0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.

0: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joy Alukas, world's favorite jeweler.
3: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alucas, world's favorite jeweler.
7: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: You are listening

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം, രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ, വെൽക്കം ടു ഹോം 92.2 FM. നമുക്ക് ആദ്യത്തെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. നല്ല ഒരു ചിന്തയോടെ ഒരു ദിവസം തുടങ്ങണമെന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. മനസ്സ് അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു ചെറിയ പ്രോഗ്രാം എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഒരു നന്ദിയോടെ, ഒരു പ്രാർത്ഥനയോടെ, ഭക്തിസാന്ദ്രമായ ഒരു ദിവസം എല്ലാവരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ചുവടുവെപ്പോടെ നമുക്ക് ഉണരാം. മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ സ്വീകരിക്കാൻ പഠിക്കുക. പ്രശ്നങ്ങളെ നമുക്ക് ഇതൊരു അവസാന പാഠമായി കാണാതെ ഒരു ജസ്റ്റ് another step, let's move forward എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരട്ടെ. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ. ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. ചുരുക്കത്തിൽ, ജീവിതം എനിക്ക് എങ്ങനെ എന്ത് നൽകുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് ജീവിതത്തോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. അത് ശരിയല്ലേ? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതാണ് യഥാർത്ഥം. സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്നില്ല. പക്ഷേ അവയെ നേരിടുന്ന നമ്മുടെ ഒരു മനോഭാവമുണ്ടല്ലോ, ദാറ്റ് ആറ്റിറ്റ്യൂഡ് ആൻഡ് മൈൻഡ് സെറ്റ്, അത് പലപ്പോഴുമല്ല, അത് എപ്പോഴും നമ്മുടെ കൈകളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ സന്തോഷം ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ ഫലമല്ല, ഒരു പ്രത്യേക മനോഭാവം കൊണ്ടു നടക്കുന്ന വ്യക്തികളിലാണ് ഉണ്ടാവുക. ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് സന്തോഷവാനായി കഴിയുന്നില്ല, സന്തോഷവാനായ വ്യക്തി ചില പ്രത്യേക മനോഭാവമുള്ളവനാണ് എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ടു മേക്ക് ഇറ്റ് സിമ്പിൾ, വാട്ട് യു തിങ്ക് യു ബിക്കം, വാട്ട് യു ഫീൽ യു അട്രാക്ട്. വാട്ട് യു സാഹചര്യങ്ങൾ നമുക്ക് സന്തോഷവാനായി കഴിയുന്നില്ല, സന്തോഷവാനായ വ്യക്തി ചില പ്രത്യേക മനോഭാവമുള്ളവനാണ് എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ടു മേക്ക് ഇറ്റ് സിമ്പിൾ, വാട്ട് യു തിങ്ക്

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call Vijaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ആരോഗ്യത്തിന്റെ കാര്യം പറയാതെ പോകാൻ നിവർത്തിയില്ല. കാരണം ആരോഗ്യം സർവ്വതനാൽ പ്രധാനം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്, പണ്ടത്തെക്കാളും എന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും. ഇപ്പൊ ഈവൻ ഇഫ് ജിമ്മിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ തന്നെ നമുക്ക് ഇരുന്ന് ചെയ്യാവുന്ന യോഗ ക്ലാസ്സസ് ഉണ്ട്. ഓൺലൈൻ സ്റ്റുഡൻസ് ഒരുപാടധികം കൂടിയിട്ടുണ്ട്. ഞാനും ചെയ്യുന്നുണ്ട് യോഗ ക്ലാസ്സസ്. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഏറ്റവും പ്രധാനം, സർവത്ര മേൽ പ്രധാനം, പണത്തെക്കാൾ പ്രധാനം ആരോഗ്യം തന്നെയാണ്. സംശയമില്ലാത്ത കാര്യം. നമ്മൾ പറയും സമയവും കർമ്മത്തിന്റെ കാര്യമൊക്കെ പറയും. ഒരു വലിയ ഒരു മരം മുറിച്ചാൽ 1,000,000 തീപ്പെട്ടി കൊള്ളി ഉണ്ടാക്കാനുള്ള തടി അതിൽ നിന്ന് ലഭിക്കും. എന്നാൽ ആ ഒരു വലിയ മരത്തെ കത്തിക്കാൻ ഒരു ചെറിയ തീപ്പെട്ടി കഷ്ണം മാത്രം മതിയാവും. അതാണ് സമയത്തിന്റെ വ്യത്യാസം. ഇന്ന് നമ്മൾ വളരെ പവർഫുൾ ആയിരിക്കും. നാളെ നമ്മൾ എങ്ങനെയാണ്? നാളെ നമ്മൾ നമ്മുടെ ഒരു വെൽ ബീയിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഡെഫിനറ്റ്ലി ആരോഗ്യത്തെ കുറിച്ച് തന്നെയാണ്, അതിന്റെ പരിപാലനം തന്നെയാണ്. നമുക്കറിയാം, ഒരു നല്ല പക്ഷി, ഒരു കിളി ചിറകടിച്ച് പാറിപ്പറന്ന് നടക്കുന്നു, കൊച്ചു കൊച്ചു ഉറുമ്പുകളെ ഭക്ഷിക്കുന്നു. എന്നാലോ ആ കിളിയൊന്ന് ചത്തുപോയാലോ ആ ഉറുമ്പുകളെല്ലാം കൂടെ വന്ന് അതിനെ അരിച്ചരിച്ച് കഴിക്കുന്നത് കാണാം. അതാണ് സർക്കംസ്റ്റൻസ്. ടൈം ആൻഡ് സർക്കംസ്റ്റൻസസ് ക്യാൻ ചേഞ്ച് അറ്റ് എനി ടൈം. ഈ കൊച്ചു എക്സാമ്പിൾസ് പറയുന്നത് ഈ രാവിലെ ഡ്രൈവ് ചെയ്യുന്ന പോകുന്ന സമയത്ത് പെട്ടെന്നൊന്ന് മനസ്സിലേക്ക് കയറാൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം നമ്മുടെ വീടെന്ന് പറയുന്നത്, എവ്രിബഡി ഹാസ് ദർ ഓൺ ഹോം. ഏതാണ് ആ ഹോം? യുവർ ബോഡി. യുവർ ബോഡി ഈസ് യുവർ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. യുവർ ഹെൽത്ത് ഈസ് യുവർ ഓൺലി ട്രൂ ലൈഫ് ലോങ് അസെറ്റ്. അതിനെ പരിപാലിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞതാണ്. നമ്മുടെ ശരീരം, നമ്മുടെ ഈ ഒരു നമ്മുടെ സ്വത്ത്, കാറ്, വീട്, അതിനെല്ലാക്കാളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ജോലിയിൽ കൊടുക്കുന്ന അത്ര ശ്രദ്ധ ശരീരത്തിനും കൊടുക്കണം എന്ന് സാരം. ഇറ്റ്സ് ദ ഓൺലി പ്ലേസ് യു ട്രൂലി ലിവ്. നമ്മൾ തിരിച്ചു വന്ന് വീട്ടിലേക്ക് നമ്മിലേക്ക് ഒതുങ്ങുന്നു എന്ന് പറയില്ലേ, അപ്പോഴാണ് നമ്മൾ അതേക്കുറിച്ച് ഓർക്കുന്നത് പോലും പലപ്പോഴും. പക്ഷെ അങ്ങനെയല്ല, പ്രാധാന്യം ഏറ്റവും മുകളിൽ തന്നെ ആയിക്കോട്ടെ. ആരോഗ്യത്തിനുള്ള പ്രാധാന്യം, ഹൗ അതേഴ്സ് സീ യു ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. മറ്റുള്ളവർ എങ്ങനെയോ നിങ്ങളെ കണ്ടോട്ടെ, പക്ഷെ ഹൗ യു സീ യുവർ സെൽഫ് മീൻസ് എവറിഥിങ്. നാം നമ്മെ എങ്ങനെ കാണുന്നു. ഒരു സിനിമയിൽ ദിലീപ് പറയില്ലേ, ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാറാണെന്ന് പറയുന്ന പോലെ, നമ്മളെ സ്വന്തം പേര് നമ്മളെ വിളിക്കാറില്ല. പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എങ്ങനെയാണ് നാം നമ്മെ കാണുന്നത്. ആ ഒരു റെസ്പെക്ട് നമ്മുടെ ബോഡിക്കും കൊടുക്കട്ടെ.
1: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
5: You are listening to Home.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: കൊച്ചുകാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തണം എന്ന് പറഞ്ഞല്ലോ. മുത്തശ്ശനും കൊച്ചുമകനും സംസാരിച്ചിരിക്കുകയായിരുന്നു, കളിച്ചു ചിരിച്ചിരിക്കുകയായിരുന്നു. കൊച്ചുമകൻ മുത്തശ്ശനെ തന്നെ നോക്കി, തന്നെക്കാൾ മുത്തശ്ശൻ സന്തോഷവാനാണ് ചില സമയത്ത്. കൊച്ചുകുട്ടികളെ കുസൃതി പോലെയാണ് കളിക്കുന്നതും ചിരിക്കുന്നതും കളിപ്പാട്ടം വെച്ച് കളിക്കുന്നതും ഒക്കെ. അവൻ അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പ എങ്ങനെയാണ് ലൈഫിൽ സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്? ഹൗ ക്യാൻ ഐ ബി ഹാപ്പി ഇൻ ലൈഫ്? അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യമാണ്, ആദ്യം വേണ്ടത് ബി ഗ്രേറ്റ്ഫുൾ. നിനക്ക് എന്തൊക്കെയുണ്ടോ? നിനക്കിപ്പോൾ ഈ കളിപ്പാട്ടമുണ്ട്, നല്ല ഉടുപ്പുകളുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല വീടുണ്ട്, നിന്നെ സ്നേഹിക്കാൻ അച്ഛനമ്മമാരുണ്ട്, എന്നോടൊപ്പം കളിക്കാൻ ഞാനുണ്ട്. അപ്പോൾ ബി ഗ്രേറ്റ്ഫുൾ, അതിൽ സന്തോഷം കണ്ടെത്തുക. ഇതൊന്നും നീ അർഹിക്കാതെ തന്നെ നിന്നിലേക്ക് കൊണ്ടെത്തിച്ച കാര്യങ്ങളാണ്, അതിൽ നന്ദിയുള്ളവരായിരിക്കുക. പിന്നെ അതേപോലെ സന്തോഷം തരുന്ന ആളുകളുമായിട്ട് എപ്പോഴും അവരെ ചൂസ് ചെയ്യുക. നമുക്ക് പിരിമുറുക്കം തരുന്നവരുമായിട്ടുള്ള സിറ്റുവേഷൻസ് അത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിച്ചു നോക്കൂ. നന്നായി ജീവിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക. വാക്കിന്റെ ശക്തി വളരെയധികമാണ്. എന്ത് തരം വാക്കുകളാണ് നമ്മൾ ഓരോ ദിവസം പ്രയോഗിക്കുന്നത്? ശ്രദ്ധയോടുകൂടി കേൾക്കുക. മോശം വാക്കുകൾ കേൾക്കുന്നിടത്ത് നിന്നും അത് ഡിലീറ്റ് ചെയ്യപ്പെടുക, മനസ്സിലേക്ക് അത് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. പഠിക്കുക നല്ല കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ. ഈ ലോകത്ത് എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ, അതെല്ലാം പഠിക്കുക. നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക, അല്ലാതെ ഒരു തെറ്റു പറ്റിപ്പോയെന്ന് പറഞ്ഞ് കോപിഷ്ടനായി നടക്കാതെ അതിൽ നിന്ന് എന്താണ് എനിക്ക് ദൈവം പഠിപ്പിക്കാൻ പറഞ്ഞു തന്നത് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നിന്നിലേക്ക് വളർത്തിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു നിമിഷം സന്തോഷിക്കാൻ നീ പഠിക്കുക. ബി കൈൻഡ്, ബി ഓണസ്റ്റ് ആൻഡ് ബി റിയൽ. ഒരിക്കലും ഫേക്ക് ആവാതിരിക്കുക. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പെരുമാറ്റം നമുക്ക് ചുറ്റും കാണാറുണ്ട്. ഫേക്ക് ആയിട്ടുള്ള ഒരാളെ നമുക്ക് കാണുമ്പോൾ അറിയാം, വല്ലാതെ ഒരുമാതിരി ഒരു ആർട്ടിഫിഷ്യൽ ചിരിയൊക്കെ ചിരിച്ച് സംസാരിക്കുന്നവർ കാണുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യും. പറയുന്ന വാക്കുകളിൽ അർത്ഥമില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. ശരിയാണ്, ബി റിയൽ ഇൻ ലൈഫ്. ഫേക്ക് ആയിട്ടുള്ള ആളുകളെയും ഡിലീറ്റ് ചെയ്യുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മേക്ക് യുവർ ലൈഫ് മീനിങ് ഫുൾ, നോട്ട് ജസ്റ്റ് ബിസി. തിരക്കുകൾ വന്നേക്കാം, പക്ഷേ മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ അവന് ഉത്തരം കിട്ടി, അപ്പൂപ്പ അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്ന ഒന്നാണല്ലേ, നമുക്ക് ബൈ ചാൻസ് കിട്ടുന്നതല്ല. യെസ്, ദാറ്റ്സ് ദ ആൻസർ. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്, നോട്ട് എ ചാൻസ്. യു ക്രിയേറ്റ് ഇറ്റ് ഫ്രം വൺ സ്മോൾ സ്റ്റെപ്പ് എവറി ഡേ. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
2: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
3: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഹോർമുസിൽ കപ്പലാക്രമണത്തെ അപലപിച്ച ഇന്ത്യ. ചൈനീസ് പ്രസിഡന്റ് യുഎസിൽ. ആവേശ പോരാട്ടം ഇന്ത്യൻ താരങ്ങളെ തോൽപ്പിച്ച് ബ്രസീൽ. സി കെ വിനീതന ഇരട്ടഗോൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 55 പവനിലധികം തൂക്കമുള്ള സ്വർണ്ണ കിരീടം കാണാനില്ല. തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ 2012 ഓഗസ്റ്റിലാണ് കിരീടം സമർപ്പിച്ചത്. രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്ട്രോങ് റൂമിലുള്ള അന്ന് കിട്ടിയതിന്റെ അതേ രൂപത്തിലും വലുപ്പത്തിലുമുള്ള മുക്കുപണ്ടം കൊണ്ടുള്ള കിരീടമാണ് ഉള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ പ്രാഥമിക അന്വേഷണം SIT രജിസ്റ്റർ ചെയ്യില്ല. BNS പ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തിയാൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. അതിനാൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം നടത്തും. അന്വേഷണം സമയബന്ധിതമായി തീർക്കുമെന്ന് മാത്രമാണ് പോലീസ് ഇപ്പോൾ വിശദമാക്കുന്നത്. പിണറായി വിജയനും കുടുംബത്തിനും എതിരെയുള്ള അഴിമതി ഹവാല ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് യോഗം. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം. ലിയണൽ മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കേസിൽ ഒന്നാം പ്രതിയാണ് ആന്റോ അഗസ്റ്റിൻ. മെസ്സി തട്ടിപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുൻ സർക്കാരിന് മേൽ കെട്ടിവെച്ച് തലയൂരാനാണ് ആന്റോ അഗസ്റ്റിന്റെ ശ്രമമെന്നാണ്. നീക്കങ്ങളെല്ലാം സർക്കാർ തലത്തിൽ ഉണ്ടായതാണെന്നും സ്പോൺസറാകാൻ താൽപര്യമുണ്ടോ എന്ന് ചോദിച്ച് തന്നെ സമീപിച്ചത് സർക്കാരാണെന്നുമായിരുന്നു ആന്റോ അഗസ്റ്റിൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ അനുശോചനമറിയിച്ച മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നിറകയിൽ പ്രതിഷ്ഠിച്ച ബഹുമുഖ പ്രതിഭ, സൂര്യ സാംസ്കാരിക കൂട്ടായ്മയുടെ അമരക്കാരൻ. ശാസ്ത്രത്തിന്റെയും കലയുടെയും അപൂർവവും സുന്ദരവുമായ സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. കലയെ ജനകീയമാക്കുന്നതിലും പരമ്പരാഗത കലാകാരന്മാർക്ക് അന്താരാഷ്ട്ര വേദികൾ ഒരുക്കുന്നതിലും അദ്ദേഹം കാണിച്ച പ്രതിബദ്ധത വരും തലമുറകൾക്ക് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. SIR നിയമവിരുദ്ധവും അനാവശ്യവുമെന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി. ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ SIR പ്രക്രിയ നടത്തണമെന്ന് പറയുന്നില്ലെന്ന് SY ഖുറേഷി ചൂണ്ടിക്കാട്ടി. SIRന്റെ പേരിൽ ലക്ഷക്കണക്കിന് പേർ ബുദ്ധിമുട്ടി. ബീഹാറിൽ കണ്ടെത്തിയ വിദേശ പൌരന്മാർ വളരെ ചുരുക്കമാണെന്നും ഖുറേഷി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭിന്നതയെന്ന റിപ്പോർട്ടിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനും ജ്ഞാനേഷ് കുമാറിനുമെതിരെ വിമർശനം ശക്തം. പ്രതിപക്ഷ വിമർശനങ്ങളെ തള്ളി BJP രംഗത്ത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെല്ലാം തെറ്റെന്ന് BJP വാദം. വോട്ടുകൊള്ള ആരോപണത്തിൽ നിന്ന് പ്രതിപക്ഷം പുറത്തു വരണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. UP സ്വദേശി സൂരജ് യാദവിനാണ് ജീവൻ നഷ്ടമായതെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിൽ ഉണ്ടായിരുന്നത് 20 ഇന്ത്യക്കാർ ഉൾപ്പെടെ 28 പേരാണ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ അതിശക്തമായി അപലപിക്കുന്നുവെന്നും ഇന്ത്യ. ഒമാനിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നൽകിയ പിന്തുണയ്ക്ക് ഒമാൻ അധികൃതർക്ക് നന്ദി അറിയിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് ഇന്ത്യ ആവർത്തിച്ചു. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കയിൽ. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷീ US. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിതാ മെലാനിയ ട്രംപും നേരിട്ടെത്തിയാണ് ചൈനീസ് പ്രസിഡന്റിന്റെയും ഭാര്യയെയും സ്വീകരിച്ചത്. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ഉഭയകക്ഷി ചർച്ചകളിൽ ഇറാൻ യുദ്ധം, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യാപാര തീരുവകൾ എന്നിവ പ്രധാന വിഷയങ്ങളാകും. ആവേശ പോരാട്ടത്തിൽ ഇന്ത്യ ഓൾ സ്റ്റാർസ് 11 3-4 ഗോളുകൾക്ക് കീഴടക്കി ബ്രസീൽ ലെജൻഡ്സ്. റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ അണിനിറന്ന മൈതാനത്ത് ഹാട്രിക്കുമായി കളനിറഞ്ഞ ഫെർണാൻഡീഞ്ഞോയാണ് സാമ്പാപ്പടയുടെ വിജയശില്പിയായത്. തോൽവിയിലും ഇരട്ട ഗോളുമായി തിളങ്ങിയ മലയാളി താരം CK വിനീതിന്റെ പ്രകടനം ശ്രദ്ധേയമായി. അശ്വിൻ ബിശ്വാസാണ് ഇന്ത്യയുടെ 3rd ഗോൾ നേടിയത്. ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വനിതകളുടെ 60 kg സാന്റ വിഭാഗത്തിൽ ഇന്ത്യയുടെ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. ചൈനീസ് താരത്തെയാണ് തോൽപ്പിച്ചത്. യു എ ഗൃഹത്തിന്റെ ഔദ്യോഗിക ചിഹ്നം അന്താരാഷ്ട്ര സാങ്കേതിക നിലവാരമായ യുനിക്കോഡിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തി. ഡിജിറ്റൽ ലോകത്ത് സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ആപ്ലിക്കേഷനുകൾ, വെബ്സൈറ്റുകൾ എന്നിവയിൽ ദിർഹം ചിഹ്നം പോലെ ഉപയോഗിക്കാൻ സാങ്കേതിക കമ്പനികൾക്ക് വഴി തുറക്കുന്നതാണ് സുപ്രധാന തീരുമാനം.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 71%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back. Home 92.2 FM. Swagatham and brand new day, Thursday. 24 സെപ്റ്റംബർ. അങ്ങനെ മറ്റൊരു ഷാർജ വീക്കെൻഡിലൂടെ എത്തുന്ന ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്കും വീക്കെൻഡാണ്. ഒരുപാട് പരിപാടികൾ നടക്കാൻ പോകുന്ന ഒരു വീക്കെൻഡ് കൂടെയാണ് ഈ വരുന്ന ആഴ്ച എന്ന് പറയുന്നത്. എന്താണെങ്കിലും പത്രങ്ങളുടെ ലോകത്തിലേക്ക് പോകാനുള്ള സമയമാണ്. പ്രസ് ക്ലബ്, വെരി ഗുഡ് മോർണിംഗ്.
2: വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. അക്ഷയ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും പത്രങ്ങളുടെ വാർത്തകളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യും. ആദ്യ വാർത്ത തന്നെ വരുന്നത് ബ്രസീൽ ലെജൻസിനെതിരെ പൊരുതി വീണ് നമ്മുടെ ഇന്ത്യൻ ഓൾ സ്റ്റാർസ്. ഫെർണാണ്ടിനോയ്ക്ക് ഹാട്രിക്, ഇരട്ട ഗോളുമായി നമ്മുടെ പ്രിയ താരം സി കെ വിനീത്. കൊച്ചി ഇന്നലെ ഉണ്ടല്ലോ, കൊച്ചി പഴയ കൊച്ചി അല്ല എന്ന് പറയുന്ന മാതിരി കൊച്ചി ആവേശക്കടലാക്കിയ ഒരു മത്സരം. മഞ്ഞപ്പട, നമുക്കറിയാം ബ്രസീലിന്റെ ആ മഞ്ഞക്കുപ്പായം നമ്മുടെ ഇന്ത്യൻ താരങ്ങളുടെ ആ നീലക്കുപ്പായം കൂടി ചേർന്നപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ദിവസത്തിനാണ്, ഒരു രാത്രിക്കാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ഗാലറിയെ ആവേശക്കടലാക്കി മാറ്റിയ പോരാട്ടത്തിൽ ഇന്ത്യ ഓൾ സ്റ്റാർസ് ഇലവനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി. ലെജൻസ് എന്ന് ലെജൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ താരങ്ങളുടെ ആ നീലക്കുപ്പായം കൂടി ചേർന്നപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ദിവസത്തിനാണ്, ഒരു രാത്രിക്കാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ഗാലറിയെ ആവേശക്കടലാക്കി മാറ്റിയ പോരാട്ടത്തിൽ ഇന്ത്യ ഓൾ സ്റ്റാർസ് ഇലവനെ 3-3

0: ബ്രസീലിയൻ മുന്നേറ്റങ്ങൾ നിരന്തരം ഇന്ത്യൻ ഗോൾമുഖത്തെ തേടിയെത്തുകയായിരുന്നു. റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, ഫെർണാണ്ടീഞ്ഞോയും അടങ്ങുന്ന ബ്രസീലിയൻ നിര തുടരെ തുടരെ ഇന്ത്യയുടെ ഗോൾമുഖം പരീക്ഷത്തോടെ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആവേശക്കടലായിട്ട് മാറി. കളിയുടെ 7 മിനിറ്റിൽ ഇന്ത്യയുടെ ആദ്യ മുന്നേറ്റം നടന്നു കേട്ടോ. 7 മിനിറ്റിൽ സ്റ്റീവൻ ഡയസിന്റെ പാസിൽ നിന്ന് നമ്മുടെ സി കെ വിനയ് നടത്തിയ ആദ്യ നീക്കം ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിലും 13 മിനിറ്റിൽ ഇന്ത്യ ബ്രസീലിനെ ഞെട്ടിച്ചു. മധ്യനിരയിൽ നിന്ന് കിട്ടിയ പന്തുമായി ഒറ്റയ്ക്ക് മുന്നേറുന്ന സി കെ വിനീതിന്റെ ഒരു കാഴ്ചയുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാമത്. ബ്രസീലിയൻ ഗോൾ കീപ്പർ ഗോമസിനെ കാഴ്ചക്കാരനാക്കിയിട്ട് പന്ത് വലയിലെത്തിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങനെ പെരുമയുള്ള പേര് കേട്ട ആ ബ്രസീൽ ഇതാ നമ്മുടെ ഇന്ത്യൻ ലെജൻസ് തോൽപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ അത് ബ്രസീലാണ് എന്ന് നമ്മൾ ഓർക്കണം. ഗോൾ വീണതോടെ ഉണർന്നെണീറ്റ ബ്രസീലിയൻ സംഘം തുടരെ തുടരെ അവസരങ്ങൾ സൃഷ്ടിച്ച് മുന്നേറി. 21 മിനിറ്റിൽ അതിനെ ഫലം കണ്ടു. പന്തുമായി മുന്നേറിയ കമൻഡ്യൂസിയെ ബോക്സിൽ വീഴ്ത്തിയതിന് റഫറി പെനൽറ്റി കൊടുത്തു. കിക്കെടുത്ത റൊണാൾഡീഞ്ഞോ അനായാസം പന്ത് വലയിലെത്തിച്ചു. തൊട്ടു പിന്നാലെ ബ്രസീൽ ലീഡ് നേടി. റൊണാൾഡീഞ്ഞോയുടെ പാസ് വലയിലെത്തിച്ച് ഫെർണാണ്ടീഞ്ഞോയാണ് ബ്രസീലിനെ മുന്നിലെത്തിച്ചത്. നമ്മുടെ റൊണാൾഡീഞ്ഞോ മഴവിൽ കിക്കും അല്ലെങ്കിൽ കരിയിലെ കിക്കൊക്കെ ആ ഗോൾ പോസ്റ്റിലൊക്കെ എത്തിച്ച ആ മനുഷ്യൻ നമ്മുടെ കൊച്ചിയിൽ കളിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്നലെ കളി ലൈവായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റിയ ഒരു ഭാഗ്യമാണ്.
1: തീർച്ചയായിട്ടും അദ്ദേഹം വന്ന് അദ്ദേഹം ഓൾറെഡി 2-3 ദിവസത്തിന് മുന്നേ ലാൻഡ് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് ഭയങ്കര സ്വീകരണമായിരുന്നു കൊടുത്തത്. പക്ഷെ എന്തിരുന്നാലും മിനിപ്പത് ബ്രസീലാണ്, നമ്മൾ ഇന്ത്യ ആണ്.
0: എന്നാലും
1: ബ്രസീലിന്റെ അടുത്ത് നമ്മുടെ ഇന്ത്യ രാജ്യം വന്നിട്ട് 3-1 പറഞ്ഞല്ലോ, വൻ സംഭവം തന്നെ, വിജയം തന്നെയാണ്
0: ശരിക്കും. ഐഎം വിജയൻ നയിച്ച അല്ലെങ്കിൽ ജോപ്പോൾ ബൈചുങ് ഭൂട്ടിയ നമ്മുടെ പ്രിയ താരങ്ങളെല്ലാം ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു മത്സരം. എനിക്ക് നല്ലൊരു ചിത്രം ഇന്ന് മനോരമ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ രണ്ടു പേര് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ഇങ്ങനെ നേർക്ക് നേർ ആ ഒരു സൗഹൃദത്തോടെ നിൽക്കുന്ന
1: കാഴ്ച ആണ് എനിക്ക് ശരിക്കും മനസ്സിലാക്കി. രണ്ടുപേരും ഇന്റർനാഷണൽ രീതിയിൽ ഒരേ സമയം കളിക്കേണ്ട രണ്ടുപേര് എന്തൊക്കെയോ നിർഭാഗ്യം കൊണ്ട് നമ്മൾക്ക് അങ്ങനെ കിട്ടാതെ പോകുന്നു. എന്നാൽ ഇന്നൊരു അവസരത്തില് മറ്റൊരു അത് ഈ കാലം സൂക്ഷിച്ചു വെക്കുന്ന കാവ്യ നീതി പറയുന്നത് പോലെ നമ്മുടെ ഗ്രൗണ്ടിൽ വന്നിട്ട് അവർക്കെതിരെ കളിക്കുന്നു അല്ലേ.
0: ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാഴ്ച. നമ്മള് മറ്റു വാർത്തകളിലേക്കോ മറ്റൊന്നും പോവാതെ നേരെ ഫുട്ബോളിലേക്ക് പോയത് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവാസികൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയാം. രാവിലെ മാത്രമല്ല ഒന്ന് ഇന്ത്യ ഒന്ന് ബ്രസീലും ആകുമ്പോൾ ഒരു ലോകോത്തര മത്സരത്തിന് തന്നെയാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. എന്തുകൊണ്ട് അക്ഷയ് പറഞ്ഞ പോലെ നമ്മൾ തോറ്റു എന്നല്ല, നമ്മൾ പൊരുതി വീണു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ബ്രസീലിനോടാണ് നമ്മൾ തോറ്റതെന്ന് നമുക്ക് ആശ്വസിക്കാൻ തൽക്കാലത്തേക്ക്.
1: തീർച്ചയായിട്ടും ഇത് മാത്രമല്ല, നമ്മുടെ കായിക ഇനത്തെ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ ഗെയിംസിലും വെള്ളിത്തിളക്കമാണ് ഇന്ത്യയ്ക്ക്,
0: നമുക്ക് സ്വർണ്ണ വെള്ളി കിട്ടിയിരിക്കുകയാണ്.
1: അത് മാത്രമേ നമ്മുടെ മാധവന്റെ മകനും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറേയധികം കായിക രംഗത്തു നിന്ന് വന്നിട്ട് നമുക്ക് നല്ല നല്ല വാർത്തകളാണ് നമ്മൾക്ക് ഇന്ന് രാവിലെ നമുക്ക് കേൾക്കാൻ സാധിക്കും.
0: ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസിൽ മീരാ ചാനുവിനെ, മീരാഭായ് ചാനുവിനെ നമുക്ക് അറിയാം, അവർക്ക് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നു പോയത്. അങ്ങനെ ഏഷ്യൻ ഗെയിംസിലും നമ്മുടെ എല്ലാ രംഗത്തും നമ്മുടെ ഇന്ത്യ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഹോർമസിൽ നമ്മുടെ ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നു. ഒമാൻ തീരത്താണ് ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ അതിനെ അപലപിച്ചിട്ടുണ്ട്. 28 യാത്രക്കാരിൽ 20 പേരും ആ കപ്പലിലുണ്ടായിരുന്നത് ഇന്ത്യക്കാരാണ്. എന്തായാലും അവരുടെ നില സുരക്ഷിതമാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് US ൽ എത്തിയ ഒരു വാർത്തയുണ്ട്. 11 വർഷത്തിന് ശേഷമാണ് ചൈന US ബന്ധം ഇങ്ങനെ വളരെ ശക്തമായിട്ടുള്ള നിലയിൽ പോകാൻ വേണ്ടി പോകുന്നത്. വ്യാപാര കരാർ എന്താകും? ലോകത്തിലെ ഏറ്റവും അതിനിർണായകമായ ശക്തികളായിട്ടുള്ള ചൈനയും അമേരിക്കയും തമ്മിൽ ഇങ്ങനെ വലിയ രീതിയിൽ കൈകോർക്കുമ്പോൾ അത് ഏത് രീതിയിലേക്കാണെന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അതുപോലെ ഇറാൻ ഒരു അന്തിമമായിട്ടുള്ള വ്യവസ്ഥകൾ പാകിസ്ഥാനും ഖത്തറിനും കൈമാറി എന്നതാണ് ഹോർമസുമായിട്ടും പശ്ചിമേഷ്യയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ. എവിടെയൊക്കെയോ അപകടങ്ങളും ആക്രമണങ്ങളും നടക്കുമ്പോൾ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ പല സ്ഥലത്തും ചെറുതായി ചെറുതായി വരുന്നുണ്ട്.
1: തീർച്ചയായിട്ടും നമ്മുടെ നാഗരാജ BJP കേരള പ്രഭാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത, കെ സുരേന്ദ്രൻ പുതുച്ചേരിയുടെ ചുമതല എന്നുള്ള ഒരു വാർത്തയാണ് മറ്റു തലക്കെട്ടായിട്ട് തന്നെ വന്നിരിക്കുന്നത്.
0: BJP വലിയ സംഘടനാ മാറ്റം വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ചിട്ട് അവർ പല സ്ഥലങ്ങളിലേക്കും, എനിക്കൊന്ന് ലക്ഷദ്വീപിന്റെ ചുമതല കൊടുത്തിട്ടുണ്ട് ചിലർക്ക്. അതുപോലെ പിന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കെ ആന്റണിയുടെ മകൻ നാഗാലാന്റിന്റെയാണ് അനിൽ ആന്റണി ചുമതലയിലേക്ക് പ്രഭാരിയായിട്ട് പോകുന്നത്. അങ്ങനെ BJP ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് സംഘടനാ തലത്തിൽ. രാമാധവിന് കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള ചുമതല രാമാധവിന്
1: ലഭിക്കും. വൻ മാറ്റങ്ങളാണ് വന്നത്. എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിൽ നിന്ന് വന്നേക്കുന്ന അവരുടെ എനിക്ക് തോന്നുന്നു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ അവർ
0: 2-3 വർഷത്തിനപ്പുറത്തുള്ള ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോഴേ ഒരുങ്ങുക. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നാളത്തെ പരീക്ഷയ്ക്ക് ഇന്ന് രാത്രി ഇരുന്നല്ലേ പഠിക്കുക. അങ്ങനെയല്ല, BJP എന്തുകൊണ്ട് വളരുന്നു, BJP എന്തുകൊണ്ടാണ് ചിട്ടയായിട്ട് ഓരോ സംസ്ഥാനങ്ങളും കീഴടക്കുന്ന വെച്ചാൽ അവർ ഇതേപോലെ ചിട്ടയായിട്ട് അവർ
1: വേറൊരു കാര്യമുണ്ട്. എനിക്ക് കേരളം വേണം, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് എവിടെയെങ്കിലും കേട്ടോ. അവരുടെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. നമ്മൾ എങ്ങും കേട്ടില്ല ഈ വാർത്ത കേൾക്കുന്നു അവരവിടെ ചുമതല എടുക്കുന്നു.
0: നമുക്ക് മെസ്സേജ് വരും, അക്ഷയും മിനി പത്മയും ബി ജെ പി ആയിരുന്നു വാർത്ത
1: പറയുമ്പോൾ.
0: അതിനങ്ങനെ മാത്രം കാണാം കേട്ടോ. പക്ഷെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് അറിയാം, അക്ഷയ് ശബരിമലയിൽ സ്വർണ്ണ

0: കിരീടവും കവർന്നു. സ്ട്രോങ് റൂമിലുള്ളത് മുക്കുപണ്ട്. നമുക്കറിയാം ശബരിമലയിൽ ഓരോ ഭക്തരും വഴിപാടായിട്ട് സമർപ്പിക്കുന്ന അവരുടെ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ്. അന്ന് വില 26 ലക്ഷം, ഇന്ന് 62 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 55 പവൻ തൂക്കമുള്ള സ്വർണ്ണ കിരീടം കാണാനില്ല. തിരുവാഭരണങ്ങളുടെ കണക്കെടുത്തപ്പോ ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് കൊടുത്ത ഒരു ഭക്തൻ 2012 ഈ ഒരു സ്വർണ്ണ കിരീടം കൊടുത്തത്. അന്ന് അവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ കിട്ടിയത് അതേ രൂപമുണ്ട്, അതേ വലുപ്പമുണ്ട്, പക്ഷെ മുക്കുവണ്ടുള്ള ഒരു കിരീടം. വജ്രത്തിന് സമാനമായിട്ട് ഒരു വെള്ളക്കല്ലും പതിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഭക്തർ അന്ന് സമർപ്പിച്ചതിന് 445 ഗ്രാമാണ് ആകെ തൂക്കം രേഖപ്പെടുത്തിയത്. ഇപ്പോഴുള്ള മുക്കുവണ്ട കിരീടത്തിന് 240 ഗ്രാം മാത്രമാണ് തൂക്കം. ഒന്ന് ആലോചിച്ചൊക്കെ, എന്ത് സ്വർണം കട്ട് കട്ട് കട്ട് ശബരിമലയിൽ ഇങ്ങനെ കട്ടുകട്ടി, ഇതാരാണ് ഭക്തർ കൊടുക്കുന്ന സ്വർണം? ഭക്തിയുടെ പേരിൽ അവിടെ പിന്നെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ നേടിയെടുത്ത മനുഷ്യര് ഇങ്ങനെ കട്ടുകൊണ്ട് പോകുമ്പോൾ അതിന് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥരും അതിന് കൂട്ടു നിൽക്കുന്ന ദേവസ്വം ആൾക്കാരൊക്കെ ആകുമ്പോൾ, ഞാൻ പറഞ്ഞു ബാക്കി എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഭക്തരെ ചൂഷണം ചെയ്യുന്നവർക്ക് കർശന നടപടി ഉണ്ടാകണം. ഭക്തിയുള്ളവർക്ക് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അവിശ്വാസിയാകാം, അന്ധവിശ്വാസിയാകാം, അതൊക്കെ ഓരോരുത്തരുടെ കാര്യം. പക്ഷെ ശബരിമല പോലെ പരിപാവനമായിട്ടുള്ള ഒരു സ്ഥലത്ത് വിശ്വാസത്തോടെ വരുന്ന ഭക്തർ കൊടുക്കുന്ന സംഭവങ്ങളിൽ മുക്കുവണ്ടമാക്കിയത് മാറ്റിവെച്ച് യഥാർത്ഥ സ്വർണം വെട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ അതെന്തൊരു തീവെട്ടിക്കൊള്ളയാണ്.
1: എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ധൂം സിനിമയ്ക്കകത്ത് ഋത്വിക് റോഷൻ ഒരു മോതിരം അടിച്ചു വരാൻ പോകുമ്പോൾ ഈ ഇൻഫ്രാറെഡ് റേസ് വെച്ച് കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും പള്ളികളും എനിക്ക് തോന്നുന്നു ഇതുപോലെ ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇനി അതിനകത്ത് എന്താണ് അടിച്ചു മാറ്റാനുള്ളത് എന്നുള്ളതാണ്. ഒരു ഒരു കൂട്ടം ജനങ്ങൾ ഭക്തി സാന്ദ്രമായിട്ട് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെല്ലുന്ന സ്ഥലത്ത് അവർ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ കാഴ്ചവെച്ചേക്കുന്ന പല സാധനങ്ങളും അത് അടിച്ചു മാറ്റി അത് മുക്കുവണ്ടമാക്കി വെക്കുന്നവർ കബളിപ്പിക്കലും അടിച്ചു മാറ്റുന്നത് മാത്രമല്ല,
0: ശരിക്കും കബളിപ്പിക്കൽ, ഏറ്റവും വലിയ കബളിപ്പിക്കൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ശബരിമലയിൽ നിന്ന് നമ്മൾ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ വിശുദ്ധി തെളിയിക്കേണ്ട ബാധ്യതയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 13 കോടി വോട്ടർമാർ പ്രതിസന്ധിയിൽ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. SIR ആവശ്യമൊന്നുമില്ല എന്ന് മുന്നത്തെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറൊക്കെ പറയുന്ന വാർത്തകൾ വരുന്നുണ്ട്. പുറത്ത് ഉയരുന്നതിനേക്കാൾ കടുത്ത കടലിരമ്പമാണ് അകത്തുയരുന്നതെന്ന പ്രത്യക്ഷ വിളംബരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉള്ളറകളിൽ നിന്ന് പുറത്തു വരുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോ പ്രതികരിക്കാതെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ പുറത്തിറക്കിയ പത്രക്കുറിപ്പിന്റെ പരിചയം കൊണ്ട് പ്രതിരോധിക്കാനാവുന്നതല്ല വസ്തുതകൾ എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ദേശീയ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഏതൊരു സ്ഥാപനത്തിലും ഭിന്ന അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. കൈക്കൊണ്ട തീരുമാനങ്ങൾ ഏകകണ്ഠമെന്ന് വ്യാഖ്യാനിക്കാമെങ്കിലും കൈയൊഴിയൽ എളുപ്പമല്ല. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ബീഹാറിൽ ആരംഭിച്ച് ബംഗാളിൽ തുടരുന്നതിനിടെ വിവാദങ്ങൾ കെട്ടടങ്ങുകയല്ല, സംസ്ഥാനം പിന്നിടും തോറും വളരുകയാണെന്നാണ് കഴിഞ്ഞ കുറേ മാസമായിട്ട് നമ്മൾ ഇന്ത്യ കാണുന്നത്. അപ്പോൾ SIR ബന്ധപ്പെട്ടിട്ട് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അകത്ത് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ മന്ത്രിമാരുടെ വിദേശയാത്രയുടെ അനുമതിയോടെ എന്നാണ് KM ഷാജിയുടെ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാറിന്റെ ആഡംബരമായിട്ടുള്ള യാത്രയുടെ പിന്തുടച്ച് മുഖ്യമന്ത്രി എന്നുള്ള ഒരു വാർത്ത ഭയങ്കര വിവാദമായിട്ട് കഴിഞ്ഞ ദിവസം എനിക്കൊന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു ആ വാക്കുകളൊക്കെ വന്നത്.
0: അതെ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യം വന്നായിരുന്നു, വിമാനയാത്ര നടത്തിയിരുന്നല്ലോ, ആരുടേതായിരുന്നു ആ വിമാനം? അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എന്തിനാണ് ആരുടെ വിമാനത്തിൽ. പക്ഷേ അദ്ദേഹം ഒരു സ്വകാര്യ വ്യക്തിയല്ല, ഇപ്പോ VD സതീശൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ യാത്ര അറിയാനുള്ള അവകാശം ഏതൊരു മലയാളികൾക്കും ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് പറയോ പറയാതിരിക്കുക, പക്ഷേ മലപ്പുറത്തെ മഴക്കെടുതി വിലയിരുത്തുന്നതിനായിട്ട് മുഖ്യമന്ത്രി യാത്ര ചെയ്തത് കർണാടകയിലെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ KJ ജോർജിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേളചന്ദ്ര ഏവിയേഷന്റെ വിമാനത്തിലാണ്. ഈ വിമാനം പറത്തുന്നതിനുള്ള ചുമതല ചിപ്സൺ ഏവിയേഷനാണ് ഉള്ളത്. സൗജന്യമായാണ് വിമാനം വിട്ടു നൽകിയതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. എന്നാൽ സർക്കാരിന് കഴിഞ്ഞ 3 വർഷം ഹെലികോപ്റ്റർ സേവനം നൽകിയ ചിപ്സൺ ഏവിയേഷൻ കരാർ പുതുക്കി വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ മുഖ്യമന്ത്രി സൗജന്യ സേവനം ഉപയോഗപ്പെടുത്തിയതാണ് വിവാദമായിരിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം. വാർത്താ സമ്മേളനത്തിൽ എന്താണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്? എന്റെ ഒരു സുഹൃത്തിന്റെ പരിചയക്കാരന്റെ വിമാനം, നമ്മൾ നിന്റെ ഒരു സൈക്കിൾ ഒരു 5 മിനിറ്റത്തേക്ക് തരുമെന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ്, നിന്റെ ഒരു വിമാനം തരുമെന്ന് ചോദിച്ചു, അപ്പൊ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ കഥ ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിമാനം കരാർ പുതുക്കുന്ന ആ ചിപ്സൺ ഏവിയേഷൻ തന്നെ കൊടുക്കുമ്പോൾ കരാർ നീട്ടിക്കിട്ടാനുള്ള ഒരു ഇത് കൊടുത്തതല്ലേ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചാൽ പ്രതിപക്ഷത്തിനോ ജനത്തിനോ വേറെ ഏജൻസികൾക്കോ സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ പോലീസിനായിട്ട് നിശ്ചിത മാസക വാടക നിരക്കിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താൻ ഇപ്പോഴത്തെ സർക്കാർ ആലോചിക്കുന്നുണ്ട്. 3 വർഷ കരാർ കാലാവധി കഴിഞ്ഞ് 19 അവസാനിച്ചിരുന്നു. അപ്പൊ എന്തായാലും വിമാനയാത്ര വലിയ വിവാദമായിരിക്കുന്നു. ഞാൻ ഏത് വിമാനത്തിൽ പോകും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്ന് ഒരു കേരള മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല.
1: തീർച്ചയായിട്ടും ഒരുപാട് വാർത്തകൾ, വാർത്തകൾ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്.
2: Home is a feeling. പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joya Lucas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joya Lucas, world's favorite jeweler.
6: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ടാ
8: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്മാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
12: അണ്ണ ശ്രദ്ധിക്ക.
13: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: September 26 എന്താ പരിപാടി?
2: September 26 അല്ലേ പരിപാടി?
3: Please make some noise for
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകംബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചറിഞ്ഞിരുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
4: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
5: വാർത്തകളിലെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. നമ്മുടെ തിരുവനന്തപുരത്തെ മൃഗശാലയിരിക്കുന്ന സ്ഥലത്ത് കണ്ണു വെച്ചിട്ടുണ്ട്. അത് സത്യമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് അവിടുന്ന് മാറ്റണമെന്നുള്ള രീതിയിൽ എനിക്കത് പിന്നെയും പിന്നെയും അതിന്റെ ഒരു അലിഗേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു.
6: മൃഗശാല വിവാദമാണ് ഇപ്പൊ പ്രധാനപ്പെട്ട വിവാദമായിട്ട് വരുന്നത്. എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ കേരളം ചർച്ച ചെയ്യാനുണ്ട്. അതിനിടയിൽ മൃഗശാല അവിടുന്ന് മാറ്റണോ വേണ്ടേ? എനിക്കൊന്ന് പ്രതിപക്ഷം അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് ഈ മൃഗശാല അവിടെ മാറ്റിയിട്ട് ഏതോ വൻകിട സംഭവങ്ങൾക്ക് അവിടെ കൊടുക്കാനുള്ള ഈ ഇത്ര ധൃതിപ്പെട്ടിട്ട് ചെയ്യുന്ന എന്നാണ്. പക്ഷെ അത് നെയ്യാർ ഡാമിനോട് ചേർന്നാവുമ്പോൾ ആ ഭാഗത്ത് കുറച്ചുകൂടെ ആവാസ വ്യവസ്ഥയോട് ചേർന്നിട്ടല്ലേ എന്നാണ് സർക്കാരും പറയുന്നത്. എന്തായാലും വളരെ പെട്ടെന്നൊന്നും മൃഗശാല മാറ്റം നടക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
5: തീർച്ചയായിട്ടും അല്ല, അത് നല്ലതിനാണെങ്കിൽ അതൊരു സൈഡിൽ കൂടെ നടക്കട്ടെ. നമ്മൾ കൂടുതൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാൻ എന്തെല്ലാം വിഷയങ്ങളാണ്. അത് ആ സമയത്താണ് നാട്ടിൽ കിടന്ന ഈ മൃഗശാലയുടെ പേരില് അങ്ങോട്ടും ഇങ്ങോട്ടും നാടിന്റെ വികസനത്തിന് നല്ലതാണോ അതെല്ലാം നടക്കട്ടെ.
6: യെസ്. കൈക്കൂലി ഹവാല അന്വേഷണം ഘടകകക്ഷികളെ ഒപ്പം കൂട്ടാൻ CPM. പോലീസ് അന്വേഷണത്തെ എതിർക്കേണ്ടെന്ന് CPI പറഞ്ഞൊരു വാർത്ത. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ അന്വേഷണത്തിൽ രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കാൻ CPM ഒരുങ്ങുകയാണ്. LDFലെ എല്ലാ ഘടകകക്ഷികളെയും ഇതിന്റെ ഭാഗമാക്കാൻ ആലോചന. ഇതിനായിട്ട് ഇടതുമുന്നണി യോഗം വിളിച്ചേക്കും. എന്നാൽ പോലീസ് അന്വേഷണത്തെ എതിർക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് CPI. CPIയുടെ സ്റ്റാൻഡാണ് ഈ വിഷയത്തിൽ കറക്റ്റ്. പോലീസ് അന്വേഷണം നടക്കട്ടെ, പ്രശ്നമുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ. ED രാഷ്ട്രീയം പറയുമ്പോൾ തന്നെ ആരോപണത്തിന്റെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അന്വേഷണം നടക്കുന്നതാണ് ഉചിതമെന്നാണ് CPI നേതാക്കളുടെ പക്ഷം. മറ്റു കക്ഷികളും ആരോപണങ്ങളിൽ അഭിപ്രായം പറയാതെയും അന്വേഷണത്തെ എതിർക്കുന്ന രീതിയോട് അകലം പാലിച്ചുമാണ് നിൽക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്ലാതെ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്ന് ആരോപണം നേരിടുന്നവരെ ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല എന്നതും CPMന്റെ ഭാഗത്ത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്.
5: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് 3 ദിവസത്തെ ദേശീയ പണിമുടക്കാണ് ബാങ്കുകൾ. ഞായറാഴ്ച വരെ ബാങ്കുകൾ പണിമുടക്കാണെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞായറാഴ്ച ഒരുപക്ഷെ ഞായറാഴ്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച മാത്രമേ ഇനി ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ. അത് എനിക്കൊന്നും സാധാരണക്കാരെയും ബിസിനസ്സുകാരെയും അനുബന്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലി ബാങ്കിനെ സംബന്ധിച്ച് ഇടപാടുകൾ നടത്തി പോകുന്നവർക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യം കൂടെയാണ് കേട്ടോ.
6: മന്ത്രവാദവും അന്ധവിശ്വാസ ചൂഷണവും ഹാനികരമായ പ്രവൃത്തികളും തടയാൻ നിയമനിർമ്മാണം ശുപാർശ ചെയ്ത വിദഗ്ധ സമിതി അന്തിമ റിപ്പോർട്ടും കരട് ബില്ലും നമ്മുടെ കേരള സർക്കാരിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത. ഒരുപാട് കാലമായിട്ട് ഈ ബില്ല് പരിഗണനയിലാണ്. മന്ത്രവാദം, അന്ധവിശ്വാസം, അതിന്റെ പേരിൽ ഒരുപാട് കുരുതികളൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ വിദഗ്ധ സമിതി രൂപീകരിച്ചത്. സാമൂഹിക നിയമ ഭരണഘടനാ മേഖലകൾ പരിശോധിച്ച സമിതി നിലവിലുള്ള നിയമങ്ങളുടെ പരിമിതികളും മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമങ്ങളും ഒക്കെ പഠിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു നിയമത്തിലേക്ക് വരുന്നത്. അങ്ങനെ മന്ത്രവാദം, അന്ധവിശ്വാസ ചൂഷണം തടയാൻ നിയമം, കരട് ബിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ ബിൽ അവതരിപ്പിക്കാനാണ് വലിയൊരു സാധ്യത.
5: പിണറായി റിയാസിനുമെതിരായ അന്വേഷണത്തിന് SIT രൂപീകരിച്ചു. SP വിക്രമൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള കാര്യം കൂടെ വലിയൊരു വാർത്തയായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
6: ക്രൈംബ്രാഞ്ച് ADGP മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ ആദ്യം തന്നെ കേസെടുത്ത് അന്വേഷണം നടത്തില്ല. അന്വേഷണം നടത്തിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ കേസിലേക്ക് നീങ്ങൂ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഒരു കേസെടുത്താൽ 15 ദിവസത്തിനുള്ളിൽ FIR ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അന്വേഷണ സംഘം വളരെ കരുതലോടെയാണ് ഈ ഒരു വിഷയത്തിൽ സമീപിക്കുന്നത്. മറ്റൊന്ന്, ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ സോളാർ പ്രതിയെ പരിചയപ്പെടുത്തിയത് ഗണേഷ് എന്ന മൊഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത. സോളാർ കേസ് പ്രതിയെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസിന് പരിചയപ്പെടുത്തിയത് അന്ന് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ എന്ന മൊഴി. ഉമ്മൻചാണ്ടിയുടെ സെക്യൂരിറ്റി സ്റ്റാഫിൽ ഉണ്ടായിരുന്ന രവീന്ദ്രൻ പിള്ളയും ശ്രീകുമാറുമാണ് കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ ഇങ്ങനെയൊരു മൊഴി നൽകിയത്. ഉമ്മൻചാണ്ടിയെ ലൈംഗിക അപവാദ കേസിൽ കുരുക്കാൻ സോളാർ കേസ് പ്രതിയും കെ ബി ഗണേഷ് കുമാറും ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് മൊഴി. അതൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് ശരിയല്ലെന്ന് തോന്നുന്നു. 2013 സോളാർ കേസ് പ്രതിയെ ഗണേഷ് കുമാർ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിച്ച് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഉമ്മൻചാണ്ടി അവിടെ ഉണ്ടായിരുന്നില്ല. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ എന്ന പേരിലാണ് അവർ എത്തിയത്. ലക്ഷ്മി നായർ എന്നാണ് പേര് പറഞ്ഞത്. മുഖ്യമന്ത്രി എത്തിയപ്പോൾ ചെക്ക് കൈമാറുകയും ഇതിന്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തു എന്നാണ് വാർത്ത. അപ്പൊ ഈ സോളാർ കേസിൽ വീണ്ടും മൊഴി പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്.
5: പിണറായി സർക്കാരിന്റെ ലോക കേരള സഭ പിരിച്ചുവിട്ടു, വലിയ ദൂർത്തു ചെലവുമെന്ന് മുഖ്യമന്ത്രി അന്ന് പറയുന്ന ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്.
6: പ്രവാസി സംഘടനകളൊക്കെ അതിനെതിരായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷ അനുകൂല സംഘടനകൾ അതിനെതിരായിട്ട് നിൽക്കുന്നുണ്ട്. അത് വേണോ? കാരണം ലോക കേരള
5: സഭ്യൂ
6: കാരണം അത് പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്നതാണ്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നു.
5: നല്ല
6: പലവിധ വിഷയങ്ങളും അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിലെ ധൂർത്ത് ആരോപിച്ചിട്ട് അത് അപ്പോഴും പറഞ്ഞു അതിലെ സ്പോൺസർമാരുണ്ടായിരുന്നു. ഓരോന്നിനെയും സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുണ്ട്. ഇപ്പൊ രവി പിള്ള അടക്കമുള്ള മറ്റു പല രീതിയിലൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അതിനെ സ്പോൺസർ ചെയ്യാൻ. അപ്പൊ പ്രവാസികൾക്ക് നമ്മുടെ വിഷയം അഡ്രസ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ വേദിയായിരുന്നു അത്. അതില്ലാതാകുന്നതിൽ എന്തായാലും വിഷമമുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് അത് ധൂർത്തും അതിന്റെ ആവശ്യമില്ല. അത് നമുക്കറിയാം, രാഷ്ട്രീയപരമായിട്ട് ഒരു പുതിയ മുന്നണിയും സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പഴയ ആൾക്കാരെ കൊണ്ടുവന്നത് മിക്കവാറും അവർ ഒഴിവാക്കും. ഇപ്പൊ പറയുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതി ഇതിനു വേണ്ടി ഉണ്ടാക്കും, പ്രവാസികളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ ഒരു വേദി ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. നമുക്ക് നോക്കാം അങ്ങനെ ഏത് രീതിയിലായാലും നമ്മുടെ കാര്യങ്ങൾ പറയാൻ നമുക്കൊരു വേദി ഉണ്ടാകും.
5: അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് കേൾക്കുകയും അത് അതിനൊരു പ്രശ്ന പരിഹാരങ്ങൾ കൊണ്ടുവരികയും സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്.
6: കഴിഞ്ഞ ദിവസം ഒരു വലിയ വിടവാങ്ങൽ ഉണ്ടായിരുന്നു സൂര്യ കൃഷ്ണമൂർത്തി. നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു പേരാണ്. എന്ത് കലാപരിപാടികൾ ഉണ്ടായാലും അതിന്റെ ഒരു മൂർത്തത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് എന്ന പേരിൽ നമുക്ക് എപ്പോഴും ഓർക്കുന്ന ഒരു പേരാണ്. പകരക്കാരില്ലാത്ത സാംസ്കാരിക ശില്പി സൂര്യ കൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ കേരളം മുഴുവൻ ഇപ്പൊ അനുശോചിക്കുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ഒരു വലിയ ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൽ സയന്റിസ്റ്റായിട്ട് 2 പതിറ്റാണ്ടിലേറെ സേവനം അനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം സർഗാത്മകതയുടെ ക്രിയേറ്റീവ് വേൾഡിലേക്ക് അദ്ദേഹം വരുന്നത്. ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിനൊപ്പം ശാസ്ത്രലോകത്ത് കൈകോർത്ത അതേ കൃത്യതയും കാഴ്ചപ്പാടും തന്നെ അദ്ദേഹം കലാ കേരളത്തിന്റെ മണ്ഡലത്തിലും പുലർത്തി എന്നാണ് പറയുന്നത്. 1977 അദ്ദേഹം തിരുവനന്തപുരത്ത് സൂര്യ ഫെസ്റ്റിവൽ, എനിക്കൊന്ന് ഇപ്പോഴും അത് അല്ലേ ആ ഒരു ഫെസ്റ്റിവൽ നമ്മൾ പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ട, എത്രയെത്ര പ്രമുഖരാണ് അവരുടെ കലകളുമായിട്ട് ആ ഒരു വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു സന്തോഷവും സ്നേഹവും കലയുടെ ഒരു വലിയൊരു വേദിയായിട്ട് അത് മാറിയിരുന്നു.
5: സൂര്യകൃഷ്ണമൂർത്തിയുടെ ആ ഒരു വിടവാങ്ങൽ സത്യം പറഞ്ഞാൽ വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അറിയാനും പറ്റിയ ഒരു എന്താ പറയുക, മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിനെ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു.
6: അദ്ദേഹത്തിന്റെ മകളാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഈ സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പേരിട്ട് എന്നാണ് പറഞ്ഞത്. ഈ സൂര്യ കൃഷ്ണമൂർത്തി അച്ഛനെ നോക്കി അന്ന് ആദ്യമായിട്ട് ആ പേര് വിളിക്കുമ്പോൾ നിഷ്കളങ്കമായ മുഖത്ത് സങ്കടവും ദേഷ്യവും ഒരുപോലെ കലർന്നിരുന്നു. അരങ്ങിനൊപ്പം സുദീർഘമായ സമയം പങ്കിട്ട് അർദ്ധരാത്രി വീടിന്റെ പടി കടന്നു വരുന്ന അച്ഛനെ കാത്തുകാത്തിരുന്നിട്ട് ആ സൂര്യയുടെ കൂടെ പേര് ചേർത്തിട്ട് ദേഷ്യത്തോടെ വിളിച്ചാണ് ഏ സൂര്യ കൃഷ്ണമൂർത്തി. അങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ആ ഒരു കൃഷ്ണമൂർത്തിന്റെ കൂടെ
5: പേരും.
6: ഒരു നല്ല സൗമ്യനായിട്ടുള്ള മനുഷ്യനും നമ്മുടെ കേരളീയ കലകളെയും ലോകത്തിന്റെ കലകളെയും ഒക്കെ കൊണ്ടുവരാൻ പറ്റിയൊരു നല്ല മനുഷ്യനാണ്.
5: തമിഴ്നാട് സാമൂഹ്യ നീതി ഹോസ്റ്റലുകൾ വിദ്യാർത്ഥികൾക്ക് ഇനി ചിക്കൻ ബിരിയാണി ബീഫും വരുമെന്നുള്ള ഒരു വാർത്ത ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ വിജയ് കയറിയതിനു ശേഷം തമിഴ്നാട്ടിൽ കുറേയധികം മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടം നമ്മൾ കാണുന്നുണ്ട്. ജനങ്ങൾക്കും അതിനകത്ത് വലിയ രീതിയിലുള്ള എന്താ പറയുക അക്സെപ്റ്റൻസും നമ്മൾ ആ രീതിയിലും കാണുന്നുണ്ട് കേട്ടോ.
6: ബി ജെ പി നേതാക്കൾക്ക് രസകരമായിട്ടുള്ള ഒരു ഡേറ്റിംഗ് ഉപദേശം കൊടുത്തിട്ട് കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്ത ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഡേറ്റിംഗ് ഉപദേശങ്ങൾ എന്നാണ് അതിന്റെ പേര്. ആസ്മി എ ക്വസ്റ്റ്യൻ പോസ്റ്റ് മറുപടിയായിട്ട് ഫോളോവർമാർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പരിഹാസങ്ങളായിരുന്നു ദീപികയുടെ മറുപടി. മോദിജിക്കുള്ള ഡേറ്റിംഗ് ഉപദേശം എന്താണ് എന്നായിരുന്നു ഒരാളുടെ ചോദ്യം. ഇതും നെഹ്റുവിന്റെ തെറ്റാണ് എന്ന് തുടങ്ങുന്നതല്ലാത്ത പിക്കപ്പ് ലൈനുകൾ ഉപയോഗിച്ച് ശ്രമിക്കൂ എന്നാണ് അഭിജിത് ദീപ്കെ മോദിക്കുള്ള ഡേറ്റിംഗ് ഉപദേശമായിട്ട് മറുപടി നൽകിയത്. അമിത്ഷായ്ക്കുള്ള ഡേറ്റിംഗ് അഡ്വൈസ് എന്താണെന്നായിരുന്നു മറ്റൊരു ചോദ്യം. മറ്റൊരാളുടെ പങ്കാളിയെ അടിച്ചു മാറ്റരുത് എന്നായിരുന്നു ഇതിനുള്ള ദീപികയുടെ മറുപടി. മറ്റ് പാർട്ടികളിൽ നിന്ന് എംഎൽഎമാരെയും എംപിമാരെയും മറുകണ്ഠം ചാടിച്ച് ബി ജെ പിയിൽ എത്തിക്കുന്നതിനെ പരോക്ഷമായിട്ട് കളിയാക്കിക്കൊണ്ടാണ് സി ജെ പിയുടെ സ്ഥാപകന്റെ അങ്ങനെ ഒരു ട്വീറ്റ് ഒക്കെ വന്നിരിക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അഭിജിത് ദീപികയുടെ ആ ഒരു പരാമർശം.
5: നമ്മുടെ മമ്മൂക്കയും വൈഫും സുഹൃത്തുക്കളും ഉൾപ്പെടെ നമ്മുടെ ഗുജറാത്തിലെ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി അല്ലേ കാണാനായിട്ട് പോയിട്ടുള്ള കാര്യങ്ങളും ഫോട്ടോസ് ഒക്കെ ഭയങ്കര വൈറലായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് കേട്ടോ.
6: സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ഇപ്പോ ഇറാനെ ഉന്മൂലനം ചെയ്യുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സിനിമയിലെ ഒരു രംഗമാണ് ഇറാൻ പങ്കുവച്ചത്, അതായത് സിംബാബ്വേയിലെ ഇറാൻ എംബസി കേട്ടോ. രാജ്യത്തിന് ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന സന്ദേശത്തോടെ തെലുങ്ക് സിനിമയിലെ രംഗമാണ് ഇറാൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. ട്രംപ് ഇറാനെ ഉന്മൂലനം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ ഇറാനെ പ്രതിരോധ പ്രതിരോധമില്ലാത്തതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അവർ അടുത്തിടെ ഹോളിവുഡിന് പകരം ബോളിവുഡ് കാണുന്നതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണെന്നറിയോ? ഭഗവത് കേസരി സിനിമയിൽ തെലുങ്ക് നടൻ നന്ദമൂരി ബാലകൃഷ്ണ അഭിനയിച്ച 58 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സായുധരായിട്ടുള്ള ഒരുപാട് പേര് റൈഫിളുകൾ ഉപയോഗിച്ച് വെടിയുതിർക്കുന്നത്, ഒറ്റയ്ക്ക് കവചം ഉപയോഗിച്ച് നന്ദമൂരി ബാലകൃഷ്ണ ചെറുക്കുന്ന ആ ഒരു വീഡിയോ. അതാണ് ചോദ്യം, എവിടെയോ ഒരു മലയാളി ഇന്ത്യക്കാരനെ അവിടെ എവിടെ ഉണ്ടെന്നാണ് നമ്മൾ സംശയിക്കുന്നത്. നല്ല സംശയമുണ്ട്. എന്തായാലും സിംബാബ്വേയിലെ ഒരു ഇന്ത്യൻ എംബസിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഒരു അവധാനതയോടെ പോകേണ്ടതുണ്ട് അല്ലെ? എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ലോകം ഒരു ചെറിയ കുടക്കീഴിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മുടെ ഒരു കുഞ്ഞു സിനിമയൊക്കെ ലോകത്തിന്റെ പലഭാഗത്ത് എത്തുന്നുണ്ട്. അപ്പൊ ഒരു തെലുങ്ക് സിനിമയിൽ നിന്ന് അവരുടെ ഒരു എംബസി ഇൻസ്പയർഡ് ആയിട്ട് ഒരു വീഡിയോ പങ്കുവയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല.
5: തീർച്ചയായിട്ടും നമുക്ക് കലി സെൻസിലേക്ക് ഒന്ന് പോവാം. എന്തൊക്കെയാണ് കലി സെൻസിൽ പ്രധാന വാർത്തകളായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ റാസൽ ഖൈമയിലെ നമ്മുടെ ആ ഒരു ഗോസ്റ്റ് ഹൗസ് ആ വീടുണ്ടല്ലോ, ഹോണ്ടഡ് ഗോസ്റ്റ് ഹൗസ് അല്ല, ഹോണ്ടഡ് പ്ലേസ് എന്നാണ് പറയുന്നത്. 35 ബെഡ്റൂം വരുന്ന അത് കൊടുത്തേക്കുന്നത് 23.5 മില്യണ് പോയെന്നുള്ള ഒരു വലിയൊരു വാർത്ത കലി സെൻസിന്റെ ഫ്രണ്ടിൽ വരുന്നു.
6: റാസൽ ഖൈമ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഷറഫുദ്ദീനും ആ പിന്നെ വലിയ ബംഗ്ലാവിലല്ലേ റാസൽ ഖൈമയിലെ ആ വലിയ നമ്മളിപ്പോഴും നമുക്ക് നമ്മൾ കുറച്ച് പൈസക്കാരനാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊങ്ങച്ചൻ പറയാൻ വേണ്ടിട്ടോ നമ്മള് മലയാളികളുടെ ഒരു ഒരു ടാഗ് ലൈൻ ആയിട്ട് അത് മാറി, റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിലല്ലേ.
5: തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റ് സിറ്റുവേഷൻ ഒക്കെ തന്നെ ബാക്ക് ടു നോർമൽ ആവുന്നുണ്ട്, അതിന്റെയൊക്കെയുള്ള നല്ല സൂചനകളും ഉണ്ട് കേട്ടോ. യുഎയുടെ വെദർ സിറ്റുവേഷൻ, നമുക്ക് ഫോഗ് അലേർട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചൂടിൽ നിന്നുള്ള ഓട്ടം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പം എന്തായാലും ഫോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വിസിബിലിറ്റിക്ക് കുറച്ച് കുറവ് വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റും കൊടുത്തിട്ടുണ്ട്.
6: യെസ്, യു എസ് ഇറാൻ ഫസ്റ്റ് ഷട്ടിൽ ടോക്സ് ഇൻ മന്ത്സ് വാസ് പ്രൊഡക്റ്റീവ് എന്ന് ട്രംപ് പറഞ്ഞൊരു വാർത്ത. ഇറാൻ വിൽ നെവർ ബിഹൈൻഡ് അറ്റ് ദ നീ എന്ന് പറഞ്ഞിട്ട് പെസഷ്കി ആൻഡ് ടെൽസ് യു എൻ പറഞ്ഞ വാർത്ത, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദുബായ് ടെനൻസ് മൂവ് ഹോം ആസ് ന്യൂ ലീസസ് ഓഫേഴ്സ് റെന്റ്സ് അപ് ടു 50% ലോവർ എന്ന് പറഞ്ഞൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ എയർലൈൻസ് സ്ട്രഗ്ലിംഗ് ഫോഴ്സ് ടു ക്യാൻസൽ ഫ്ലൈറ്റ്സ് ആഫ്റ്റർ യു എസ് ടൈറ്റൻസ് കർബ്സ് എന്ന് പറഞ്ഞൊരു വാർത്ത. നമുക്കറിയാം ഇറാന്റെ വ്യോമയാന മേഖലയെ അല്ലെങ്കിൽ വിമാന കമ്പനികൾക്ക് മേൽ പിടിമുറുക്കിയിട്ടുണ്ട് യു എസ് എന്ന് പറഞ്ഞ വാർത്ത. യു എ സാങ്ഷൻസ് ലോക്കൽ ബ്രാഞ്ചസ് ഓഫ് ബാങ്ക് മെലി എന്ന് പറഞ്ഞ വാർത്തയും ആദ്യ പേജിൽ കലീജ് ടൈംസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസിലെ യാത്രക്കാർക്ക് ടിയാ എന്ന AI സംവിധാനത്തിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കാഴ്ചവെച്ചതിന് ഉപഭോക്തൃ അനുഭവത്തിൽ AIയുടെ മികച്ച ഉപയോഗം എന്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. UBS ഫോറം സംഘടിപ്പിച്ച 25th ഉച്ചകോടിയിലും പുരസ്കാരദാന ചടങ്ങിലും വെച്ചായിരുന്നു ഈ അംഗീകാരം. നമ്മളെപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസിനെ കുറ്റം പറയാറുണ്ട്, വൈകി വരാറുണ്ട് അവർക്ക്. ഞാൻ അത് എനിക്കത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യം നമ്മൾ പറയാനല്ലോ. പൊതുവെ ഞാൻ എനിക്ക് ടിക്കറ്റ് എടുത്തരും എനിക്ക് വേണ്ട എന്നാണ് ഞാൻ പറയാറില്ല. ദയവേ ഒരു ദിവസം വൈകിയാലും എയർ ഇന്ത്യ എക്സ്പ്രസ് വേണ്ട എന്ന് പറയും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. കാരണം ഒന്ന്, ഫ്ലൈറ്റുകളുടെ എണ്ണം കുറവ്, പിന്നെ നമ്മുടെ സമയത്തിനനുസരിച്ചിട്ടുള്ള ഫ്ലൈറ്റ് എല്ലാം കൂടി നോക്കിയപ്പോൾ
5: കൊച്ചിയിൽ നിന്നായിരുന്നു.
6: കറക്റ്റ് സമയത്തിന് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു, കറക്റ്റ് സമയത്ത് ടേക്ക് ഓഫ് ചെയ്തു, അതിലുള്ള സർവീസ് ഇവിടെ പ്രതീക്ഷിച്ചതിലും 10 മിനിറ്റ് മുമ്പ് ലാൻഡ് ചെയ്യുന്നു, ബാഗേജസ് ഒക്കെ കൃത്യമായിട്ട് വരുന്നു. നമ്മൾ വിചാരിക്കും നമ്മുടെ ദുബായിയുടെ എമിറേറ്റ്സ് പോലെ, എയർ അറേബ്യ പോലെ, ഫ്ലൈ ദുബായ് പോലെ, ഇത്തിഹാദ് പോലെ നമ്മൾ അമ്പരപ്പിച്ചു എയർ ഇന്ത്യ
5: എക്സ്പ്രസ്.
6: എന്നും നിങ്ങൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേറെ, അതായത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ അല്ലേ, നമ്മൾ സാധാരണക്കാരന്റെ വിമാന കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ എന്നും ഇങ്ങനെ ആയിരുന്നെങ്കിലെന്ന് ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. എയർ ഇന്ത്യ എക്സ്പ്രസിന് ഒരു വലിയ സെല്യൂട്ട്, കാരണം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാം. അപ്പോൾ
5: തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു സർവീസ് നമുക്ക് അഭിമാനത്തോടെ എയർ ഇന്ത്യ എന്ന് പറയാൻ നമുക്ക് ആ പേരിന് തന്നെ ഉള്ള ഒരു പവർ ഉണ്ടല്ലോ. തിരിച്ചു വരും, ഒരിക്കലും അത് തിരിച്ചു വരും. അത് അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത്, സ്വന്തം നാട്ടിന്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അഭിമാനം.
6: നമ്മുടെ ഉള്ളിൽ എവിടെ ഒരു പേടി, ഒരു ഭയം, നമുക്ക് സമയത്തെത്തില്ല കാരണം ഇത് വൈകും, ഇതിന്റെ സുരക്ഷ, ഈ വിമാനത്തിൽ കയറുമ്പോഴൊക്കെ നമ്മളിങ്ങനെ നോക്കണം അവിടെ ഇവിടെ ഒക്കെ പൊട്ടലുണ്ടോ. കാരണം ആദ്യമാണല്ലോ നമുക്ക്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, എയർ ഇന്ത്യ എക്സ്പ്രസ് അതിന്റെ പ്രതാപകാലത്തിലേക്ക്, എയർ ഇന്ത്യയുടെ ആ പേര് നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ പല കാലത്തായിട്ട് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അതിന്റെ CEO ആയിട്ട് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. മുൻ വ്യോമയാന മന്ത്രിയായിരുന്ന KC വേണുഗോപാലിന്റെ PA ആയിരുന്ന PG പ്രഗീഷാണ് അതിന്റെ ഏറ്റവും അമരത്തിപ്പി ഇരിക്കുന്നത്. അപ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട് അവന്റെ അടുത്ത്, ഇല്ല ഇല്ല ഈ ഫ്ലൈറ്റിൽ പോകില്ല. പക്ഷെ എന്നോട് പറഞ്ഞു, നീ ഒന്ന് യാത്ര ചെയ്ത് നോക്ക്, എന്നിട്ട് പറ അനുഭവം പറയാന്ന് പറയാം.
5: ജഗതി പറയാം,
6: മേനോൻ സാർ ഒന്ന് ഇരുന്ന്, പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇനി എന്ത് പറയുന്നുള്ളതാണ്. മേനോൻ സാർ ഇരുന്നപ്പോ കൊള്ളാന്നാണ്. അതെ, അത് ഇത്തിരി കസേര ഇത്തിരി പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഒരു കുറ്റം പറയണല്ലോ. നമ്മൾ മലയാളികൾക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, പക്ഷെ എന്തെങ്കിലും ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കറക്റ്റാണ്. പക്ഷെ കസേര എമിറേറ്റ്സിന്റെ ആ പുതിയ ഹെഡ് വിളിക്കില്ലേ, നമ്മുടെ ഹെഡ് റെസ്റ്റോറന്റ്, അതുപോലത്തെ കൂടെ വന്നിരുന്നെങ്കിൽ
5: അടിപൊളി. എന്താണേലും ഇതൊക്കെ തന്നെയാണ് പത്രലോകത്തിലെ പ്രധാന വാർത്തകൾ. ബാക്കി എല്ലാ വാർത്തകളും നമുക്ക് വരുന്ന അപ്ഡേറ്റ്സിലെ ഓരോ മണിക്കൂറും നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഹോം 90.2 എഫ്എം പ്രസ് ക്ലബിൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി അവറിലേക്ക് പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
7: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആവർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Traffic update.
2: Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക് സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാദറിന് ഏറ്റവും കൂടുതൽ ട്രാഫിക്കിൽ പോകുന്നു നമ്മുടെ ദേദ റോഡ്, വാച്ചസ് സ്ക്വയർ, നമ്മുടെ അതുപോലെ കൾസർ സ്ക്വയർ, അവിടെ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഒപ്പം നമ്മുടെ അൽഖേർ റോഡിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ മൂവിങ് സിറ്റുവേഷൻ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് സാ റോഡ് കമാരിറ്റീവ് ഫ്രീ ആണ്. എംറൈസ് റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
5: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർ.

0: 2 to Madras Mail. Double hit of the hour. Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. ആകാംക്ഷയുയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ആരം.
2: സംഭവം നടന്നു, ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
1: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉഷിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: September 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി.
5: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. October 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമി 2026.
6: Tickets available on ticketsfy.net.
7: Emirates Malayali Nurses Family Boatim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
7: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
7: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
7: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
5: ിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലും.
8: ഞാനായിരിക്കും ചിരഞ്ജീവി.
5: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. September 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ശബരിമലയിലെ സ്വർണ്ണ കിരീടവും കവർന്നു. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. ഹോർമുസിൽ കപ്പൽ ആക്രമണത്തെ അപലപിച്ച ഇന്ത്യ. ചൈനീസ് പ്രസിഡന്റ് യു എസിൽ ആവേശ പോരാട്ടം. ഇന്ത്യൻ താരങ്ങളെ തോൽപ്പിച്ച് ബ്രസീൽ. സി കെ വിനീതന ഇരട്ട ഗോൾ. നമസ്കാരം. ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന 55 പവനിലധികം തൂക്കമുള്ള സ്വർണ്ണ കിരീടം കാണാനില്ല. തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തമിഴ്നാട്ടിലുള്ള ഭക്തൻ 2012 ഓഗസ്റ്റിലാണ് കിരീടം സമർപ്പിച്ചത്. രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്ട്രോങ് റൂമിലുള്ള അന്ന് കിട്ടിയതിന്റെ അതേ രൂപത്തിലും വലുപ്പത്തിലുമുള്ള മുക്കുപണ്ടം കൊണ്ടുള്ള കിരീടമാണിത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായുള്ള തർക്കത്തിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരനെതിരെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം മന്ത്രിക്ക് രാഷ്ട്രീയ അന്ധതയെന്നും വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും കടകംപള്ളി. ദേവസ്വം ബോർഡ് പ്രസിഡന്റാവാൻ ഉടുപ്പ് തയ്ച്ചു വെച്ചിരിക്കുന്ന ചിലരുണ്ടെന്നും കടകംപള്ളി ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ പ്രാഥമിക അന്വേഷണം SIT രജിസ്റ്റർ ചെയ്യില്ല. BNS പ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തിയാൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. അതിനാൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം നടത്തും. അന്വേഷണം സമയബന്ധിതമായി തീർക്കുമെന്ന് മാത്രമാണ് പോലീസ് ഇപ്പോൾ വിശദമാക്കുന്നത്. പിണറായി വിജയനും കുടുംബത്തിനും എതിരെയുള്ള അഴിമതി ഹവാല ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് യോഗം ചേരുക. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി റിപ്പോർട്ടർ ടിവി മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷ ഇന്ന് പരിഗണിക്കും. കേസിൽ ഒന്നാം പ്രതിയാണ് ആന്റോ. മെസ്സി തട്ടിപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുൻ സർക്കാരിനുമേൽ കെട്ടിവെച്ച തലയൂരാനാണ് ആന്റോ അഗസ്റ്റിന്റെ നീക്കം. നീക്കങ്ങളെല്ലാം സർക്കാർ തലത്തിൽ ഉണ്ടായതാണെന്നും സ്പോൺസറാകാൻ താൽപര്യമുണ്ടോ എന്ന് ചോദിച്ച് തന്നെ സമീപിച്ചത് സർക്കാർ ആണെന്നുമായിരുന്നു ആന്റോ അഗസ്റ്റിൻ മൊഴി നൽകിയിരിക്കുന്നത്. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ തട്ടിപ്പ് കേസിൽ റെയ്ഡിനിടെ പിടിച്ചെടുത്ത ഡോളർ തിരികെ വേണമെന്ന ആവശ്യവുമായി ആന്റോ അഗസ്റ്റിൻ. ആവശ്യവുമായി കോടതിയെ സമീപിക്കും. എന്നാൽ ഈ ഡോളർ ഇപ്പോൾ തിരികെ നൽകാനാകില്ലെന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഡോളർ കണ്ടെത്തിയതിൽ ഉൾപ്പെടെ വിശദമായ പരിശോധനകൾ വേണ്ടിവരുമെന്നാണ് SIT വിശദീകരണം. സൂര്യകൃഷ്ണമൂർത്തിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ബഹുമുഖ പ്രതിഭ, സൂര്യ സാംസ്കാരിക കൂട്ടായ്മയുടെ അമരക്കാരൻ. ശാസ്ത്രത്തിന്റെയും കലയുടെയും അപൂർവവും സുന്ദരവുമായ സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. കലയെ ജനകീയമാക്കുന്നതിലും പരമ്പരാഗത കലാകാരന്മാർക്ക് അന്താരാഷ്ട്ര വേദികൾ ഒരുക്കുന്നതിലും അദ്ദേഹം കാണിച്ച പ്രതിബദ്ധത വരും തലമുറകൾക്ക് മാതൃകയാണെന്ന് വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി അനുസ്മരിച്ചു. SIR നിയമവിരുദ്ധവും അനാവശ്യവുമെന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി. ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ SIR പ്രക്രിയ നടത്തണമെന്ന് പറയുന്നില്ലെന്ന് ഖുറേഷി. SIRന്റെ പേരിൽ ലക്ഷക്കണക്കിന് പേർ ബുദ്ധിമുട്ടി. ബീഹാറിൽ കണ്ടെത്തിയ വിദേശ പൌരന്മാർ വളരെ ചുരുക്കമാണെന്ന് ഖുറേഷി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭിന്നതയെന്ന റിപ്പോർട്ടിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനും ജ്ഞാനേഷ് കുമാറിനും എതിരെ വിമർശനം ശക്തം. പ്രതിപക്ഷ വിമർശനങ്ങളെ തള്ളി BJP രംഗത്ത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെല്ലാം തെറ്റെന്നാണ് BJP വാദം. വോട്ട് കൊള്ളിയ ആരോപണത്തിൽ നിന്ന് പ്രതിപക്ഷം പുറത്തു വരണമെന്ന് BJP. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. UP സ്വദേശി സൂരജ് യാദവിനാണ് ജീവൻ നഷ്ടമായതെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിൽ ഉണ്ടായിരുന്നത് 20 ഇന്ത്യക്കാർ ഉൾപ്പെടെ 28 പേർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആശങ്കാജനകമാണെന്നും ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും ഇന്ത്യ. ഒമാനിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നൽകിയ പിന്തുണയ്ക്ക് ഒമാൻ അധികൃതർക്ക് നന്ദി അറിയിക്കുന്നുവെന്നും ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് ഇന്ത്യ ആവർത്തിച്ചു. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ US ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് യു എസിൽ. 11 ഇടവേളയ്ക്ക് ശേഷമാണ് ഷി അമേരിക്കയിലെത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും നേരിട്ടെത്തിയാണ് ചൈനീസ് പ്രസിഡന്റിനെയും ഭാര്യയെയും വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ഉഭയകക്ഷി ചർച്ചകളിൽ ഇറാൻ യുദ്ധം, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യാപാര തീരുവകൾ എന്നിവ പ്രധാന വിഷയങ്ങളാകും. പ്രത്യേകിച്ച് ഈ വർഷം കാലാവധി അവസാനിക്കുന്ന യു എസ് ചൈന വ്യാപാര കരാർ നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യയുടെ വരുമാന മാർഗ്ഗങ്ങൾ അടച്ചുപൂട്ടാനും യുദ്ധനീക്കങ്ങൾ തടസ്സപ്പെടുത്താനും ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. റഷ്യയുടെ വരുമാനത്തെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരണമെന്നും സെലൻസ്കി യു എൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. ആവേശ പോരാട്ടത്തിൽ ഇന്ത്യ ഓൾ സ്റ്റാർസ് 11 3 4 കീഴടക്കി ബ്രസീൽ ലെജൻഡ്സ്. റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ അണിനിരന്ന മൈതാനത്ത് ഹാട്രിക്കുമായി കളനിറഞ്ഞ ഫെർണാണ്ടീഞ്ഞോയാണ് സാമ്പാപ്പടയുടെ വിജയശില്പിയായത്. തോൽവിയിലും ഇരട്ട ഗോളുമായി തിളങ്ങിയ മലയാളി താരം സി കെ വിനീതിന്റെ പ്രകടനം ശ്രദ്ധേയമായി. അഷിം ബിശ്വാസാണ് ഇന്ത്യയുടെ 3 നേടിയത്. ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വനിതകളുടെ 60 സാന്റ വിഭാഗത്തിൽ ഇന്ത്യയുടെ റുഷ്ബീന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. ചൈനീസ് താരത്തെയാണ് തോൽപ്പിച്ചത്.

യു പി എൽ ബസ്സിന് തീപിടിച്ച് 9 പേർക്ക് ദാരുണാന്ത്യം. അപകട കാരണം AC പൊട്ടിത്തെറിയെന്ന് സൂചന. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ സ്ലീപ്പർ ടൂറിസ്റ്റ് ബസ്സിന് തീപിടിച്ചൊരു സ്ത്രീ ഉൾപ്പെടെ 9 പേരാണ് മരിച്ചത്. യമുന എക്സ്പ്രസ് വേയിൽ അപകടം. 35 യാത്രക്കാരുമായ ബസ്സിൽ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു.

0: ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ വനം വകുപ്പ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ അറസ്റ്റ് നടപടികൾ പൂർണ്ണമായി പാലിക്കാത്തതിനാൽ വിട്ടയച്ചു. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് വനം വകുപ്പിന്റെ റിമാൻഡ് അപേക്ഷ തള്ളി പ്രതികളെ വിട്ടയച്ചത്. കേസ് നിലനിൽക്കുന്നതിനാൽ കോടതിയുടെ മുൻകൂർ അനുമതി വാങ്ങി പ്രതികളെ വീണ്ടും അറസ്റ്റ് ചെയ്യാം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഒരിക്കൽ കൂടി, ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച 55 പവനിലധികം തൂക്കമുള്ള സ്വർണ്ണ കിരീടം കാണാനില്ല. തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തൻ 2012 നൽകിയ കിരീടമാണ് ഇത്. രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്ട്രോങ് റൂമിലുള്ള അന്ന് കിട്ടിയതിന്റെ അതേ രൂപത്തിലും വലുപ്പത്തിലുമുള്ള മുക്കുപണ്ടം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ ഉള്ളത്. അടുത്ത വാർത്ത 9 മണിക്ക്.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning station clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: Good morning, Dubai. ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 66%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
4: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbuTravels.com, Al Maraya Car Rentals and Volcano LED Solutions.
8: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ട.
8: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ടാ,
11: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
8: അമ്മാണ് എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You are listening to Home 92.2 FM. Home is a feeling.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back home 92.2 of America. Swagatham, and it's a Thursday. Weekend ile kadukunu oru parivadikalulla oru weekend kodiyana namukku actually varan agam band oru beautiful performance aanu ee veruna shaniyaacha vaikunnara nammude World Trade Center Dubai il vechu nadakkanayittu povuna tickets okke thanne namukku purchase cheyyanaanu and nammal undavu avade oru grants endu parayne oru musical night thanne aayirikkum agam bandinte anubandhichu namukku avade kaanan കേട്ടോ. അപ്പം എന്താണേലും ഇത്തവണ ആരെങ്കിലുമൊക്കെ അകം ബാൻഡ് സത്യം പറഞ്ഞാൽ അവരുടെ ഓരോ പാട്ടുകളും ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും നമുക്കവിടെ എന്താ പറയുന്നത് അത്രയും കൊതിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ടിക്കറ്റ്സ് എനിക്കൊന്ന് ഒരു 10-200 ടിക്കറ്റ് കൂടെ മാത്രം കണ്ട് ഇനി ബാക്കിയുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓൾമോസ്റ്റ് 2500 കപ്പാസിറ്റിയാണ്. അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. അത് 200 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അവിടെ ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് നല്ല ഫേവറേറ്റ് സ്പോട്ട്സ് ബാക്കി ഉണ്ടാവും. അപ്പം വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. കറക്റ്റ് ടൈമിന് അവിടെ എത്തുക. സാറ്റർഡേ ഈവനിങ് ഒരു ഗംഭീര ഷോയിലായി ഇങ്ങനെ റിലാക്സ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഷോ ആണ് കേട്ടോ. അപ്പോൾ സീ യു ഓൾ ദേർ. ഞാൻ ഉണ്ടാവും അവിടെ എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറയണേ. ഞാൻ ഏറ്റവും വലിയ അപ്ഡേറ്റ്, 30-ാം തീയതിയാണ് നമ്മുടെ എത്തിഹാദ് റെയിൽ ദുബായ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ എത്തിഹാദ് റെയിലിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാർഡ് ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ ഒരു ആർട്ടിക്കിൾ, നോ കാർഡ് നീഡഡ് ഹൗ എത്തിഹാദ് റെയിൽ ലിങ്ക്സ് ടു ദുബായ് മെട്രോ റെഡ് ലൈൻ എന്ന് പറയുന്നൊരു കാര്യം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ ഞെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഓൾറെഡി എത്തിഹാദ് റെയിൽ നമ്മുടെ മെട്രോ ആയിട്ട് കണക്റ്റ് ആവുന്നുള്ളൊരു കാര്യം. പക്ഷേ ഞാൻ നമ്മൾ വന്ന വഴികളുണ്ടല്ലോ. നിങ്ങൾ പല ഒരുപക്ഷേ ദുബായിൽ വന്ന സമയത്ത് അന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇനിയും വേറെ ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ അബുദാബിയിൽ നിന്നും റാസൽ ഖൈമയിൽ നിന്നും അല്ലെങ്കിൽ ഫുജേറയിൽ നിന്നും ഒക്കെ ആണല്ലോ ട്രെയിൻ വരുന്നത്. ഇനി നാളെ ഇത് സൗദി അറേബ്യയിൽ നിന്നോ അല്ലെങ്കിൽ ഒമാനിൽ നിന്നോ ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു ട്രെയിനാണെന്ന് വിചാരിക്കുക. കണക്ട് ചെയ്ത് എത്തിഹാദ് റെയിൽ ഇങ്ങനെ കയറി വന്ന് നമ്മൾ ദുബായിൽ വന്ന് അവിടുന്ന് നമുക്ക് ഓരോ നമ്മുടെ എന്താ പറയണേ മെട്രോയിൽ കണക്ട് ചെയ്ത് അവിടുന്ന് ഗോൾഡ് സൂക്കിലേക്കൊക്കെ ഒരാൾക്ക് വരാനും അല്ലെങ്കിൽ കിസേസിലേക്ക് ഒരാൾക്ക് വരാനും അല്ലെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് സിറ്റിയോ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. അത് തന്നെയാണ് അവരിപ്പം ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ദുബായിലെ ഇപ്പം എത്തിഹാദ് റെയിൽ അറൈവ് ചെയ്യുന്ന അൽ യലാസി സ്റ്റേഷനിൽ നിന്നും നമുക്ക് ദുബായ് മെട്രോയുടെ നമ്മുടെ ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് കണക്ടിവിറ്റിയാണ്, നേരിട്ടുള്ള കണക്ടിവിറ്റിയാണ് അവിടെ ഉള്ളത്. അതായത് സെപ്റ്റംബർ 30-നാണ് എലൈസ് സ്റ്റേഷൻ്റെ എലൈസ് സ്റ്റേഷൻ മാത്രമല്ല എത്തിഹാദ് റെയിൽവേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വിൽ ബി ഏബിൾ ടു കണക്ട് വിത്ത് ദ മെട്രോ റെഡ് ലൈൻ അറ്റ് ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് ദുബായിലെ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഒരാൾക്ക് ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് ഡി ഐ സിയിലേക്കോ അല്ലെങ്കിൽ ബുർജ് മാനയിലേക്കോ യൂണിയനിലേക്കോ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്കോ ടെർമിനൽ 2-ലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റുന്ന ദ ഗ്രേറ്റ് കണക്ടിവിറ്റിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് ദുബായ് മെട്രോയെ സംബന്ധിച്ച്. ഇതാണെന്നുണ്ടെങ്കിൽ ഇനിയും മെട്രോ നമ്മുടെ ഫേവറേറ്റ് ട്രാൻസ്പോർട്ടേഷൻ രീതിയായിട്ട് തന്നെ മാറി കേട്ടോ. എനിക്കൊന്നും പറയല്ലോ കുറച്ചുകൂടെ മെട്രോയൊക്കെ വേണം, കാരണം അതുപോലെ ആൾ കയറും. നിങ്ങൾ കണ്ടോ അതുപോലെ ആൾ കയറും, കാരണം അത്രമാത്രം കൺവീനിയൻ്റ് ആയിട്ടാണ് ഇതിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ റെഡ് ലൈനിൽ കണക്ട് ആണെങ്കിലും നമുക്ക് യൂണിയനും ബുർജ്മാനും ഉള്ളതുകൊണ്ട് മാറി കയറാൻ വലിയ പ്രയാസമോ കാര്യങ്ങളൊന്നുമില്ല. ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചാണ്. ഈ രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു കണക്ടിവിറ്റി സംവിധാനം ഉണ്ടല്ലോ അത് ഗംഭീരം തന്നെയാണ് കേട്ടോ. അപ്പോൾ 30-ാം തീയതി നമുക്ക് എന്താ പറയുന്നത് എത്തിഹാദ് റെയിൽ നമ്മുടെ ദുബായ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ചരിത്ര മുഹൂർത്തമാണ്. അതിനോടകം തന്നെ നമുക്ക് മെട്രോയായിട്ടും കണക്ടിവിറ്റി, മെട്രോ കയറി നമുക്ക് ഇനി എത്തിഹാദ് റെയിലും പോകാം, എത്തിഹാദ് റെയിലിൽ വന്നിറങ്ങി നമുക്ക് മെട്രോയിലും കയറി നമ്മുടെ ഈ രാജ്യവും ദുബായും മുഴുവൻ നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഒരുക്കുന്നത്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ. റോഡ് ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞ പോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡ് നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നു. അലിത്തിയ ടോൾ റോഡും ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. ഷെയ്ഖ് സാർ റോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും ചെറിയൊരു സ്ലോ മൂവിങ്. അൽക്കേൽ റോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ. എന്താണല്ലോ, ദുബായ് ഏരിയ മുഴുവൻ നല്ല രീതിയിലുള്ള ഒരു പാക് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. എമിറേറ്റ്സ് റോഡിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഫ്രീ ഫ്ലോയിങ് ആയിട്ട്, എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ ഫ്രം അജ്മാൻ അതുപോലെ തന്നെ അബുദാബിയിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ. ഈവൻ നിങ്ങൾക്ക് ഇന്റർനെറ്റ് സിറ്റിയിലേക്കും ഇപ്പം നമ്മൾ ഇവിടുന്ന് കയറി എന്താ പറയണേ, സെൻട്രൽ പോയിന്റിന്റെ ഭാഗത്തു നിന്നോ മിർദ്വീപിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബുർജ്മാന്റെ ഭാഗത്തു നിന്നോ ഒക്കെയാണ്, ബുർജ്മാന്റെ ഭാഗത്തു നിന്ന് പോകാൻ പാടാ, മറ്റേതൊക്കെ അത് നിങ്ങൾ ഇത് ഷെയ്ഖ്സാർ റോഡ് തന്നെ എടുത്ത് പോകുന്നതാണ് പെട്ടെന്ന് ചെല്ലണമെങ്കിൽ നല്ല കേട്ടോ. എന്താണെങ്കിലും ഞാൻ പറഞ്ഞത്, ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ എമിറേറ്റ്സ് റോഡ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ദ ബെസ്റ്റ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
0: Joy Alukas, world's favorite jeweler.
1: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
4: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
8: ഏറ്റവും
9: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call
10: 050-000-2918.
9: വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
10: ആഹാ, പാസ്തയോ?
4: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
9: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
10: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
4: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
9: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
1: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Very good morning. Welcome back once again. Home 92.2 FM Day 1 year anniversary of Bhagamaitola. The first question. Innathe njan chodikkan povunnathu Joel Kasu tharuna 9 gram swarnam 22 carat inde. Appo aa oru gold lebikkanulla innathe ente chodyam valare simple aanu. Pakshe ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങളോട് ഉത്തരങ്ങൾ അയക്കണം കേട്ടോ. റെഡി ആയിക്കോ, ഫോൺ എടുത്ത് റെഡി ആക്കി വെച്ചു. 922 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഇതാണ് നമ്മുടെ ഫോമാറ്റ്. വേഗം തന്നെ നിങ്ങൾക്ക് ഉത്തരം അയക്കാവുന്നതാണ്. അപ്പം ചോദ്യം പറയട്ടെ, വളരെ സമയമില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു വണ്ടി ഓടിക്കുന്നവരോ വേണ്ട, ബാക്കിയുള്ളവരോട് നിങ്ങൾ പറയാം, ജസ്റ്റ് ഒന്ന് അയക്കാൻ പറയാം. സ്വർണം കിട്ടാനായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിനുള്ള ഒരു അവസരമാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ബുർജ് ഖലീഫ ഇനാഗ്രേഷന് മുന്നേ ഉള്ള പേരെന്തായിരുന്നു? ബുർജ് ഖലീഫയുടെ ഇനാഗ്രേഷന് മുന്നേ അതിന് മറ്റൊരു പേരായിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ പേരെന്തായിരുന്നു? വളരെ സിമ്പിളാണ്, വേഗം തന്നെ ഉത്തരം അയയ്ക്കുക. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: തീരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
0: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2
0: FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
7: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: You are listening

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മള് ചില കാര്യങ്ങൾ, ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വിചിത്രമായിട്ടാണല്ലോ ഈ രാജ്യത്ത് നടക്കുന്നത്. അതായത് ഞാനൊരു വീഡിയോ കാണായിരുന്നു, അത് ആ രാജ്യത്ത് കുറേയധികം ആളുകൾ സൂപ്പർ മാർക്കറ്റിലും ബസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ തെരുവ് വീഥികളിലോടൊക്കെ നടക്കുന്നത് ഈ തോക്ക് തോളിലിട്ടുകൊണ്ടാണ്. അത് നോർമൽ അല്ല, വലിയ തോക്കുകൾ, മെഷീൻ ഗൺസ് പോലെയുള്ള തോക്കുകൾ, അത് എന്താ പറയണേ തോളിൽ തൂക്കിയിട്ടിട്ടാണ് നടക്കുന്നത്. അതിപ്പം യങ്സ്റ്റേഴ്സ്, പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും എല്ലാവരും അത് ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം എന്താണ് ഇതിൻ്റെ പുറയിലത്തെ ഗുട്ടൻസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, ഏത് രാജ്യമാണ് ഇത്, എങ്ങനെയാണ് ഇത് ഇത്രയും അപ്രൂവ് അയക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം വന്നിരിക്കുക. സോ ലെറ്റ്സ് ഗോ ടു അവർ ഫൺ ഫാക്ട്. അപ്പോ എന്താണ് ഈ ഒരു സംഭവം, എന്താണ് ഈ ഒരു രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രാജ്യം മറ്റൊന്നുമല്ല നമ്മുടെ ഇസ്രയേലാണ്. ഇസ്രയേലിലാണ് ഈ ഒരു കാഴ്ച പലപ്പോഴും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2023 ആ രാജ്യത്തുണ്ടായ അറ്റാക്കിനെ തുടർന്നിട്ടാണ് ഇങ്ങനെ ഒരു അനുമതി അവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് മനസ്സിലാക്കുന്നത്. അതായത് 18 വയസ്സ് കഴിയുന്ന എല്ലാ ഇസ്രയേൽ പൗരന്മാരും നമ്മുടെ മിലിറ്ററിയിൽ സേവനമനുഷ്ഠിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അത് സി അത് ഒരു ഷോർട്ട് ടൈമിലേക്കാണ്, പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് ആണ് അതിലേക്ക് പോകണമെന്ന്. പക്ഷേ ഒരു നോർമലി അവർ അതിനകത്ത് ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ പോയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് ആ മിലിറ്ററിയിൽ പോകുന്ന എല്ലാവർക്കും തന്നെ റൈഫിളിൻ്റെ പരിശീലനവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ കുറേ ഫാക്റ്റ് ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ തിരക്കിയ ഇതിൽ ഒരു ആർട്ടിക്കിൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ അവിടെ മിലിറ്ററിയോ പോലീസോ എത്തുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലാണ്. അതായത് ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വരുന്ന നോർമൽ സിവിലിയൻസ് എന്ന പോലെ ആര് പോകുന്നവരെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തോക്കിൻ്റെ ലൈസൻസും കാര്യങ്ങളും ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു അനുമതി ആ നാട്ടിലുള്ള ആളുകൾക്ക് കൊടുത്തേക്കുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ആയിട്ട് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതിൻ്റെ പുറകെ ഗുട്ടൻസ്. ഇനി അത് മാത്രമല്ല, നോർമൽ സിവിലിയൻസിലും എല്ലാ രാജ്യത്തുള്ളത് പോലെ അവർക്കും പരീക്ഷയൊക്കെ എഴുതി ഫീസൊക്കെ നൽകി ആ നമ്മുടെ റൈഫിൾ ലൈസൻസും കാര്യങ്ങളും ഒക്കെ എടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വീഡിയോ നമ്മളിങ്ങനെ കാണുന്നത് യങ്സ്റ്റേഴ്സും ഒക്കെ തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നത് അവർ ഒന്നെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സമയത്തോ വെക്കേഷനിലോ അല്ലെങ്കിൽ അത് റിട്ടയർമെൻറ്റൊക്കെ ആയി വന്നവർ സ്റ്റിൽ ലൈസൻസൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവരാണ് ഇത്തരത്തിലുള്ള തോക്കുകളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ. ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു ഇതായിപ്പോയി. നമ്മളെ സംബന്ധിച്ച് ഇത് കാണുന്നതന്നെ നമുക്ക് സമാധാനങ്ങളെ, അതിൻ്റെ ഒന്നും ആവശ്യം പോലും ഇല്ല. സത്യം പറഞ്ഞാൽ പീസ് അതാണ് ഏറ്റവും വലുത്. പക്ഷെ എന്തായാലും ലോകത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഫൺ ഫാക്റ്റിലൂടെയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്.
2: You're tuned into Home 92.2 FM. Home is a feeling. House music on my back.

ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ഈ സിനിമയിലെ ഈ അനക്ലി പാട്ട് എത്ര നാള് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇന്നും ഫ്രഷ് തന്നെയാണല്ലേ. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ ട്രാക്ക്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം, പക്ഷെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം. ഇന്ന് ഞാൻ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പറയാം, സോങ് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കർത്തയുടെ ഡയറിയിലെ പേജുകൾ പുറത്തുവിട്ട ഷോൺ ജോർജ്. ഡയറിയിൽ മുഖ്യമന്ത്രി ബി ഡി സതീശന്റെ പേരും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ബി ഡി സതീശന്റെയും പിണറായി വിജയന്റെയും പേരുകൾ അടങ്ങിയ CMRMD ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേജുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് BJP നേതാവ് ഷോൺ ജോർജ്. SFIO കോടതിയിൽ സമർപ്പിച്ച ഡയറിയുടെ പേജുകളാണ് ഷോൺ ജോർജ് പുറത്തുവിട്ടത്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ പേരുകൾ ഡയറിയിൽ ഉണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് വിജിലൻസ് അന്വേഷണം നടത്താത്തതെന്നാണ് ഷോൺ ജോർജിന്റെ ചോദ്യം. ഡയറിയിൽ മുഖ്യമന്ത്രിയുടെ പേരുമുണ്ടെന്ന് ഷോൺ ജോർജ് ഇപ്പോൾ പറയുകയാണ്. SFIO കോടതിയിൽ സമർപ്പിച്ച ഡയറിയുടെ പേജുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഷോൺ ജോർജിന്റെ ചോദ്യം. മുതലാളിമാരുടെ സൗജന്യത്തിൽ യാത്ര നടത്തുന്നത് തുടരുമെന്ന മുഖ്യമന്ത്രി ബി ഡി സതീശന്റെ പ്രസ്താവന ഭരണഘടനാവിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരാണ് വിമാനങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇതൊരു മുഖ്യമന്ത്രിക്ക് ചേരുന്നതല്ല. സ്ഥിരമായി ഇത് തുടരുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. അതിനെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആരുടെ സ്പോൺസർഷിപ്പിലാണ് മംഗലാപുരത്തേക്കും മലപ്പുറത്തേക്കും പോയതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും MV ഗോവിന്ദൻ. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച 55 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കിരീടം കാണാനില്ലെന്ന് റിപ്പോർട്ട്. തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പിലാണ് ഇക്കാര്യത്തിന്റെ സ്ഥിരീകരണം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ 2012 ഓഗസ്റ്റിലാണ് കിരീടം സമർപ്പിച്ചത്. രജിസ്റ്ററിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്ട്രോങ് റൂമിലുള്ള അന്ന് കിട്ടിയതിന്റെ അതേ രൂപത്തിലും വലുപ്പത്തിലുമുള്ള മുക്കുപണ്ടം കൊണ്ടുള്ള കിരീടമാണ് ഇപ്പോഴുള്ളതെന്നാണ് സൂചന. കിരീടം കാണാതായെന്ന് മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJകുമാർ. കിരീടം ശബരിമലയിൽ സൂക്ഷിക്കേണ്ടതാണോ ആറന്മുളയിലേക്ക് കൊണ്ടുപോകേണ്ടതാണോ എന്നൊന്നും റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു ഞെട്ടിലേക്ക് നയിക്കും. ആറന്മുളയിൽ കിരീടമില്ലെങ്കിൽ അത് ശബരിമലയിലെ സിസ്റ്റത്തിന്റെ പരാജയം. സ്വർണം പോലുള്ള ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുമ്പോൾ കർശനമായ പ്രോട്ടോകോൾ പാലിക്കണം. ശബരിമലയിൽ ഇതാരാണ് എടുത്തുകൊണ്ടുപോയത്, എങ്ങനെയാണ് എന്ന അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നും KJകുമാർ. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണക്കിരീടം സുരക്ഷിതമായുണ്ടെന്ന് അതിനിടെ ദേവസ്വം ബോർഡ് പറയുന്നു. വിഷയത്തിൽ തിരുവാഭരണ കമ്മീഷണർ ബോർഡിന് വിശദീകരണം നൽകി. മറ്റു ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ പരിശോധന തുടരും എന്നാണ് വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55 പവനിലധികം തൂക്കമുള്ള സ്വർണ്ണക്കിരീടം കാണാതായി എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്ത. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായുള്ള തർക്കത്തിൽ ദേവസ്വം മന്ത്രി K.മുരളീധരനെതിരെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം മന്ത്രിക്ക് രാഷ്ട്രീയ അന്ധതയെന്നും വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും കടകംപള്ളി. ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാൻ ഉടുപ്പ് തയ്ച്ചു വെച്ചിരിക്കുന്ന ചിലരുണ്ടെന്നും കടകംപള്ളി ആരോപിച്ചു. പിണറായി വിജയനെതിരായ പ്രാഥമിക അന്വേഷണം SIT രജിസ്റ്റർ ചെയ്യില്ല. BNS പ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തിയാൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. അതിനാൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം നടത്തും. അന്വേഷണം സമയബന്ധിതമായി തീർക്കുമെന്ന് മാത്രമാണ് പോലീസ് വിശദമാക്കുന്നത്. മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി റിപ്പോർട്ടർ TV മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷ ഇന്ന് പരിഗണിക്കും. കേസിൽ ഒന്നാം പ്രതിയാണ് ആന്റോ. മെസ്സി തട്ടിപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുൻ സർക്കാരിനുമേൽ കെട്ടിവെച്ച് തലയൂരാനാണ് ആന്റോ അഗസ്റ്റിന്റെ ശ്രമം. നീക്കങ്ങളെല്ലാം സർക്കാർ തലത്തിൽ ഉണ്ടായതാണെന്നും സ്പോൺസറാകാൻ താൽപര്യമുണ്ടോ എന്ന് ചോദിച്ച് തന്നെ സമീപിച്ചത് സർക്കാരാണെന്നുമായിരുന്നു ആന്റോ അഗസ്റ്റിൻ മൊഴി നൽകിയത്. അതിനിടെ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ തട്ടിപ്പ് കേസിൽ റെയ്ഡിനിടെ പിടിച്ചെടുത്ത ഡോളർ തിരികെ വേണമെന്ന ആവശ്യവുമായി ആന്റോ അഗസ്റ്റിൻ ആവശ്യവുമായി കോടതിയെ സമീപിക്കും. എന്നാൽ ഡോളർ ഇപ്പോൾ തിരികെ നൽകാനാകില്ലെന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സൂര്യകൃഷ്ണമൂർത്തിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ബഹുമുഖ പ്രതിഭയാണ് വിടവാങ്ങിയതെന്ന് വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭിന്നത എന്ന വാർത്തകൾക്കിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തം. ജ്ഞാനേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസ് ജനതാ പാർട്ടിയുടെയും തീരുമാനം. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. UP സ്വദേശി സൂരജ് യാദവിന് ജീവൻ നഷ്ടമായെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി. കപ്പലിൽ 20 ഇന്ത്യക്കാർ ഉൾപ്പെടെ 28 പേരാണ് ഉണ്ടായത്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആശങ്കാജനകമെന്നും ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും ഇന്ത്യ. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ യു എസുമായി ചർച്ചയ്ക്കില്ലെന്നും ഹോർമസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് യു എസിൽ. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷീ യു എസിലെത്തുന്നത്. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിതാ മെലാനിയ ട്രംപും നേരിട്ടെത്തിയാണ് ചൈനീസ് പ്രസിഡന്റിനെയും ഭാര്യയെയും സ്വീകരിച്ചത്. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ഉഭയകക്ഷി ചർച്ചകളിൽ ഇറാൻ യുദ്ധം, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യാപാര തീരുവകൾ എന്നിവ പ്രധാന വിഷയങ്ങൾ. റഷ്യയുടെ വരുമാന മാർഗ്ഗങ്ങൾ അടച്ചുപൂട്ടാനും യുദ്ധനീക്കങ്ങൾ തടസ്സപ്പെടുത്താനും ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. റഷ്യയുടെ വരുമാനത്തെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരണമെന്നും സെലൻസ്കി യു എൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. അതിനിടെ വെനസ്വേലയുമായുള്ള ബന്ധം പുനരാരംഭിക്കാൻ തയ്യാറായതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് നന്ദി അറിയിച്ചു. അധികാരത്തിലേറിയ ശേഷം ആദ്യമായി യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡെൽസി റോഡ്രിഗസ്. ആവേശ പോരാട്ടത്തിൽ ഇന്ത്യ ഓൾ സ്റ്റാർസ് 11 3-3 4 ഗോളുകൾക്ക് കീഴടക്കി. ബ്രസീൽ ലെജൻഡ്സ് റൊണാൾഡിനെയും റിവാൾഡോയും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ അണിനിരന്ന മൈതാനത്ത് ഹാട്രിക്കുമായി. കളം നിറഞ്ഞ ഫെർണാണ്ടീഞ്ഞോയാണ് സാമ്പ പടയുടെ വിജയശില്പിയായത്. തോൽവിയിലെ ഇരട്ട ഗോളുമായി തിളങ്ങിയ മലയാളി താരം സി കെ വിനീതിന്റെ പ്രകടനവും ശ്രദ്ധേയമായി. ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വനിതകളുടെ 60 കിലോ സാന്റ വിഭാഗത്തിൽ ഇന്ത്യയുടെ റോജിബിന ദേവി വെള്ളി മെഡൽ നേടി. തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് സ്കോൾസ് സ്കൾസ് ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സത്നാം സിംഗ് സൽമാൻ ഖാൻ സഖ്യമാണ് ഇന്ത്യയ്ക്കായി സ്കൾസിൽ വെങ്കലം നേടിയത്. അടുത്ത വാർത്ത 10 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിലെ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 56%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Once again, welcome back home 92.2 of Amalika. Swagatham. Akshayana, ningalude kooda ullathu. Njan kazhinja divasam ee korchu kuttikalude ee parentsinte reviews kekkarani AI related aayittullathu. Idu enganeyanu nammal ine cope up cheyyunnathu pala reethiyilundu ketto. Sathyam parayal AI nalladana. AI use cheyano kuttikalude use cheyano ennu vendathulla pala karyangalum undu. Ettavum koodathil enikku onnu kuttikal relay cheynathu ChatGPT ilaanu. Appo ഒരാൾ പറയായിരുന്നു, രണ്ടാഴ്ച ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ആ മിസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് AI ആണ് പഠിപ്പിച്ചു കൊടുത്തതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു മിസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അതിൻ്റെ ഡൗട്ടുകളും കാര്യങ്ങളും ആ ലെസൺസ് ഇത്ര തൊട്ട് ഇത്ര വരെയാണ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ടീച്ചറിനെ പോലെ ആ AI പഠിപ്പിച്ചു കൊടുക്കുക, നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ അടിപൊളിയാണല്ലോ സംഭവം എന്ന് ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇത് വീണ്ടും വീണ്ടും നമ്മളെ കുട്ടികളിലേക്ക്, അപ്പോൾ പിന്നെ സ്കൂളിൽ പോകണോ, അപ്പോൾ പിന്നെ സ്കൂളിൽ പോയി പഠിക്കേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് ഒരാളോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പണ്ട് നമ്മൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞിട്ട് അടുത്ത ഒരു പക്ഷേ ഒരു ട്യൂഷന് പോകുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നു വെച്ചാൽ നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മൾ ഒരാളിനോട് അവരിൽ നിന്നുള്ള നോളജ് നമുക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പറഞ്ഞു തരുന്ന രീതികൾ, നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന ഒരു പാറ്റേൺ, നമ്മൾ ചിലപ്പോൾ പല വേർഡ്സും നമ്മൾ പണ്ട് ചെറുപ്പകാലത്തൊക്കെ പഠിച്ചേക്കുന്ന ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ടീച്ചർ പഠിപ്പിച്ചു തന്ന രീതി നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ കിടപ്പുണ്ട്. എന്നാൽ നിങ്ങൾ കഴിഞ്ഞ മാസം നിങ്ങൾ ChatGPT-യോട് ചോദിച്ച എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കിടപ്പുണ്ടോ? കിടപ്പില്ല. കാരണം അത് നമ്മൾ പഠിക്കുന്നില്ല, അത് ജസ്റ്റ് കാണുക, കോപ്പി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്താ പറയുന്നേ ഇതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അസിസ്റ്റൻസിനായിട്ട് ChatGPT യൂസ് ചെയ്യുന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ ഇത് ഹോംവർക്കുകളുടെ കാര്യങ്ങളെ വരുമ്പോൾ ഈ ChatGPT അവർ വീണ്ടും അവിടെ യൂസ് ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞൊരു സംഭവം ആക്ച്വലി നല്ലതാണ്. ഈ നമ്മുടെ ക്രിട്ടിക്കലായിട്ടുള്ള സംഭവങ്ങൾ, ഇപ്പോൾ നമുക്കൊരു എക്സാം വരുന്നു, പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ഒന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് ചോദിക്കുന്നതിനകത്ത് വലിയ തെറ്റില്ല, വേണമെങ്കിൽ അങ്ങനെ കാണാം കേട്ടോ. ഞാൻ അതിൽ അത്ര പ്രൊഫഷൻ്റ് അല്ല സയൻറ്റിഫിക്കലി അങ്ങനെ പറയാനായിട്ട്, പക്ഷേ തോന്നു കുഴപ്പമില്ല. കാരണം ഞാൻ പഠിച്ച് ഞങ്ങൾ എഞ്ചിനീയറിംഗിലായിരുന്ന സമയത്ത് ഇപ്പം രാവിലെ ചില കാര്യങ്ങൾ കുറേ പഠിക്കാനുണ്ടാവും. നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും ഒരാൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ കൂട്ടത്തിലുള്ള, അവൻ്റെ അടുത്ത് നേരെ പോയിരുന്നിട്ട് ചുറ്റിനും ഞങ്ങളിരിക്കും, ചുറ്റിനും ഇരുന്നിട്ട് അവനെ കൊണ്ട് അത് പറയിപ്പിക്കും. ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അത് കയറി ആ എക്സാമിന് പോയിട്ട് നമ്മൾ ആ ചോദ്യം വരുമ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കൊണ്ട് എഴുതി വെക്കും, അതൊട്ട് മറക്കത്തുമില്ല. അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷേ ഇപ്പോൾ അത് മാറി ടെക്നോളജിയെ ഫുൾ റിലേ ചെയ്യേണ്ട ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ എന്നാൽ ഇപ്പം നാട്ടിൽ പോയ സമയത്ത് ആ മിസ്ഡ് ആയിട്ടുള്ള ഒരു പേജും കാര്യങ്ങളും ഒക്കെ ഇപ്പം നമ്മൾ ChatGPT ഉപയോഗിക്കുന്നു. പണ്ട് നമ്മൾ എക്സ്ട്രാ ക്ലാസ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം എടുത്ത് ആ ടീച്ചറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നു. പക്ഷേ അത് ഹോംവർക്കിലേക്ക് വരുമ്പോൾ അത് ഒരു കാരണവശാലും AI ഒരു ഹെൽപ്പ് നമുക്ക് നേടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോംവർക്ക് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാസ്സിൽ പഠിപ്പിച്ച സംഭവം എത്രത്തോളം നമ്മൾ മനസ്സിലാവുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ചെയ്യുന്നു എന്നുള്ള ഒരു എബിലിറ്റി ആണല്ലോ നമ്മുടെ ഹോംവർക്ക് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, അത് നമ്മൾ തന്നെ ചെയ്തേ മതിയാവുള്ളൂ. പണ്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ള എൻ്റെ അപ്പയോടോ അല്ലെ അമ്മയോടോ ഞാൻ പോയി ചോദിക്കും, ഇതെന്താണ് ഇതെന്താണ് ഇതിൻ്റെ സ്പെല്ലിങ് അല്ലെങ്കിൽ ഇതൊന്ന് വായിച്ചു തരുമോ എന്നൊക്കെ നമ്മൾ പോയി ചോദിക്കും. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് AI ആണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ AI നല്ലതായിട്ട് തോന്നുന്നുണ്ട്, ചില കാര്യങ്ങളിൽ AI എന്താ പറയുന്നത് വാതിക്കൽ കിട്ടു പോലും അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അഭിപ്രായം പറയും, ഏതൊക്കെ കാറ്റഗറിയിലാണ് ഈ ഒരു AI നമുക്ക് കുട്ടികളിൽ വിദ്യാഭ്യാസ രംഗത്ത് യൂസ് ചെയ്യാൻ പറ്റും പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനാണ്.
0: You are listening to Home 92.2 FM. Home is a feeling.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.

0: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
2: Joy Alukas, world's favorite jeweler.
1: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
3: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ടാ
3: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ടാ,
6: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
3: അമ്പാണ് എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
7: അണ്ണ ശ്രദ്ധിക്ക,
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കൽസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by nature pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: September 26th, enda paripadi?
3: September 26th, alle paripadi?
4: Please make some noise for me.
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
2: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
2: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
5: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: യെസ്, നമുക്കപ്പോൾ വിരൽത്തുമ്പിലിരുന്ന് നമുക്ക് ഇനി ഏത് എസൻഷ്യൽസും അതുപോലെ തന്നെ ഗ്രോസറീസും അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് ഇനി ലൂലു ആപ്പിലൂടെ നമുക്ക് ഓർഡർ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. സി, നമ്മളിപ്പോൾ ഓഫീസിലിരുന്നു, ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ ഒരു ഷോപ്പിംഗ് എന്നെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഓൺലൈൻ നിങ്ങൾ ഓർഡർ ചെയ്യ്. അപ്പോൾ ഇത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ തൊട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ വിളിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ചിലപ്പോൾ അവിടെ കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, പാതി ഇവിടുന്ന് മേടിക്കും, നമുക്ക് പാതി പിന്നെ നമ്മൾ പോയി മേടിക്കുകയും ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് വൺ ക്ലിക്കിൽ കംപ്ലീറ്റ് സാധനങ്ങൾ, അതും ട്രസ്റ്റഡ് ക്വാളിറ്റി ആയിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഡോർ സ്റ്റെപ്പിൽ എത്തുമെന്നുള്ളതാണ് ലൂലുവിൻ്റെ ഗ്യാരണ്ടി. അത് മിനിറ്റുകൾക്കുള്ളിൽ. സോ ലൂലു ആപ്പ് തന്നെ ഡൗൺലോഡ് ചെയ്യുക. iOS-ലും ആൻഡ്രോയിഡിലും നിങ്ങൾക്ക് ലൂലു ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, വേണ്ട സമയത്ത് നേരെ കയറി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: Ajmani nalla traffic situation okke nu koranjittund. Sheikh Mohammed bin Zayed Road il aanu ippa ettom kodudhal oru slow moving traffic situation kaanunnu. Allithe toll road house nokkaanannundengil avade oru bumper to bumper traffic situation kaanunnundu. Coming to Dubai, Emirates Road completely free flowing. And Sheikh Zayed Road also free flowing. Dubai Alain Road clear ആയിട്ടുണ്ട് കേട്ടോ. അൽ ഖൈൽ റോഡിൽ ചെറിയൊരു സ്ലോ മൂവിങ് സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: ആകാംക്ഷയുയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം
5: സംഭവം നടന്നു. ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെയും ലിസ്റ്റ് എടുക്കും.
4: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉഷിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
6: September 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ച് കൂമ്പിയാൻ കലക്കും. പന്നി
8: പുതുമയുടെ നേരത്ത്
9: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
10: പഴമയുടെ തീരത്ത്
9: കഴിഞ്ഞ 365 ദിവസങ്ങൾ
8: പുതുമഴയിലോരത്ത്
9: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
11: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
12: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
13: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
2: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
2: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
14: മമ്മി വിശക്കുന്നു.
4: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
14: ആഹാ, പാസ്തയോ?
15: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
4: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
14: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
15: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
4: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
2: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
6: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
4: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
6: September 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
4: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
6: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
4: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
6: An event by WR Events in association with EMNF UAE, energized by Home 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളത്തിൻ്റെ എന്താ പറയുന്നേ ഒരു എക്കാലത്തെയും അഭിമാനം എന്ന് പറയുന്നതാണ് തിലകൻ ചേട്ടൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ തിലകൻചേട്ടൻ്റെ ചില ഡയലോഗുകളാണെങ്കിലും അല്ലെങ്കിൽ സ്ഫടികമെന്ന് പറയുന്ന സിനിമയിലെ മറ്റേ ബബ്ബ എന്ന് പറയുന്ന ഡയലോഗാണെങ്കിലും അല്ലെങ്കിൽ ഏത് കഥാപാത്രവും എന്തിനീ നമ്മുടെ ഇന്ത്യൻ റുപ്പിക്കകത്ത് തിലകൻചേട്ടൻ്റെ കഥാപാത്രം എത്ര എത്ര എത്ര മനോഹരമായിരുന്നു. 14 വർഷമായി നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിട്ട് ആ ഒരു വ്യക്തിത്വം മലയാള സിനിമയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു എന്താ പറയുന്നത് ഒരു ഇതിഹാസം ഉണ്ടല്ലോ, അത് ഒരാൾക്ക് പോലും മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ ശൈലി കിരീടത്തിൽ പോലും അല്ലെങ്കിൽ എത്രയെത്രയോ സിനിമകളിൽ അദ്ദേഹം കോമഡി ആണെങ്കിലും അല്ലെങ്കിൽ എന്താ സീരിയസ് ആണെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ സീരിയസ് വേഷമാണ് കുറച്ചുകൂടി ഇഷ്ടം. കാരണം ആ പഴയ നിര ഇപ്പം എൻ എഫ് വർഗീസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു ആളുകളുടെ ലൈനപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർഫുൾ ക്യാരക്ടേഴ്സ് ഒരാളെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അപ്പം എന്തായാലും ആ ഒരു തിലകൻചേട്ടൻ്റെ ഒരു ട്രിബ്യൂട്ട് ആ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം.
2: വള്ളിയാച്ചനായ അഭിനയിച്ച ആ നാടകത്തെ പറ്റി ഞാൻ എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ ആ നാടകം കണ്ട് അവർ ചിലർ പറഞ്ഞു, വിഡി അത് ചാച്ചപ്പനല്ല അത് തിലകൻ എന്ന് പറയുന്ന ഒരു നടനാണ്.
3: മലയാള സിനിമ പഴയ സിനിമയല്ല, മലയാള സിനിമയല്ല, തിലകൻ പഴയത് തന്നെയാണ്.
4: ഹോളിവുഡിലെ ഇതിഹാസം സ്പീൽബർഗ് താങ്കളെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ മൂവിയിൽ വന്നു.
5: ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നടനാണ് തിലകൻ എന്ന്
6: സിനിമയിൽ മാത്രമല്ല
5: പുറത്ത്
6: ലൈഫിലും ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു.
7: ഈ സീനിട്ട് കത്തിയുടെ സാധനം
8: പക്ഷെ അസാമാന്യ അഭിനയപ്പെട്ടു.
9: കത്തിയുടെ
10: ഞാൻ അല്പം താമസിച്ചു പോയി.
11: കണ്ടിട്ട് ഒരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ.
12: ഹലോ ഇല്ലടാ ചോദിക്കട്ടെ, പണിക്ക് ഞാൻ ബോംബെയിലെ ആത്മലോകത്തിലേക്ക് ക്ഷണിക്കാം.
13: അരേ മുംബൈക്ക് മാറി പോയി
14: ഓഹരി കളിക്കുന്നു അതിലുണ്ട് കേട്ടോ.
15: അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്റേതും പറഞ്ഞ് എന്തോ
16: ജീവിച്ചിരുന്നു എന്റെ മുംബൈ തൂങ്ങിച്ചാൽ.
17: അപ്പോൾ വീടിന്റെ ഉടമസ്ഥൻ ചാരുക സേരയിൽ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
18: പത്രം
17: അതെന്തൊരു വായനയാടാ നാറി.
19: ആ കഴിവരെ കണ്ട ഉടനെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. വീട്ടിൽ കയറിയ നിന്നെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും.
1: ഇത് ഞാനിപ്പോ കാണുമ്പോ ഉണ്ടല്ലോ ഓരോ സിനിമകളും ഓർമ്മ വരും. ആ പത്രം വായിച്ചോണ്ടിരിക്കുന്ന രംഗമൊക്കെ എത്ര മനോഹരമാണല്ലേ. ആക്ച്വലി നമ്മുടെ മോനയുടെ മോനെ സണ്ണിക്കുട്ട എന്ന് പറയുന്നതും ചില തിലകൻചേട്ടൻ കരയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കരഞ്ഞു. നമ്മുടെ കണ്ണുകളൊക്കെ ഭയങ്കര എന്താ പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ. പിന്നെ ഏറ്റവും ലാസ്റ്റില് നമുക്ക് ഉപ്പുപ്പയായിട്ട് നമ്മുടെ ഫൈസിയുടെ ഉപ്പുപ്പയായിട്ട് വന്നതും ഉസ്താദ് ഹോട്ടലിലെ ഉപ്പുപ്പയും എന്താ പറയുക അല്ലേ, മലയാളത്തിൻ്റെ ഒരു ഒരു ഒരു മുത്താണ് തിലകൻചേട്ടൻ. 14 വർഷം എന്ന് പറയുന്ന സമയത്ത് മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് തിലകൻചേട്ടൻ്റെ ഒരു. പക്ഷേ അതിനുശേഷം തിലകൻചേട്ടൻ്റെ മക്കൾ എനിക്ക് തോന്നുന്നു വളരെ നല്ല രീതിയിൽ പല റോളുകളും അത് അവർ കേറ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഷമി തിലകനെ ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് നമ്മുടെ തിലകൻചേട്ടൻ്റെയൊക്കെ ഭയങ്കര രീതിയിലുള്ള റെസ്പോൺസാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പല പല സീനിലും എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നു. എന്താണേലും മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത ഒരു പ്രതിഭ തന്നെയാണ് നമ്മുടെ തിലകൻചേട്ടൻ.
20: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജൻ ഗോഗു, ഒപ്പം നായികയായി നിഖില വിമലം.
21: ഞാനായിരിക്കും ചിരഞ്ജീവി.
20: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. September 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
22: പുതുമയുടെ നേരത്ത്
20: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
22: പഴമയുടെ തീരത്ത്
20: കഴിഞ്ഞ 365 ദിവസങ്ങൾ
22: പുതുമഴയിലോരത്ത്
20: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
23: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ. നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാൻ ലോകത്തിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
18: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
21: Joy Alukas, world's favorite jeweler.
18: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
24: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
23: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കർത്തയുടെ ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേര്. ഡി ജി പി ഉത്തരവിൽ ഗുരുതര നിയമപ്രശ്നമെന്ന ബി ജെ പി നേതാവ് ഷോൺ ജോർജ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേജുകൾ പുറത്തുവിട്ട് ബി ജെ പി നേതാവ് ഷോൺ ജോർജ്. ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരും. എസ് എഫ് ഐ ഒ കോടതിയിൽ നൽകിയ രേഖയുടെ പകർപ്പാണ് പുറത്തുവിട്ടതെന്ന് ഷോൺ. യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളുടെ പേരുകളും ഡയറിയിലുണ്ട്. വി ഡി സതീശനെ കൂടാതെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ, പന്ന്യൻ രവീന്ദ്രൻ, എസ് ശർമ്മ അടക്കമുള്ള എൽ ഡി എഫ് നേതാക്കളുടെ പേരും ഡയറിയിലുണ്ട്. മുരളീധരൻ ബി ജെ പി എന്ന പേരും ഷോൺ പുറത്തുവിട്ട പകർപ്പിലുണ്ട്. കരിമണൽ ഖനനത്തിന് ഭീഷണി നേരിട്ട ഘട്ടത്തിൽ പണം നൽകിയെന്നാണ് കർത്തയുടെ മൊഴി. സി എം ആർ എൽ എക്സാലോജി കേസിലെ എസ് ഐ ടി അന്വേഷണം ഡി ജി പിയുടെ ഉത്തരവിൽ ഗുരുതരമായ നിയമപ്രശ്നമെന്ന് ഷോൺ ജോർജ്. കേസിൽ ആരോപണ വിധേയനാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി. പ്രതിയെന്ന് പറയുന്ന ആൾ തന്നെ എഫ്ഐആർ ഇട്ട് അന്വേഷണം വേണ്ടെന്ന് പറയുന്നു. ഇ ഡി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത് ഡി ജി പിയോട്. കഴിഞ്ഞ 15 ദിവസമായി അന്വേഷണം വൈകിപ്പിച്ചു. എഫ്ഐആർ ഇട്ട് അന്വേഷണം വേണ്ടെന്ന തിരക്കഥ സർക്കാർ ഉണ്ടാക്കിയതെന്നും ഷോൺ ആരോപിച്ചു. ഭയമില്ലെങ്കിൽ കേസ് സിബിഐക്ക് വിടണം. കാലങ്ങളായുള്ള കൂട്ടുകച്ചവടമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. വിജിലൻസ് അന്വേഷണം വേണ്ടിവന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നും ഷോൺ ജോർജ്. സി എം ആർ എൽ എക്സാലോജി കേസ് പിണറായി വിജയനെതിരായ പ്രാഥമിക അന്വേഷണം എസ് ഐ ടി രജിസ്റ്റർ ചെയ്യില്ല. ബി എൻ എസ് പ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തിയാൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. അതിനാൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം നടത്തും. അന്വേഷണം സമയബന്ധിതമായി തീർക്കുമെന്ന് മാത്രമാണ് പോലീസ് വിശദമാക്കുന്നത്. പിണറായി വിജയനും കുടുംബത്തിനും എതിരെയുള്ള അഴിമതി ഹവാല ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത്. മുതലാളിമാരുടെ സൌജന്യത്തിൽ യാത്ര നടത്തുന്നത് തുടരുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആരാണ് വിമാനങ്ങൾ നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. സ്ഥിരമായി ഇത് തുടരുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കും. ആരുടെ സ്പോൺസർഷിപ്പിലാണ് മംഗലാപുരത്തേക്കും മലപ്പുറത്തേക്കും പോയതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും എം വി ഗോവിന്ദൻ. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണക്കിരീടം സുരക്ഷിതമായുണ്ടെന്ന് ദേവസ്വം ബോർഡ്. വിഷയത്തിൽ തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് വിശദീകരണം നൽകി. മറ്റു ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ പരിശോധന തുടരുമെന്നും വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തൻ 2012 സമർപ്പിച്ച 55 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കിരീടം കാണാതായി എന്നായിരുന്നു പുറത്തുവന്ന വിവരം. നിലവിൽ കിരീടം നഷ്ടമായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതിനിടെ കിരീടം കാണാതായെന്ന് മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. കിരീടം ശബരിമലയിൽ സൂക്ഷിക്കേണ്ടതാണോ ആറന്മുളയിലേക്ക് കൊണ്ടുപോകേണ്ടതാണോ എന്നൊന്നും റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞെട്ടലിലേക്ക് നയിക്കും. ആറന്മുളയിൽ കിരീടമില്ലെങ്കിൽ അത് ശബരിമലയിലെ സിസ്റ്റത്തിന്റെ പരാജയം. സ്വർണം പോലുള്ള ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുമ്പോൾ കർശനമായ പ്രോട്ടോകോൾ പാലിക്കണം. ശബരിമലയിൽ ഇതാരാണ് എടുത്തുകൊണ്ടുപോയത്, എങ്ങനെയാണ് എന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാനാകൂ എന്നും കെ ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായുള്ള തർക്കത്തിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരനെതിരെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം മന്ത്രിക്ക് രാഷ്ട്രീയ അന്ധത. വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാൻ ഉടുപ്പ് തേച്ചു വെച്ചിരിക്കുന്ന ചിലരുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി റിപ്പോർട്ട് ടി വി മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷ ഇന്ന് പരിഗണിക്കും. കേസിൽ ഒന്നാം പ്രതിയാണ് ആന്റോ. അതിനിടെ മെസ്സി തട്ടിപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുൻ സർക്കാരിനുമേൽ കെട്ടിവച്ച് തലയൂരാനാണ് ആന്റോ അഗസ്റ്റിന്റെ ശ്രമം. നീക്കങ്ങളെല്ലാം സർക്കാർ തലത്തിൽ ഉണ്ടായതാണെന്നും സ്പോൺസറാകാൻ താൽപര്യമുണ്ടോ എന്ന് ചോദിച്ച് തന്നെ സമീപിച്ചത് സർക്കാരാണെന്നുമായിരുന്നു ആന്റോ അഗസ്റ്റിൻ മൊഴി നൽകിയത്. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ തട്ടിപ്പിലെ കേസിൽ റെയ്ഡിനിടെ പിടിച്ചെടുത്ത ഡോളർ തിരികെ വേണമെന്ന ആവശ്യവുമായി ആന്റോ അഗസ്റ്റിൻ. എന്നാൽ ഈ ഡോളർ ഇപ്പോൾ തിരികെ നൽകാനാകില്ലെന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഡോളർ കണ്ടെത്തിയതിലുൾപ്പെടെ വിശദമായ പരിശോധനകൾ വേണ്ടിവരുമെന്നാണ് എസ് ഐ ടി വിശദീകരണം. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ അനുശോചനമറിയിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ബഹുമുഖ പ്രതിഭ, സൂര്യ സാംസ്കാരിക കൂട്ടായ്മയുടെ അമരക്കാരൻ. ശാസ്ത്രത്തിന്റെയും കലയുടെയും അപൂർവവും സുന്ദരവുമായ സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് വി ഡി സതീശൻ അനുസ്മരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭിന്നതയെന്ന വാർത്തകൾക്കിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തം. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രതിഷേധം കടുപ്പിക്കാനാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും തീരുമാനം. SIR നിയമവിരുദ്ധവും അനാവശ്യവുമെന്ന മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി. ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ SIR പ്രക്രിയ നടത്തണമെന്ന് പറയുന്നില്ല. SIRന്റെ പേരിൽ ലക്ഷക്കണക്കിന് പേർ ബുദ്ധിമുട്ടിയെന്നും SY ഖുറേഷി. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. UP സ്വദേശി സൂരജ് യാദവിനാണ് ജീവൻ നഷ്ടമായതെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 20 ഇന്ത്യക്കാർ ഉൾപ്പെടെ 28 പേരാണ് കപ്പലിൽ ഉണ്ടായത്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആശങ്കാജനകമെന്ന് ഇന്ത്യ. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കയിൽ. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷീ യുഎസിലെത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും നേരിട്ടെത്തി ചൈനീസ് പ്രസിഡന്റിനെയും ഭാര്യയെയും സ്വീകരിച്ചു. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ഉഭയകക്ഷി ചർച്ചകളിൽ ഇറാൻ യുദ്ധം, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യാപാര തീരുവകൾ എന്നിവ പ്രധാന ചർച്ചയാകും. ഈ വർഷം കാലാവധി അവസാനിക്കുന്ന അമേരിക്ക ചൈന വ്യാപാര കരാർ നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യയുടെ വരുമാന മാർഗ്ഗങ്ങൾ അടച്ചുപൂട്ടാനും യുദ്ധനീക്കങ്ങൾ തടസ്സപ്പെടുത്താനും ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. റഷ്യയുടെ വരുമാനത്തെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരണമെന്നും സെലൻസ്കി യുഎൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. വെനസ്വേലയുമായുള്ള ബന്ധം പുനരാരംഭിക്കാൻ തയ്യാറായതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് നന്ദി അറിയിച്ചു. അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായി യുഎൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡെൽസി. ആവേശ പോരാട്ടത്തിൽ ഇന്ത്യ ഓൾസ്റ്റാർസ് 11 3 4 ഗോളുകൾക്ക് കീഴടക്കി ബ്രസീൽ ലെജൻഡ്സ്. റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ അണിനിരന്ന മൈതാനത്ത് ഹാട്രിക്കുമായി കളനിറഞ്ഞ ഫെർണാണ്ടീഞ്ഞോയാണ് സാമ്പാപ്പടയുടെ വിജയശില്പിയായത്. തോൽവിയിലും ഇരട്ട ഗോളുമായി തിളങ്ങിയ മലയാളി താരം CK വിനീതിന്റെ പ്രകടനം ശ്രദ്ധേയമായി. അശ്വിൻ ബിശ്വാസാണ് ഇന്ത്യയുടെ 3rd ഗോൾ നേടിയത്. ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വനിതകളുടെ 60 kg സാന്റ വിഭാഗത്തിൽ ഇന്ത്യയുടെ റോഷ്ബീന ദേവി വെള്ളി മെഡൽ നേടി. ചൈനീസ് താരത്തെയാണ് തോൽപ്പിച്ചത്. ഏഷ്യൻ ഗെയിംസ് തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സത്നാന്ത് സിംഗ്, സൽമാൻഖാൻ സഖ്യമാണ് ഇന്ത്യയ്ക്കായി വെങ്കലം നേടിയത്.
4: Was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Very good morning. Dubai ഇപ്പോ സമയം 10:08 ആയിരിക്കുകയാണ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Dubai ഇപ്പോ ടെമ്പറേച്ചർ 36°C ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പല ബസ് സ്റ്റേഷൻസിന്റെ ഫ്രണ്ടിൽ നമ്മുടെ നോയൽ കാർഡ് റീചാർജ് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് ഗവൺമെന്റ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി എന്ന് ഞാൻ പറയാൻ കാരണം, ഞാനൊക്കെ ആദ്യ കാലഘട്ടത്തിൽ മെട്രോയും ബസ്സും ഒക്കെ കയറി നമ്മൾ പോകുന്ന സമയത്ത് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ളൊരു സംവിധാനം എല്ലാത്തിനും. നമ്മളിപ്പം മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ റീചാർജ് ചെയ്യേണ്ട ഒരു സ്ഥിതിയാണല്ലോ പലപ്പോഴും കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ എന്താ പറയുന്നത്, ഈ ഇവിടെ തന്നെ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്. പിന്നെ ഈ NFC ഒക്കെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഫോണിൻ്റെ പുറയിലൊന്ന് ടാപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ വന്ന പുതിയ ടെക്നോളജി അങ്ങനെയൊക്കെ റീചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും എൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സുഹൃത്തിനോട് സംസാരിച്ച കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫോണിൽ തന്നെ നമുക്ക് പുറകെ ടാപ്പ് ചെയ്ത് നമ്മുടെ നോയൽ കാർഡ് ചാർജ് റീചാർജ് ചെയ്യാമെന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്താണേലും ഇപ്പോൾ ഈ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് ഇതുപോലെയുള്ള കിയോസ്കുകൾ വന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിഗ്നലിൽ കിടന്ന സമയത്ത് ഒരുപാട് പേര് അതിൻ്റെ ഫ്രണ്ടിൽ വന്നതിന് ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിരുന്നു. വളരെ നല്ലൊരു സംവിധാനം. ഞാൻ പറഞ്ഞിട്ട് അവിടെ ടിക്കറ്റും കൂടെ വെക്കണം. ഇനി ആർക്കെങ്കിലും ഈ ഇതെടുക്കാതെ കാർഡ് ഇല്ലാതെ നമുക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ വെക്കുകയാണെങ്കിലും നല്ല. പക്ഷേ പേപ്പർലെസ് എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു തിയറിയിൽ പോകുമ്പോൾ അതിൽ ടിക്കറ്റ് പാടില്ല. അതിനെക്കാട്ടിലും എനിക്ക് ഒന്ന് നോയൽ കാർഡ് തന്നെയാണ് നല്ലത് എന്ന്. വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ എന്താണേലും അങ്ങനെ ഒരു മാറ്റങ്ങൾ പല ഏരിയകളിലും വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, നമ്മുടെ ജോ അലക്കാസ് നൽകുന്ന 9 ഗ്രാം സ്വർണം 22 കാരറ്റിൻ്റെ കേടാനുള്ള, അതായത് ബുർജ് ഖലീഫയുടെ ഇനാഗ്രേഷന് മുന്നേ അതിൻ്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. ബുർജ് ഖലീഫയുടെ പേര് അതല്ലായിരുന്നു ആദ്യം ഡിസൈഡ് ചെയ്തിരുന്നത്. എന്താണ് അതിൻ്റെ ആദ്യത്തെ ഇനിഷ്യലി ഉള്ള പേരെന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഒരുപാട് പേര് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. റൈറ്റ് ആൻസർ അയച്ചേക്കുന്ന കുറേ പേര് അത് എന്താ ആദ്യം തന്നെ അയച്ചവരുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താണേലും എൻ്റെ റൈറ്റ് ഉത്തരം എന്ന് പറഞ്ഞത് ബുർജ് ദുബായ് ആണ്. കൺഗ്രാജുലേഷൻസ് എല്ലാവർക്കും. അപ്പോൾ എന്താണേലും റൈറ്റ് ഉത്തരം അയച്ച് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർക്കൊക്കെ തന്നെ ഞാൻ ഇവിടുന്ന് മെസ്സേജ് അയക്കുന്നതാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നോക്കാം, നിങ്ങളാണ് ഒരുപക്ഷെ ഭാഗ്യശാലി എങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് നിങ്ങളുടെ ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്താൽ 9 ഗ്രാം സ്വർണമാണ് ഫ്രം ജോ അലക്കാസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പൊലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
7: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
8: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM?

0: നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: ജോയ് ആലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
5: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
3: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. സെപ്റ്റംബർ 26 ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 ന് അല്ലേ പരിപാടി? പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് platinumlist.a. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
3: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഓൾറൈറ്റ്, അങ്ങനെ നമുക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റും റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ നിങ്ങളിലേക്ക് നമുക്ക് ടിക്കറ്റ് വൺ ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഹോം 92.2 FM നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. സോ ഇതിന് നിങ്ങൾ ഒരുപാട് പേര് എല്ലാ ദിവസവും കാത്തിരിക്കുന്നതെന്ന് അറിയാം. പക്ഷേ ഇതിന് നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായിട്ട് കളിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുന്നത് ടിക്കറ്റ്സ് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പം അക്ബർ ട്രാവൽസ് ആണ് ഈ ഒരു റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നത്. ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ ഇവിടെ മെസ്സേജ് അയക്കേണ്ടത്. അപ്പം ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു ഞാനൊരു മ്യൂസിക് കേൾപ്പിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ ആദ്യം ആ മ്യൂസിക് ഒന്ന് കേൾക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൻ്റെ ചോദ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ഓൾറൈറ്റ്.
2: പക്ഷിക്കൂട്ടം വന്നു പോയി, കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീതി കുതിച്ചു പോയി.
1: ഈ ഒരു മൂവി ഏതാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു മേജർ ഭാഗം, ഒരു മേജർ അല്ല, ഒരു ഒരു വിഭാഗം നമുക്ക് തൃശ്ശൂരിനെ കാണിക്കുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. പക്ഷേ എന്നാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിത്രീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ മറ്റൊരു ജില്ലയിലാണ്. ഏത് ജില്ലയാണുള്ളതാണെന്നാണ് ചോദ്യം. തൃശ്ശൂരുണ്ട്, തൃശ്ശൂർ നല്ലപോലെ കാണിക്കുന്നുണ്ട്, എന്നാൽ വേറെ ജില്ലകളും ഉണ്ട്. ചിന്തിച്ചിട്ട് പറയുക ഏത് ജില്ലയാണ് ഇതിനകത്ത് ഇതിനകത്ത് പല ലാൻഡ്മാർക്കുകൾ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ വരുന്നതാണ് പ്രധാനപ്പെട്ട ജില്ലകൾ. അതേതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഈ സോങ് എവിടെയാണ് ഷൂട്ട് ചെയ്തത്, ജസ്റ്റ് ആ സോങ് ഒന്ന് റീകളക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സോങ് ഒന്ന് കേൾപ്പിക്കാം. ബ്യൂട്ടിഫുൾ. അപ്പൊ എന്താണെങ്കിലും വേഗം തന്നെ മെസ്സേജ് അയക്കുക നമ്മുടെ ഹോം 92.2 ഓഫ് ഇൻസ്റ്റാഗ്രാം, സോറി വാട്സ്ആപ്പ് നമ്പർ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അതിലേക്കാണ് ഫ്രീ ആയിട്ടുള്ള മെസ്സേജ് അയക്കേണ്ടത്. വേറെ ഒരു എസ് എം എസിലും ഒന്നും അല്ല നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. കുറേ പേര് എസ് എം എസ്സിൽ അയക്കുന്നുണ്ട്, കുറേ പേര് ഫോർമാറ്റിൽ അയക്കുന്നുണ്ട്. ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് വേഗം മെസ്സേജ് അയച്ചോളൂ.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ. ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 2 to Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക് സിറ്റുവേഷൻ ഷേഖ് മുഹമ്മദ് ബിൻസാ റോഡ് ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. രാവിലത്തെ ട്രാഫിക് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അജ്മാനിൽ നിന്നുള്ള ട്രാഫിക്കും നമ്മുടെ എമിറേറ്റ്സ് റോഡും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഷേഖ് സാർ റോഡ് ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ് ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
4: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
4: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
4: ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്.
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
4: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.

0: സ്വന്തമായിട്ട് അങ്ങനെ എന്റെ കൂടെ നിത്യം ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ, നമസ്കാരം.
1: വെരി വെരി ഗുഡ് മോർണിംഗ് അക്ഷയ്. കുറച്ച് ദിവസമായി നമ്മൾ ഇങ്ങനെ ഒരു ഓ വൗമായിട്ട് വന്നിട്ട്.
0: ഓൾറൈറ്റ്, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: സുഖം സുഖം.
0: നമ്മുടെ ഓ വൗവിന്റെ വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ്, നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കുട്ടികൾക്കും ഒക്കെ തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്.
1: തീർച്ചയായിട്ടും. അത് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡോക്ടറെ കണ്ടിരുന്നു. ഡോക്ടറുടെ കുട്ടി ഒരു ദിവസം 12 തവണയെങ്കിലും നമ്മുടെ പെണ്ണിന്റെ വീഡിയോ കാണും.
0: ഓ ഓ,
1: അത് പേര് പഠിക്കാൻ.
0: ആ ശരി, അങ്ങനെയൊക്കെ വാച്ചിന്റെ കൂടെ കണ്ടോളാം. ഒരുപാട് 5 നമുക്ക് കണ്ടികെട്ടി കടോൾ ഗജമായിട്ടുള്ള പേരുകളാണ് നിത്യ അത് പറഞ്ഞിരിക്കുന്നത്.
1: അതിനുവേണ്ടി ഞാൻ ഇഷ്ടംപോലെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്.
0: നിത്യ ഏറില്ലായിരുന്നു കുറച്ച് ദിവസം.
1: എനിവേ, എന്തായാലും ഇനി ഏറിലാവാതെ സൂക്ഷിക്കണം.
0: ശശി, ആ ഓരോ വീഡിയോസും അത് അത്രയും റീച്ച് ഉള്ളത് കൊണ്ടാണ് അത് ജനങ്ങളിലേക്ക് എത്തുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്.
1: പിന്നെ തെറ്റൊക്കെ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ?
0: അപ്പൊ ഇന്ന് നമ്മള് ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള നിറം അല്ലെ, എക്സ്പെൻസീവ് ആയിട്ടുള്ള കളർ ഏതാണ്?
1: അധികാരത്തിന്റെയും വിശ്വാസത്തിന്റെയും പദവിയുടെ ഒക്കെ കാര്യം എടുക്കുമ്പോ ലോക ചരിത്രത്തിലെ നിറങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിറങ്ങളുടെ ലോകത്തെ ഒരു VIP കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ല,
0: അധികാരവും പറഞ്ഞപ്പോ റെഡാണ് വന്നത്.
1: കുറേ ഒരു 5000 പഴക്കമുള്ള ഒരു ചരിത്രത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ഈ നിറത്തിന്റെ പേരാണ് അൾട്രാ മറൈൻ ബ്ലൂ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് സ്വർണത്തെക്കാൾ വെള്ളിയേക്കാൾ ഒക്കെ വില കൂടിയതാണ്. ഗ്രാമിന് 80,000 മുകളിലാണ് ഈ ഒരു നിറത്തിന്റെ ഗ്രാമിന് വില വരുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്കിയേ,
0: ബ്ലൂ ഷെയ്ഡ്.
1: അതായത് ഇപ്പൊ ഒരു എന്താ കടുത്ത നീലാകാശത്തില് സ്വർണ തരികൾ പാകിയതുപോലെ. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലുള്ള അഫ്ഗാനിസ്ഥാനിൽ ഖനനം ചെയ്തെടുക്കുന്ന ഇപ്പം സ്വർണ മീൻസ് നമ്മുടെ സ്വർണ ഖനികളില്ലേ, അതുപോലെ രത്നങ്ങൾ, ലാപ്പിസ് ലാസുലി എന്ന് പറയുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള രത്നത്തിൽ നിന്നാണ് ഈ നിറം വേർതിരിച്ചെടുക്കുന്നത്. ഇതൊരു വല്ലാത്ത പ്രക്രിയയാണ്. അത്രയ്ക്ക് വില കൂടാനുള്ള കാരണം ഇത് വേർതിരിച്ചെടുക്കാനുള്ള ഹാർഡ്, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ്, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലേക്കും മെസപ്പെട്ടോമിയിലേക്കൊക്കെ ഈ നിറം കയറ്റി അയച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല, പണ്ടത്തെ ഈജിപ്ഷ്യൻ ഫറവോമാരില്ലേ, അവരുടെ മുദ്രകളില് ആഭരണങ്ങളിലൊക്കെ ഈ നിറത്തിന് അതിന്റേതായ ഒരു
0: സ്ഥാനമുണ്ടായിരുന്നു.
1: അതെ, ലാപ്പിസ് ലാസുലി എന്ന് പറയുന്ന അത്യപൂർവമായ രത്നത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വില കൂടിയ നിറമാണ് അൾട്രാ മറൈൻ ബ്ലൂ എന്ന് പറയുന്നത്. മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ പ്രശസ്ത ചിത്രകാരന്മാരായിട്ടുള്ള മൈക്കൽ ആഞ്ചലോ, ലിയനാർഡോ ഡാവിഞ്ചി ഇവരൊക്കെ ചിത്രരചനകളിൽ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി ഈ നിറം ഉപയോഗിച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ നിറം വാങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ലെന്ന് മനസ്സിലായല്ലോ. സോ അന്നത്തെ ഈ പറഞ്ഞ പോലെ എന്താ ബ്രോക്കർമാര്, ഈ നിറത്തിന് ബ്രോക്കേഴ്സ് ഉണ്ടായിരുന്നു. രാജാക്കന്മാരിൽ നിന്ന് വാങ്ങുമ്പോൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇതിന്റെ ഹൈലൈറ്റ്, വിശുദ്ധ മറിയത്തിന്റെ വസ്ത്രങ്ങൾ കളറ് കൊടുക്കാനായിട്ടും ഈ നിറം ഉപയോഗിച്ചിരുന്നു. എത്ര കാലം ചെന്നാലും ഇതിന് ഒരു മങ്ങലുമില്ല, അതിന്റെ ശോഭ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഈ അൾട്രാ മറൈൻ എന്ന ഈ നിറത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.
0: ഓ ഗംഭീര കേട്ടോ. എന്നാലും അത് പറയുമ്പോഴാണ് ലോകത്തിൽ നമ്മൾ മേളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ കാണപ്പെടുന്ന ഒരു കളർ നീലയാണ്. അത് ആകാശത്തിന്റെ കളർ റിഫ്ലക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണേലും നേരം തിരിച്ചും പറയുന്നുണ്ട്, ഇതെല്ലാം സയൻസ് ആണ്. അപ്പൊ എന്താണേലും ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കളർ ഏതാണെന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ് ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
5: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, എന്റെ കൂടെ ദാ ഷീബയും ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഷീബ, നമസ്കാരം.
2: ഹലോ ഹലോ,
1: ഒരുപാട് സിനിമകൾ നെറ്റ്ഫ്ലിക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതാണ്. അത് പിന്നെ ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഷീബെ കണ്ടോണ്ടെന്ന് പറഞ്ഞാണ്, ഒരുപാട് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ സത്യം പറഞ്ഞ ഞാനും ഷീബയോടാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്.
2: നമ്മുടെ നിമിഷ സജയന്റെ ഒരു മൂവി, അത് ഞാൻ കണ്ടായിരുന്നു, പേര് ഞാൻ പറഞ്ഞു.
1: അല്ലെ, നമ്മുടെ തമിഴ് കറുപ്പ് വന്നിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അങ്ങനത്തെ പുതിയ നെറ്റ്ഫ്ലിക്സിലായാലും ആമസോണിലെ പ്രൈമിലാണെങ്കിലും ഒക്കെ തന്നെ ഒ ടി ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അതായത് മലയാള സിനിമയിൽ ലാലേട്ടൻ സ്വന്തമായിട്ട് പാടിയിട്ടുള്ള പാട്ടുകളുടെ ലിസ്റ്റ് ആണ് അല്ലെ.
2: കഴിഞ്ഞ ദിവസം നമ്മൾ മമ്മൂക്കായുടെ പാട്ടുകൾ കേൾപ്പിച്ചപ്പോ നമുക്ക് കുറെ പേര് റിക്വസ്റ്റ് അയച്ചു, നിങ്ങൾ ലാലേട്ടന്റെ പാട്ട് കൂടെ കൊണ്ടുവരുന്നത്.
1: ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ലാലേട്ടൻ ആണെന്ന് തോന്നുന്നു മമ്മൂക്ക് ലാലേട്ടനെ വെച്ച് നോക്കുമ്പോൾ. കാരണം ലാലേട്ടൻ ഇഷ്ടമാണ് കുറച്ചുകൂടെ, പ്രത്യേകിച്ച് സ്റ്റേജിലും ലാലേട്ടൻ പാടുമ്പോഴും പ്രത്യേക രസമാണ്. നമ്മുടെ ആറ്റുമണൽ വായിൽ നിന്നുള്ള വരയിൽ പെട്ടെന്ന് എനിക്ക് എന്റെ പാരഡി
2: അതിനേക്കാൾ നല്ല കിഡിലോ ആയിട്ട് ഈ അടുത്ത കാലത്ത് ഒരു രണ്ടു മൂന്ന് വർഷത്തിനകത്ത് ലാലേട്ടൻ കുറെ സ്റ്റേജ് ഷോസിൽ പാടിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മഞ്ജു വാര്യരും ലാലേട്ടനും കൂടെ പാടിയ മേലെ പൂമല എന്നുള്ള പാട്ട്.

0: മൈ ഗോഡ്, നമ്മുടെ കമലഹാസൻ അഭിനയിച്ച അല്ലേ, എത്ര ബ്യൂട്ടി, ഓ എന്ത് രസമായിട്ട് അത് പാടിയിരിക്കുന്നത്.
1: അതുപോലെ തന്നെ ഞാൻ ആണയിട്ടാൽ എന്നുള്ള പാട്ട് എന്റെ അമ്മു അത് കിടിലമായിട്ട്
0: കേൾക്കാം.

0: ഇതാണ് ഇപ്പോഴാ കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല. സ്റ്റേജ് ഷോ പണിതാ,
1: സ്റ്റേജ് ഷോയിൽ പോയി.
0: ശരി ശരി, വേറെ ഏതാണോ?
1: ലാലേട്ടൻ കിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറെ പാട്ടുകളുണ്ട്. നേരത്തെ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ റൺ ബേബി റണ്ണിലെ
0: അച്ഛൻ പാടല്ലേ.

0: ബ്യൂട്ടിഫുൾ സോങ് ആണ്. ആ സിനിമയെല്ലാം ലാലേട്ടൻ ഭയങ്കര ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്, വേറിട്ടേതാണ്.
1: അടുത്ത നമുക്ക് ഒടിയനിലെ ഒരു പാട്ട്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ട്.
0: അത്
1: ഏനൊരു വൻമുടിയഴി

0: എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലാലേട്ടന്റെ കണ്ണെഴുതി പൊട്ടും.
1: അതിനകത്ത് തെന്നി തെന്നി പമ്പ ചിരിച്ച് ഓ ആ സ്റ്റാറ്റ്സ് എന്ത് രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ആ ഒരു പാട്ട് കേൾക്കുമ്പോ.

0: ഫീമെയിൽ ആരായത് മഞ്ജുവാര്യരാണോ?
1: ചിത്രചേച്ചി
0: തന്നെ അല്ലെ. മഞ്ജുവാര്യരായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇത് നമ്മുടെ മീൻസ് മനസ്സിലേക്ക് വരും. ഓൾ റൈറ്റ്, എന്താണ് ഇപ്പൊ ഇത്രയും പാട്ടുകള്
1: ലാലേട്ടൻ എടുത്തിട്ടുണ്ട്.
0: എനിക്ക് പ്രത്യേകിച്ച് ഈ ലാലേട്ടന്റെ വോയിസ്, ഒരു സിനിമയുടെ ആദ്യ ഇൻട്രോ വരുന്നതും ലാലേട്ടന്റെ പാട്ട് വരുന്നതും നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. ഓക്കെ, എന്താണ് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ലാലേട്ടന്റെ ലാലേട്ടൻ പാടിയ പാട്ട് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ്. You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കർത്തയുടെ ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ പേരും ഡി ജി പി ഉത്തരവിൽ ഗുരുതര നിയമപ്രശ്നമെന്ന ബി ജെ പി നേതാവ് ഷോൺ ജോർജ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേജുകൾ പുറത്തുവിട്ട ബി ജെ പി നേതാവ് ഷോൺ ജോർജ്. ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ പേരും എസ് എഫ് ഐ ഒ കോടതിയിൽ നൽകിയ രേഖയുടെ പകർപ്പാണ് പുറത്തുവിട്ടതെന്ന് ഷോൺ. യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളുടെ പേരുകളും ഡയറിയിലുണ്ട്. വി ഡി സതീശിനെ കൂടാതെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ, പന്ന്യൻ രവീന്ദ്രൻ, എസ് ശർമ്മ അടക്കമുള്ള എൽ ഡി എഫ് നേതാക്കളുടെ പേരും ഡയറിയിലുണ്ട്. മുരളീധരൻ ബി ജെ പി എന്ന പേരും ഷോൺ പുറത്തുവിട്ട പകർപ്പിലുണ്ട്. കരിമണൽ ഖനനത്തിന് ഭീഷണി നേരിട്ട ഘട്ടത്തിൽ പണം നൽകിയെന്നാണ് കർത്തയുടെ മൊഴി. സി എം ആർ എൽ എക്സാലോജി കേസിലെ എസ് ഐ ടി അന്വേഷണം ഡി ജി പിയുടെ ഉത്തരവിൽ ഗുരുതരമായ നിയമപ്രശ്നമെന്ന് ഷോൺ ജോർജ്. കേസിൽ ആരോപണ വിധേയനാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി. പ്രതിയെന്ന് പറയുന്ന ആൾ തന്നെ എഫ്ഐആർ ഇട്ട് അന്വേഷണം വേണ്ടെന്ന് പറയുന്നു. ഇ ഡി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത് ഡി ജി പിയോട്. കഴിഞ്ഞ 15 ദിവസമായി അന്വേഷണം വൈകിപ്പിച്ചു. എഫ്ഐആർ ഇട്ട് അന്വേഷണം വേണ്ടെന്ന തിരക്കഥ സർക്കാർ ഉണ്ടാക്കിയതെന്നും ഷോൺ ആരോപിച്ചു. ഭയമില്ലെങ്കിൽ കേസ് സിബിഐക്ക് വിടണം. കാലങ്ങളായുള്ള കൂട്ടുകച്ചവടമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. വിജിലൻസ് അന്വേഷണം വേണ്ടിവന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നും ഷോൺ ജോർജ്. മുതലാളിമാരുടെ സൌജന്യത്തിൽ യാത്ര നടത്തുന്നത് തുടരുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആരാണ് വിമാനങ്ങൾ നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. സ്ഥിരമായി ഇത് തുടരുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കും. ആരുടെ സ്പോൺസർഷിപ്പിലാണ് മംഗലാപുരത്തേക്കും മലപ്പുറത്തേക്കും പോയതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും എം വി ഗോവിന്ദൻ. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണക്കിരീടം സുരക്ഷിതമായുണ്ടെന്ന് ദേവസ്വം ബോർഡ്. വിഷയത്തിൽ തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് വിശദീകരണം നൽകി. മറ്റു ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ പരിശോധന തുടരുമെന്നും വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തൻ 2012 സമർപ്പിച്ച 55 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കിരീടം കാണാതായി എന്നായിരുന്നു പുറത്തുവന്ന വിവരം. നിലവിൽ കിരീടം നഷ്ടമായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതിനിടെ കിരീടം കാണാതായെന്ന് മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. കിരീടം ശബരിമലയിൽ സൂക്ഷിക്കേണ്ടതാണോ ആറന്മുളയിലേക്ക് കൊണ്ടുപോകേണ്ടതാണോ എന്നൊന്നും റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞെട്ടലിലേക്ക് നയിക്കും. ആറന്മുളയിൽ കിരീടമില്ലെങ്കിൽ അത് ശബരിമലയിലെ സിസ്റ്റത്തിന്റെ പരാജയം. സ്വർണം പോലുള്ള ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുമ്പോൾ കർശനമായ പ്രോട്ടോകോൾ പാലിക്കണം. ശബരിമലയിൽ ഇതാരാണ് എടുത്തുകൊണ്ടുപോയത്, എങ്ങനെയാണ് എന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാനാകൂ എന്നും കെ ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായുള്ള തർക്കത്തിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരനെതിരെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം മന്ത്രിക്ക് രാഷ്ട്രീയ അന്ധത. വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാൻ ഉടുപ്പ് തേച്ചു വെച്ചിരിക്കുന്ന ചിലരുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ തട്ടിപ്പിലെ കേസിൽ റെയ്ഡിനിടെ പിടിച്ചെടുത്ത ഡോളർ തിരികെ വേണമെന്ന ആവശ്യവുമായി ആന്റോ അഗസ്റ്റിൻ. എന്നാൽ ഈ ഡോളർ ഇപ്പോൾ തിരികെ നൽകാനാകില്ലെന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഡോളർ കണ്ടെത്തിയതിലുൾപ്പെടെ വിശദമായ പരിശോധനകൾ വേണ്ടിവരുമെന്നാണ് എസ് ഐ ടി വിശദീകരണം. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ബഹുമുഖ പ്രതിഭ, സൂര്യ സാംസ്കാരിക കൂട്ടായ്മയുടെ അമരക്കാരൻ. ശാസ്ത്രത്തിന്റെയും കലയുടെയും അപൂർവവും സുന്ദരവുമായ സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് വി ഡി സതീശൻ അനുസ്മരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭിന്നതയെന്ന വാർത്തകൾക്കിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തം. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രതിഷേധം കടുപ്പിക്കാനാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും തീരുമാനം. എസ് ഐ ആർ നിയമവിരുദ്ധവും അനാവശ്യവുമെന്ന മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറേഷി. ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ എസ് ഐ ആർ പ്രക്രിയ നടത്തണമെന്ന് പറയുന്നില്ല. എസ് ഐ ആറിന്റെ പേരിൽ ലക്ഷക്കണക്കിന് പേർ ബുദ്ധിമുട്ടിയെന്നും എസ് വൈ ഖുറേഷി. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. യു പി സ്വദേശി സൂരജ് യാദവിനാണ് ജീവൻ നഷ്ടമായതെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 20 ഇന്ത്യക്കാർ ഉൾപ്പെടെ 28 പേരാണ് കപ്പലിൽ ഉണ്ടായത്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആശങ്കാജനകമെന്ന് ഇന്ത്യ. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കയിൽ 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷീ യുഎസിലെത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിതാ മെലാനിയ ട്രംപും നേരിട്ടെത്തി ചൈനീസ് പ്രസിഡന്റിനെയും ഭാര്യയെയും സ്വീകരിച്ചു. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ഉഭയകക്ഷി ചർച്ചകളിൽ ഇറാൻ യുദ്ധം, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യാപാര തീരുവകൾ എന്നിവ പ്രധാന ചർച്ചയാകും. ഈ വർഷം കാലാവധി അവസാനിക്കുന്ന അമേരിക്ക ചൈന വ്യാപാര കരാർ നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യയുടെ വരുമാന മാർഗ്ഗങ്ങൾ അടച്ചുപൂട്ടാനും യുദ്ധനീക്കങ്ങൾ തടസ്സപ്പെടുത്താനും ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. റഷ്യയുടെ വരുമാനത്തെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരണമെന്നും സെലൻസ്കി യു എൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. വെനസ്വേലയുമായുള്ള ബന്ധം പുനരാരംഭിക്കാൻ തയ്യാറായതിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് നന്ദി അറിയിച്ചു. അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായി യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡെൽസി. ആവേശ പോരാട്ടത്തിൽ ഇന്ത്യ ഓൾസ്റ്റാർസ് ഇലവനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി ബ്രസീൽ ലെജൻഡ്സ്. റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ അണിനിരന്ന മൈതാനത്ത് ഹാട്രിക്കുമായി കളനിറഞ്ഞ ഫെർണാണ്ടീഞ്ഞോയാണ് സാമ്പാപ്പടയുടെ വിജയശില്പിയായത്. തോൽവിയിലും ഇരട്ട ഗോളുമായി തിളങ്ങിയ മലയാളി താരം സി കെ വിനീതിന്റെ പ്രകടനം ശ്രദ്ധേയമായി. അശ്വിൻ ബിശ്വാസാണ് ഇന്ത്യയുടെ 3 ഗോൾ നേടിയത്. ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വനിതകളുടെ 60 കിലോ സാന്റ വിഭാഗത്തിൽ ഇന്ത്യയുടെ റുഷ്ബീന ദേവി വെള്ളി മെഡൽ നേടി. ചൈനീസ് താരത്തെയാണ് തോൽപ്പിച്ചത്. ഏഷ്യൻ ഗെയിംസ് തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് കൾസ് ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സത്നാന്ത് സിംഗ്, സൽമാൻഖാൻ സഖ്യമാണ് ഇന്ത്യയ്ക്കായി വെങ്കലം നേടിയത്.
4: Was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 41%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
7: You are listening

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: புதுமையுடைய நேரத்து
3: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
4: பழமையுடைய தீரத்து
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ വിരി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.

0: Home 92.2 FM. Naam tere tiram mere home FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
1: Joy Alukas, world's favorite jeweler.
0: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
2: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ടടാ,
5: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
2: അമ്മാണ് എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൽറാസ് ഓട്ടോ എ സി പാർട്സ്. അൽറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
0: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
7: സെപ്റ്റംബർ 26 പരിപാടി.
8: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ.
7: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
0: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
7: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
0: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
7: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: സെപ്റ്റംബർ 25 GCCയിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: എന്റെ കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
12: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
11: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ?
12: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
11: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
13: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് അൽഗരൂദ്. കോൾ 04 232 7111.

0: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ്, ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
0: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
0: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
0: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
2: You are listening to Home 92.2 FM. Home is a feeling.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലം.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധീ മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: You are listening to

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കർത്തയുടെ ഡയറിൽ മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ പേരും. ഡി ജി പി ഉത്തരവിൽ ഗുരുതര നിയമപ്രശ്നമെന്ന ബി ജെ പി നേതാവ് ഷോൺ ജോർജ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേജുകൾ പുറത്തുവിട്ട ബി ജെ പി നേതാവ് ഷോൺ ജോർജ്. ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരും. എസ് എഫ് ഐ ഒ കോടതിയിൽ നൽകിയ രേഖയുടെ പകർപ്പാണ് പുറത്തുവിട്ടതെന്ന് ഷോൺ. യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളുടെ പേരുകളും ഡയറിയിലുണ്ട്. വി ഡി സതീശിനെ കൂടാതെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ, പന്ന്യൻ രവീന്ദ്രൻ, എസ് ശർമ്മ അടക്കമുള്ള എൽ ഡി എഫ് നേതാക്കളുടെ പേരും ഡയറിയിലുണ്ട്. മുരളീധരൻ ബി ജെ പി എന്ന പേരും ഷോൺ പുറത്തുവിട്ട പകർപ്പിലുണ്ട്. കരിമണൽ ഖനനത്തിന് ഭീഷണി നേരിട്ട ഘട്ടത്തിൽ പണം നൽകിയെന്നാണ് കർത്തയുടെ മൊഴി. സി എം ആർ എൽ എക്സാലോജി കേസിലെ എസ് ഐ ടി അന്വേഷണം ഡി ജി പിയുടെ ഉത്തരവിൽ ഗുരുതരമായ നിയമപ്രശ്നമെന്ന് ഷോൺ ജോർജ്. കേസിൽ ആരോപണ വിധേയനാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി. പ്രതിയെന്ന് പറയുന്ന ആൾ തന്നെ എഫ്ഐആർ ഇട്ട് അന്വേഷണം വേണ്ടെന്ന് പറയുന്നു. ഇ ഡി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത് ഡി ജി പിയോട്. കഴിഞ്ഞ 15 ദിവസമായി അന്വേഷണം വൈകിപ്പിച്ചു. എഫ്ഐആർ ഇട്ട് അന്വേഷണം വേണ്ടെന്ന തിരക്കഥ സർക്കാർ ഉണ്ടാക്കിയതെന്നും ഷോൺ ആരോപിച്ചു. ഭയമില്ലെങ്കിൽ കേസ് സിബിഐക്ക് വിടണം. കാലങ്ങളായുള്ള കൂട്ടുകച്ചവടമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. വിജിലൻസ് അന്വേഷണം വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നും ഷോൺ ജോർജ്. മുതലാളിമാരുടെ സൌജന്യത്തിൽ യാത്ര നടത്തുന്നത് തുടരുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആരാണ് വിമാനങ്ങൾ നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. സ്ഥിരമായി ഇത് തുടരുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കും. ആരുടെ സ്പോൺസർഷിപ്പിലാണ് മംഗലാപുരത്തേക്കും മലപ്പുറത്തേക്കും പോയതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും എം വി ഗോവിന്ദൻ. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണക്കിരീടം സുരക്ഷിതമായുണ്ടെന്ന് ദേവസ്വം ബോർഡ്. വിഷയത്തിൽ തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് വിശദീകരണം നൽകി. മറ്റു ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ പരിശോധന തുടരുമെന്നും വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തൻ 2012 സമർപ്പിച്ച 55 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കിരീടം കാണാതായി എന്നായിരുന്നു പുറത്തുവന്ന വിവരം. നിലവിൽ കിരീടം നഷ്ടമായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതിനിടെ കിരീടം കാണാതായെന്ന് മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. കിരീടം ശബരിമലയിൽ സൂക്ഷിക്കേണ്ടതാണോ ആറന്മുളയിലേക്ക് കൊണ്ടുപോകേണ്ടതാണോ എന്നൊന്നും റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞെട്ടലിലേക്ക് നയിക്കും. ആറന്മുളയിൽ കിരീടമില്ലെങ്കിൽ അത് ശബരിമലയിലെ സിസ്റ്റത്തിന്റെ പരാജയം. സ്വർണം പോലുള്ള ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുമ്പോൾ കർശനമായ പ്രോട്ടോകോൾ പാലിക്കണം. ശബരിമലയിൽ ഇതാരാണ് എടുത്തുകൊണ്ടുപോയത്, എങ്ങനെയാണ് എന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാനാകൂ എന്നും കെ ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായുള്ള തർക്കത്തിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരനെതിരെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം മന്ത്രിക്ക് രാഷ്ട്രീയ അന്ധത. വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാൻ ഉടുപ്പ് തേച്ചു വെച്ചിരിക്കുന്ന ചിലർ ഉണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ തട്ടിപ്പിലെ കേസിൽ റെയ്ഡിനിടെ പിടിച്ചെടുത്ത ഡോളർ തിരികെ വേണമെന്ന ആവശ്യവുമായി ആന്റോ അഗസ്റ്റിൻ. എന്നാൽ ഈ ഡോളർ ഇപ്പോൾ തിരികെ നൽകാനാകില്ലെന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഡോളർ കണ്ടെത്തിയതിലുൾപ്പെടെ വിശദമായ പരിശോധനകൾ വേണ്ടിവരുമെന്നാണ് എസ് ഐ ടി വിശദീകരണം. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ബഹുമുഖ പ്രതിഭ, സൂര്യ സാംസ്കാരിക കൂട്ടായ്മയുടെ അമരക്കാരൻ. ശാസ്ത്രത്തിന്റെയും കലയുടെയും അപൂർവവും സുന്ദരവുമായ സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് വി ഡി സതീശൻ അനുസ്മരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭിന്നതയെന്ന വാർത്തകൾക്കിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തം. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രതിഷേധം കടുപ്പിക്കാനാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും തീരുമാനം. എസ് ഐ ആർ നിയമവിരുദ്ധവും അനാവശ്യവുമെന്ന മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറേഷി. ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ എസ് ഐ ആർ പ്രക്രിയ നടത്തണമെന്ന് പറയുന്നില്ല. എസ് ഐ ആറിന്റെ പേരിൽ ലക്ഷക്കണക്കിന് പേർ ബുദ്ധിമുട്ടിയെന്നും എസ് വൈ ഖുറേഷി. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. യു പി സ്വദേശി സൂരജ് യാദവിനാണ് ജീവൻ നഷ്ടമായതെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 20 ഇന്ത്യക്കാർ ഉൾപ്പെടെ 28 പേരാണ് കപ്പലിൽ ഉണ്ടായത്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആശങ്കാജനകമെന്ന് ഇന്ത്യ. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കയിൽ 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷീ യുഎസിലെത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിതാ മെലാനിയ ട്രംപും നേരിട്ടെത്തി ചൈനീസ് പ്രസിഡന്റിനെയും ഭാര്യയെയും സ്വീകരിച്ചു. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ഉഭയകക്ഷി ചർച്ചകളിൽ ഇറാൻ യുദ്ധം, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യാപാര തീരുവകൾ എന്നിവ പ്രധാന ചർച്ചയാകും. ഈ വർഷം കാലാവധി അവസാനിക്കുന്ന അമേരിക്ക ചൈന വ്യാപാര കരാർ നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യയുടെ വരുമാന മാർഗ്ഗങ്ങൾ അടച്ചുപൂട്ടാനും യുദ്ധനീക്കങ്ങൾ തടസ്സപ്പെടുത്താനും ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. റഷ്യയുടെ വരുമാനത്തെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരണമെന്നും സെലൻസ്കി യു എൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. വെനസ്വേലയുമായുള്ള ബന്ധം പുനരാരംഭിക്കാൻ തയ്യാറായതിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് നന്ദി അറിയിച്ചു. അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായി യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡെൽസി. ആവേശ പോരാട്ടത്തിൽ ഇന്ത്യ ഓൾസ്റ്റാർസ് ഇലവനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി ബ്രസീൽ ലെജൻഡ്സ്. റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ അണിനിരന്ന മൈതാനത്ത് ഹാട്രിക്കുമായി കളനിറഞ്ഞ ഫെർണാണ്ടീഞ്ഞോയാണ് സാമ്പാപ്പടയുടെ വിജയശില്പിയായത്. തോൽവിയിലും ഇരട്ട ഗോളുമായി തിളങ്ങിയ മലയാളി താരം സി കെ വിനീതിന്റെ പ്രകടനം ശ്രദ്ധേയമായി. അശ്വിൻ ബിശ്വാസാണ് ഇന്ത്യയുടെ 3 ഗോൾ നേടിയത്. ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വനിതകളുടെ 60 കിലോ സാന്റ വിഭാഗത്തിൽ ഇന്ത്യയുടെ റോഷ്ബീന ദേവി വെള്ളി മെഡൽ നേടി. ചൈനീസ് താരത്തെയാണ് തോൽപ്പിച്ചത്. ഏഷ്യൻ ഗെയിംസ് തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് കൾസ് ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സത്നാന്ത് സിംഗ്, സൽമാൻഖാൻ സഖ്യമാണ് ഇന്ത്യയ്ക്കായി വെങ്കലം നേടിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
6: You are listening.

0: PR was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: புதுமையுடைய நேரத்து
3: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
4: பழமையுடைய தீரத்து
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന്
4: ലിസണേഴ്സ്,
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, World's Film
7: 92.2 FM. Joy Alukas presents Home 92.2 FM.

0: മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
0: 922 മദ്രാസ് മെയിൽ. തമിഴ് ഹിറ്റ്.

0: 92 to Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alucas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: You are listening to Home 92.2 FM. Home is a feeling.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
5: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കർത്തയുടെ ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ പേരും. ഡി ജി പി ഉത്തരവിൽ ഗുരുതര നിയമപ്രശ്നമെന്ന ബി ജെ പി നേതാവ് ഷോൺ ജോർജ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേജുകൾ പുറത്തുവിട്ട ബി ജെ പി നേതാവ് ഷോൺ ജോർജ്. ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ പേരും. എസ് എഫ് ഐ ഒ കോടതിയിൽ നൽകിയ രേഖയുടെ പകർപ്പാണ് പുറത്തുവിട്ടതെന്ന് ഷോൺ. യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളുടെ പേരുകളും ഡയറിയിലുണ്ട്. വി ഡി സതീശിനെ കൂടാതെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ, പന്ന്യൻ രവീന്ദ്രൻ, എസ് ശർമ്മ അടക്കമുള്ള എൽ ഡി എഫ് നേതാക്കളുടെ പേരും ഡയറിയിലുണ്ട്. മുരളീധരൻ ബി ജെ പി എന്ന പേരും ഷോൺ പുറത്തുവിട്ട പകർപ്പിലുണ്ട്. കരിമണൽ ഖനനത്തിന് ഭീഷണി നേരിട്ട ഘട്ടത്തിൽ പണം നൽകിയെന്നാണ് കർത്തയുടെ മൊഴി. സി എം ആർ എൽ എക്സാലോജി കേസിലെ എസ് ഐ ടി അന്വേഷണം ഡി ജി പിയുടെ ഉത്തരവിൽ ഗുരുതരമായ നിയമപ്രശ്നമെന്ന് ഷോൺ ജോർജ്. കേസിൽ ആരോപണ വിധേയനാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി. പ്രതിയെന്ന് പറയുന്ന ആൾ തന്നെ എഫ് ഐ ആർ ഇട്ട് അന്വേഷണം വേണ്ടെന്ന് പറയുന്നു. ഇ ഡി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത് ഡി ജി പിയോട്. കഴിഞ്ഞ 15 ദിവസമായി അന്വേഷണം വൈകിപ്പിച്ചു. എഫ് ഐ ആർ ഇട്ട് അന്വേഷണം വേണ്ടെന്ന തിരക്കഥ സർക്കാർ ഉണ്ടാക്കിയതെന്നും ഷോൺ ആരോപിച്ചു. ഭയമില്ലെങ്കിൽ കേസ് സി ബി ഐക്ക് വിടണം. കാലങ്ങളായുള്ള കൂട്ടുകച്ചവടമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. വിജിലൻസ് അന്വേഷണം വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നും ഷോൺ ജോർജ്. മുതലാളിമാരുടെ സൌജന്യത്തിൽ യാത്ര നടത്തുന്നത് തുടരുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആരാണ് വിമാനങ്ങൾ നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. സ്ഥിരമായി ഇത് തുടരുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കും. ആരുടെ സ്പോൺസർഷിപ്പിലാണ് മംഗലാപുരത്തേക്കും മലപ്പുറത്തേക്കും പോയതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും എം വി ഗോവിന്ദൻ. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണക്കിരീടം സുരക്ഷിതമായുണ്ടെന്ന് ദേവസ്വം ബോർഡ്. വിഷയത്തിൽ തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് വിശദീകരണം നൽകി. മറ്റ് ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ പരിശോധന തുടരുമെന്നും വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തൻ 2012 സമർപ്പിച്ച 55 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കിരീടം കാണാതായി എന്നായിരുന്നു പുറത്തുവന്ന വിവരം. നിലവിൽ കിരീടം നഷ്ടമായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതിനിടെ കിരീടം കാണാതായെന്ന് മാധ്യമങ്ങളിൽ നിന്നാണ് അറിഞ്ഞതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. കിരീടം ശബരിമലയിൽ സൂക്ഷിക്കേണ്ടതാണോ ആറന്മുളയിലേക്ക് കൊണ്ടുപോകേണ്ടതാണോ എന്നൊന്നും റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞെട്ടലിലേക്ക് നയിക്കും. ആറന്മുളയിൽ കിരീടമില്ലെങ്കിൽ അത് ശബരിമലയിലെ സിസ്റ്റത്തിന്റെ പരാജയം. സ്വർണം പോലുള്ള ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുമ്പോൾ കർശനമായ പ്രോട്ടോകോൾ പാലിക്കണം. ശബരിമലയിൽ ഇതാരാണ് എടുത്തുകൊണ്ടുപോയത്, എങ്ങനെയാണ് എന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാനാകൂ എന്നും കെ ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായുള്ള തർക്കത്തിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരനെതിരെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം മന്ത്രിക്ക് രാഷ്ട്രീയ അന്ധത. വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാൻ ഉടുപ്പ് തേച്ചു വെച്ചിരിക്കുന്ന ചിലരുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ തട്ടിപ്പിലെ കേസിൽ റെയ്ഡിനിടെ പിടിച്ചെടുത്ത ഡോളർ തിരികെ വേണമെന്ന ആവശ്യവുമായി ആന്റോ അഗസ്റ്റിൻ. എന്നാൽ ഈ ഡോളർ ഇപ്പോൾ തിരികെ നൽകാനാകില്ലെന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഡോളർ കണ്ടെത്തിയതിലുൾപ്പെടെ വിശദമായ പരിശോധനകൾ വേണ്ടിവരുമെന്നാണ് എസ് ഐ ടി വിശദീകരണം. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ബഹുമുഖ പ്രതിഭ, സൂര്യ സാംസ്കാരിക കൂട്ടായ്മയുടെ അമരക്കാരൻ. ശാസ്ത്രത്തിന്റെയും കലയുടെയും അപൂർവവും സുന്ദരവുമായ സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് വി ഡി സതീശൻ അനുസ്മരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭിന്നതയെന്ന വാർത്തകൾക്കിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തം. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രതിഷേധം കടുപ്പിക്കാനാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും തീരുമാനം. എസ് ഐ ആർ നിയമവിരുദ്ധവും അനാവശ്യവുമെന്ന മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറേഷി. ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ എസ് ഐ ആർ പ്രക്രിയ നടത്തണമെന്ന് പറയുന്നില്ല. എസ് ഐ ആറിന്റെ പേരിൽ ലക്ഷക്കണക്കിന് പേർ ബുദ്ധിമുട്ടിയെന്നും എസ് വൈ ഖുറേഷി. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. യു പി സ്വദേശി സൂരജ് യാദവിനാണ് ജീവൻ നഷ്ടമായതെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 20 ഇന്ത്യക്കാർ ഉൾപ്പെടെ 28 പേരാണ് കപ്പലിൽ ഉണ്ടായത്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആശങ്കാജനകമെന്ന് ഇന്ത്യ. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കയിൽ 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷീ യുഎസിലെത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിതാ മെലാനിയ ട്രംപും നേരിട്ടെത്തി ചൈനീസ് പ്രസിഡന്റിനെയും ഭാര്യയെയും സ്വീകരിച്ചു. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ഉഭയകക്ഷി ചർച്ചകളിൽ ഇറാൻ യുദ്ധം, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യാപാര തീരുവകൾ എന്നിവ പ്രധാന ചർച്ചയാകും. ഈ വർഷം കാലാവധി അവസാനിക്കുന്ന അമേരിക്ക ചൈന വ്യാപാര കരാർ നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യയുടെ വരുമാന മാർഗ്ഗങ്ങൾ അടച്ചുപൂട്ടാനും യുദ്ധനീക്കങ്ങൾ തടസ്സപ്പെടുത്താനും ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. റഷ്യയുടെ വരുമാനത്തെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരണമെന്നും സെലൻസ്കി യുഎൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. വെനസ്വേലയുമായുള്ള ബന്ധം പുനരാരംഭിക്കാൻ തയ്യാറായതിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് നന്ദി അറിയിച്ചു. അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായി യുഎൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡെൽസി. ആവേശ പോരാട്ടത്തിൽ ഇന്ത്യ ഓൾസ്റ്റാർസ് ഇലവനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി ബ്രസീൽ ലെജൻഡ്സ്. റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ അണിനിരന്ന മൈതാനത്ത് ഹാട്രിക്കുമായി കളനിറഞ്ഞ ഫെർണാണ്ടീഞ്ഞോയാണ് സാമ്പാപ്പടയുടെ വിജയശില്പിയായത്. തോൽവിയിലും ഇരട്ട ഗോളുമായി തിളങ്ങിയ മലയാളി താരം സി കെ വിനീതിന്റെ പ്രകടനം ശ്രദ്ധേയമായി. അശ്വിൻ ബിശ്വാസാണ് ഇന്ത്യയുടെ 3 ഗോൾ നേടിയത്. ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വനിതകളുടെ 60 കിലോ സാന്റ വിഭാഗത്തിൽ ഇന്ത്യയുടെ റുഷ്ബീന ദേവി വെള്ളി മെഡൽ നേടി. ചൈനീസ് താരത്തെയാണ് തോൽപ്പിച്ചത്. ഏഷ്യൻ ഗെയിംസ് തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സത്നാൻ സിംഗ് സൽമാൻഖാൻ സഖ്യമാണ് ഇന്ത്യയ്ക്കായി വെങ്കലം നേടിയത്.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: புதுமையுடைய நேரத்து
4: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
5: பழமையுடைய தீரத்து
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
9: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
4: സെപ്റ്റംബർ 26 പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
9: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
4: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
9: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
4: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM.
4: തമിഴ് FM.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ആരം.
3: സംഭവം നടന്നു, ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെയും ലിസ്റ്റ് എടുക്കും.
1: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
0: September 25 GCC-ൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ച് കൂമ്പിയാൻ കലക്കും. പന്നി.
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
0: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: Emirates Malayali Nurses Family Botim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
6: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
6: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
6: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലും.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധീ മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ബില്ലടച്ചത് ചിപ്സൺ ഏവിയേഷൻ, തെളിവുകൾ പുറത്ത്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയ ചാർട്ടേഡ് വിമാനത്തിന്റെ സ്പോൺസർ ആരാണെന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത്. ചിപ്സൺ ഏവിയേഷനാണ് ഇതിന്റെ ബില്ലടച്ചത്. ഇതിന്റെ തെളിവുകൾ പുറത്തു വന്നു. ബംഗളൂരു ആസ്ഥാനമായ കേൾചന്ദ്ര ലോജിസ്റ്റിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ചാർട്ടേഡ് വിമാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ചിപ്സൺ ഏവിയേഷൻ അടച്ച ബില്ലിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനിടെ സംസ്ഥാന സർക്കാരുമായി വിമാന കരാർ പുതുക്കാൻ താൽപര്യമില്ലെന്ന് ചിപ്സൺ ഏവിയേഷൻ. കരാറിനായി വഴിവിട്ട നീക്കങ്ങൾ നടത്തിയിട്ടില്ലെന്നും വിശദീകരണം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ യാത്രാ വിവാദത്തിന് പിന്നാലെയാണ് ചിപ്സൺ ഏവിയേഷന്റെ വിശദീകരണം. സർക്കാരുമായുള്ള കരാർ കമ്പനിക്ക് ലാഭകരമല്ലെന്ന് ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. കർണാടകയിലെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ കെ ജെ ജോർജിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേളചന്ദ്ര ഏവിയേഷന്റെ വിമാനത്തിലാണ് മുഖ്യമന്ത്രി മലപ്പുറത്തേക്ക് പോയതും മടങ്ങിവന്നതും. ഇതിനുള്ള ചെലവ് വഹിച്ചിരിക്കുന്നത് ചിപ്സൺ ഏവിയേഷനാണ്. സിഎംആർഎൽ എം ഡി ശശിധരൻ കത്തയുടെ ഡയറിയിലെ പേജുകൾ പുറത്തുവിട്ട ബിജെപി നേതാവ് ഷോൺ ജോർജ്. ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരും SFIO കോടതിയിൽ നൽകിയ രേഖയുടെ പകർപ്പാണ് പുറത്തുവിട്ടതെന്ന് ഷോൺ. UDF LDF നേതാക്കളുടെ പേരുകളും ഡയറിയിലുണ്ട്. വി ഡി സതീശനെ കൂടാതെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ, പന്ത്യൻ രവീന്ദ്രൻ, എസ് ശർമ്മ അടക്കമുള്ള LTF നേതാക്കളുടെയും പേര് ഡയറിയിൽ. മുരളീധരൻ BJP എന്ന പേരും ഷോൺ പുറത്തുവിട്ട പകർപ്പിലുണ്ട്. കരിമണൽ ഖനനത്തിന് ഭീഷണി നേരിട്ട ഘട്ടത്തിൽ പണം നൽകിയെന്നാണ് കർത്തയുടെ മൊഴി. സിഎംആർ ലെക്സാലോജി കേസിലെ SIT അന്വേഷണം DGP ഉത്തരവിൽ ഗുരുതരമായ നിയമപ്രശ്നമെന്ന് ഷോൺ ജോർജ്. കേസിൽ ആരോപണ വിധേയനാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി. പ്രതിയെന്ന് പറയുന്ന ആൾ തന്നെ FIR ഇട്ട് അന്വേഷണം വേണ്ടെന്ന് പറയുന്നു. ED കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് DGP. കഴിഞ്ഞ 15 ദിവസമായി അന്വേഷണം വൈകിപ്പിച്ചു. FIR ഇട്ട് അന്വേഷണം വേണ്ടെന്ന തിരക്കഥ സർക്കാർ ഉണ്ടാക്കിയെന്നും ഷോൺ ആരോപിച്ചു. ഭയമില്ലെങ്കിൽ കേസ് CBI വിടണമെന്നും ഷോൺ. കാലങ്ങളായുള്ള കൂട്ടുകച്ചവടമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. LDF UDF പ്രമുഖ നേതാക്കളുടെ പേരുകൾ വ്യക്തമായി കുറിച്ചിട്ടുള്ള പേജിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും ഉൾപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയ ഷോൺ, മാസപ്പടിക്കേസിൽ ED കത്തിൽ കേരള സർക്കാർ പിണറായിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാത്തതിന്റെ കാരണം ഇതാണെന്ന് പറഞ്ഞു. പിണറായി വിജയന്റെ പേര് PV എന്നല്ല, പിണറായി എന്ന് തന്നെയാണ് ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി രാജിവയ്ക്കേണ്ടി വരുമെന്നും ഷോൺ ജോർജ്. പിണറായി വിജയന്റെ അഴിമതി വി ഡി സതീശൻ തുടരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അഴിമതിരഹിത കേരളം സൃഷ്ടിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. 140 ദിവസം കഴിഞ്ഞ് ജനങ്ങൾ കാണുന്നതെന്താണ്? ഇത് ചർച്ചയാക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നു. കൊള്ള നടന്നുവെന്നാർക്കും സംശയമില്ല. പിണറായി ജയിലിൽ പോകണമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഈ സർക്കാരിന് ഒളിച്ചുവെക്കാനാകും ആഗ്രഹം. FIR ഇടുന്നില്ല, വിജിലൻസ് അന്വേഷണമില്ല. ഇത് എന്തുകൊണ്ടെന്ന് ജനം ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് FIR ഇടുന്നില്ലെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറുപടി പറയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. BJP നേതാവ് ഷോൺ ജോർജ് പുറത്തുവിട്ട CMRL MD ശശിധരൻ കർത്തയുടെ ഡയറിയിലെ വിവരങ്ങളിൽ പ്രതികരണവുമായി അമ്പലപ്പുഴ MLA G സുധാകരൻ. തന്റെ അടുത്ത സുഹൃത്തായിരുന്ന PC ജോർജ് പോലും അസംബ്ലിയിൽ തന്നെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും തന്റെ പേര് എഴുതി ചേർത്തത് ഷോൺ ആകുമെന്നും അദ്ദേഹം കളിയാക്കി. ഷോൺ പറയുന്ന ചില കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്, എന്നാൽ അയാൾ കുറച്ച് ഓവറാണെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ജി സുധാകരന്റെ മറുപടി. മുതലാളിമാരുടെ സൌജന്യത്തിൽ യാത്ര നടത്തുന്നത് തുടരുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരാണ് വിമാനങ്ങൾ നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇതൊരു മുഖ്യമന്ത്രിക്ക് ചേരുന്നതല്ല. സ്ഥിരമായി ഇത് തുടരുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. ഇതിനെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആരുടെ സ്പോൺസർഷിപ്പിലാണ് മംഗലാപുരത്തേക്കും മലപ്പുറത്തേക്കും പോയതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും MV ഗോവിന്ദൻ. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ കിരീടം സുരക്ഷിതമായുണ്ടെന്ന് ദേവസ്വം ബോർഡ്. വിഷയത്തിൽ തിരുവാഭരണ കമ്മീഷണർ ബോർഡിന് വിശദീകരണം നൽകി. ശബരിമലയിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ കിരീടം നഷ്ടമായിട്ടില്ലെന്ന് വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJ കുമാറും. കിരീടം ശബരിമലയിൽ ഇല്ലെങ്കിൽ ആറന്മുളയിൽ ഉണ്ടാകും. തിരുവാഭരണ കമ്മീഷണർ നൽകുന്ന വിവരമനുസരിച്ച് കിരീടം ആറന്മുളയിലുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. മറ്റു ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ പരിശോധന തുടരും എന്നുമാണ് വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തൻ 2012 സമർപ്പിച്ച 55 പവൻ തൂക്കമുള്ള സ്വർണ കിരീടം കാണാതായി എന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായുള്ള തർക്കത്തിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരനെതിരെ മുൻ മന്ത്രി കടകംപള്ളി. ദേവസ്വം മന്ത്രിക്ക് രാഷ്ട്രീയ അന്ധത. വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാൻ ഉടുപ്പ് തയ്ച്ചു വെച്ചിരിക്കുന്ന ചിലർ ഉണ്ടെന്നും കടകംപള്ളി. SIR നിയമവിരുദ്ധവും അനാവശ്യവുമെന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി. ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ SIR പ്രക്രിയ നടത്തണമെന്ന് പറയുന്നില്ലെന്ന് ഖുറേഷി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭിന്നതയെന്ന വാർത്തകൾക്കിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തം. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ US ചർച്ചയ്ക്കില്ലെന്നും ഹോർമസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി.
2: Was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
4: Good afternoon, Dubai. ഇപ്പോൾ സമയം 2 കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38°C, ഹ്യൂമിഡിറ്റി 51%.
2: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0524224591.

0: അവരാച്ചൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ഹോമെടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. എന്തൊക്കെയാണ് നിങ്ങളുടെ വർത്തമാനങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ആശംസകളൊക്കെ പറഞ്ഞിട്ടപ്പോൾ നിങ്ങളുടെ ആശംസകൾ, അതായത് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടൊക്കെ ജന്മദിന ആശംസകളോ വിവാഹ വാർഷിക ആശംസകളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829200 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ് മലയാളി ഡയൽ. 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ മെസ്സേജ് അയക്കാം 0585829200 എന്ന നമ്പറിലേക്ക്. അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത, ഇന്ന് മുതൽ നമ്മുടെ മലയാളി ഡയൽ നമ്മുടെ കൂടെ ഉണ്ട് ജോഷി വൈദ്യർ ആയുർവേദ മെഡിക്കൽ സെന്റർ, ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. അപ്പോൾ ജോഷി വൈദ്യർ ആയുർവേദ മെഡിക്കൽ സെന്റർ, എല്ലാവർക്കും അറിയാം ആയുർവേദം, നമുക്ക് എല്ലാവർക്കും ഒരുപാട് പേര് ആയുർവേദ ചികിത്സകൾ അല്ലെങ്കിൽ റെജുവിനേഷൻ തെറാപ്പി ഒക്കെ എടുക്കുന്നവരാണ് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ജോഷി വൈദ്യർ ആയുർവേദ മെഡിക്കൽ സെന്ററിനെ കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കായിട്ടൊരു നല്ല ഒരു ഗിഫ്റ്റും ഉണ്ട്, ഒരു ഗിഫ്റ്റ് പാക്കും ഉണ്ട്. എന്താണ് ആ ഗിഫ്റ്റ് പാക്ക് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദ മെഡിക്കൽ സെന്റർ നൽകുന്ന ഒരു സമ്മാനവും ഉണ്ടാവും മലയാളി ഡയൽ. അപ്പൊ എപ്പോഴും കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. നേരത്തെ തന്നെ മെസ്സേജ്, എനിക്ക് ചുമ്മാ ഒരു ആശംസ പറയുമെന്ന് ചോദിച്ചുകൊണ്ട് ഷഹീർ കോട്ടയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെന്താ, ചുമ്മാ ആശംസ മതിയോ? ചുമ്മാ ആശംസകൾ അറിയിച്ചിരിക്കുന്നു. അതെന്ത് ആശംസ എന്നല്ലേ, സ്നേഹാശംസകൾ അറിയിക്കുകയാണ് ഷഹീർ. അപ്പോൾ താങ്കൾക്ക് താങ്കളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആശംസകളോ പാട്ട് ചോദിക്കണമെങ്കിലോ ഒക്കെ മെസ്സേജ് അയക്കാം, വേഗം അയച്ചോളൂ 0585829200 എന്ന നമ്പറിലേക്ക്.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: സെപ്റ്റംബർ 26 ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി? സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 എഫ് എം ആൻഡ് 89.4 തമിഴ് എഫ് എം.
3: കേൾക്കുന്നത് ഹോം 92.2 എഫ് എം. ഹോം ഇസ് എ ഫീലിംഗ്.
1: മലയാളിഡ ബ്രോട്ട് ടു യു ബൈ
2: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0 5 4 2 4 5 9 0 1.

0: ഓഡിയോയിലെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് കിച്ചു ആണ്. സുഖമല്ലേ ഷീബ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കിച്ചു എനിക്ക് സമ്മാനം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കിച്ചു പാട്ട് ചോദിച്ചവരാണോ കിച്ചു സമ്മാനം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? ഇപ്പൊ ഇല്ല കേട്ടോ സമ്മാനം. സമ്മാനം തന്നെ പാട്ടാണ് സമ്മാനം. കിച്ചുവിന് ആ ഒരു സമ്മാനം ഞാൻ തന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കുന്നത്. ഈ പാട്ട് കേട്ടോണ്ടപ്പോ നമ്മുടെ ബെന്നി ജോയ് തോമസ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ടാണെന്ന് തോന്നുന്നു, നല്ല പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഷിബിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, എനിക്കൊരു പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. സതീഷ് ഹലോ പറഞ്ഞിട്ടുണ്ട്. ഡെന്നിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഡെന്നിയും ഡെന്നിയുടെ ഫ്രണ്ടും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്കിവിടെ അയച്ചു തന്നിട്ടുണ്ട്. ഹലോ, ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ, എനിക്കൊരു പാട്ടും തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഡെന്നി, ഒരു പാട്ടാക്കണ്ട, ഇനി വരുന്ന പാട്ടെല്ലാം ഡെന്നിക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. സന്തോഷ് കുമാർ പച്ചാട്ടിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് ഷെൻഫിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് ഷെൻഫി, സുഖം എന്ന് വിശ്വസിക്കുന്നു. സലാമിൻ്റെ മെസ്സേജ്, അതുപോലെ തന്നെ നിർമ്മൽ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട്. മെഹബൂബാട, ഹായ് മെഹബൂബ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ റോഷ്നിക്കുട്ടീൻ്റെ മെസ്സേജും വന്നിട്ടുണ്ട്. ജിതിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. ജിതിൻ ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. ഹായ് ജിതിൻ, ജിതിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും, കേൾക്കാനായിട്ട് കാത്തിരിക്കുക. ഇനി നമുക്ക് ഈ സമയം നമ്മുടെ തമിഴ് സോങ് ഓഫ് ദി അവറിൻ്റെ ടൈമാണ്. കഴിഞ്ഞ ദിവസം എന്നോട് മലർകളെ മലർകളെ എന്നുള്ള പാട്ടൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അൽത്താഫ് അൽത്താഫ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ രണ്ട് തമിഴ് സോങ്ങുകളും ഓരോ സുഹൃത്തുക്കൾ ചോദിച്ച് പ്ലേ ചെയ്തത് കാരണം എനിക്ക് മലർകളെ മലർകളെ പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്ക് അൽത്താഫ് ഈ സമയം കേൾക്കുമെന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം കേൾക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ മലർകളെ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടേ.
1: ശ്രദ്ധയ്ക്ക്. 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 97 അമാൻ സ്ട്രീറ്റ് ഇൻ അൽഗിസൈസ് വൺ ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ ഡി 92 അൽവാസൽ സ്ട്രീറ്റ് ഇൻ ഉമ്മൽ ഷെയ്ഫ ഭാഗത്തും ഹെവി ട്രാഫിക് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഓൺ ഡി 79 ഊദ് മേത്ത സ്ട്രീറ്റ് ഇൻ ഊദ് മേത്ത. അതുപോലെ തന്നെ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഫ്രം മുഹൈസിന 4 ടു അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2
2: FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
3: Emirates Malayali Nurses Family Boatim Orimichonam Season 2.
6: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: സെപ്റ്റംബർ 26 മൊഹേസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
6: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
3: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
6: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
3: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
5: കർത്തയുടെ പണം വാങ്ങിയവരുടെ പേരുകൾ പുറത്തുവിട്ട BJP നേതാവ് ഷോൺ ജോർജ്, വിധി സതീശൻ, പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, മുരളീധരൻ, പേരുകൾ നിരവധി. പിണറായി വിജയനെതിരെ FIR ഇടാത്തത് രാഷ്ട്രീയ ഒത്തുകളിയെന്ന BJP. അഴിമതി പണവും തെരഞ്ഞെടുപ്പ് കാലത്തെ പണവും രണ്ടും രണ്ടാണോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിഡാ ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0504224591.

ജന്മദിനത്തിലെ പാട്ട് എന്ന് കേൾക്കാനായിട്ട് നമ്മുടെ ഷൈൻ ആയിരുന്നു മെസ്സേജ് അയച്ചത്. അത് കേട്ടോണ്ട് ഇന്നപ്പോൾ തന്നെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഷൈനിൻ്റെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ പാട്ടുകളൊക്കെ ഒത്തിരി ഒത്തിരി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വരുന്ന സെപ്റ്റംബർ 26 നമ്മുടെ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ അകം ബാൻഡുമായി എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകനായ ഹരീഷ് ശിവരാമകൃഷ്ണൻ എത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമാണ്. മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും കർണാട്ടിക് ഫ്യൂഷൻ മ്യൂസിക് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അകം ബാൻഡിൽ നിന്നും ആസ്വദിക്കാവുന്നതാണ്. സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്. അപ്പോൾ ടിക്കറ്റുകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം, platinumlist.ae അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മലയാളി ഡായലൂടെ ഒരു കപ്പിൾ ടിക്കറ്റും ഞങ്ങൾ സമ്മാനമായി നൽകുന്നുണ്ട്. അപ്പോൾ അത് സ്വന്തമാക്കാനായിട്ട് അകം ബാൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പം ആദ്യം Home 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം അകം ബാൻഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. പിന്നെ വിൻസെന്റ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിൻസെന്റിന്റെ പാട്ട് പ്ലേ ചെയ്യുന്നതാണ്. അൻസാരി മെസ്സേജ് അയച്ചിട്ടുണ്ട്, റിയാസ് അതുപോലെ സീമ ഷാജി യോഗീഷ് മെഹബൂബ തൻവീർ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമസ്കാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും നമസ്കാരമൊക്കെ പറയുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. You're listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: പൊലിമയുടെ
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. First anniversary birthday bash.
5: Joya Lucas, world's favorite jeweler.
4: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: കർത്തയുടെ പണം വാങ്ങിയവരുടെ പേരുകൾ പുറത്തുവിട്ട BJP നേതാവ് ഷോൺ ജോർജ്, VD സതീശൻ, പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, മുരളീധരൻ, പേരുകൾ നിരവധി. പിണറായി വിജയനെതിരെ FIR ഇടാത്തത് രാഷ്ട്രീയ ഒത്തുകളിയെന്ന BJP. അഴിമതി പണവും തെരഞ്ഞെടുപ്പ് കാലത്തെ പണവും രണ്ടും രണ്ടാണോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
7: മലയാളിടാ
4: ബ്രോട്ട് ടു യു ബൈ
2: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0542245901.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കർത്തയുടെ ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരും. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ബില്ലടച്ചത് ജിപ്സൺ ഏവിയേഷൻ, തെളിവുകൾ പുറത്ത്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയ ചാർട്ടേഡ് വിമാനത്തിന്റെ സ്പോൺസർ ആരാണെന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നു. ജിപ്സൺ ഏവിയേഷനാണ് ഇതിന്റെ ബില്ലടച്ചത് എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ബംഗളൂരു ആസ്ഥാനമായ കേലചന്ദ്ര ലോജിസ്റ്റിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ചാർട്ടേഡ് വിമാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ജിപ്സൺ ഏവിയേഷൻ അടച്ച ബില്ലിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. അതിനിടെ കേരള സർക്കാരുമായി വിമാന കരാർ പുതുക്കാൻ താൽപര്യമില്ലെന്ന ജിപ്സൺ ഏവിയേഷൻ. കരാറിനായി വഴിവിട്ട നീക്കങ്ങൾ നടത്തിയിട്ടില്ലെന്ന വിശദീകരണം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ യാത്രാ വിവാദത്തിന് പിന്നാലെയാണ് ജിപ്സൺ ഏവിയേഷന്റെ വിശദീകരണം. സർക്കാരുമായുള്ള കരാർ കമ്പനിക്ക് ലാഭകരമല്ലെന്ന് ജിപ്സൺ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. കർണാടകയിലെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ കെ ജെ ജോർജിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേളചന്ദ്ര ഏവിയേഷന്റെ വിമാനത്തിലാണ് മുഖ്യമന്ത്രി മലപ്പുറത്തേക്ക് പോയതും തിരികെ വന്നതും. ഇതിനുള്ള ചിലവ് വഹിച്ചതാണ് ജിപ്സൺ ഏവിയേഷൻ. സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേജുകൾ പുറത്തുവിട്ട് ബിജെപി നേതാവ് ഷോൺ ജോർജ്. ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരും. എസ് എഫ് ഐ ഒ കോടതിയിൽ നൽകിയ രേഖയുടെ പകർപ്പാണ് പുറത്തുവിട്ടതെന്ന് ഷോൺ. യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളുടെ പേരുകളും ഡയറിയിൽ. വി ഡി സതീശനെ കൂടാതെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ, പന്നിൻ രവീന്ദ്രൻ, എസ് ശർമ്മയടക്കമുള്ള എൽ ഡി എഫ് നേതാക്കളുടെ പേരും ഡയറിയിലുണ്ട്. മുരളീധരൻ ബി ജെ പി എന്ന പേരും ഷോൺ പുറത്തുവിട്ട പകർപ്പിലുണ്ട്. സി എം ആർ എൽ എക്സോളജി കേസിലെ എസ് ഐ ടി അന്വേഷണം ഡി ജി പിയുടെ ഉത്തരവിൽ ഗുരുതര നിയമപ്രശ്നമെന്ന് ഷോൺ ജോർജ്. കേസിൽ ആരോപണ വിധേയനാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി. പ്രതി എന്ന് പറയുന്ന ആൾ തന്നെ എഫ് ഐ ആർ ഇട്ട് അന്വേഷണം വേണ്ടെന്ന് പറയുന്നു. ഇ ഡി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത് ഡി ജി പിയുടെ. കഴിഞ്ഞ 15 ദിവസമായി അന്വേഷണം വൈകിപ്പിച്ചു. എഫ് ഐ ആർ ഇട്ട് അന്വേഷണം വേണ്ടെന്ന തിരക്കഥ സർക്കാർ ഉണ്ടാക്കിയെന്നും ഷോൺ ആരോപിച്ചു. ഭയമില്ലെങ്കിൽ കേസ് സി ബി ഐക്ക് വിടണമെന്ന് ഷോൺ. കാലങ്ങളായുള്ള കൂട്ടുകച്ചവടമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. എൽ ഡി എഫ്, യു ഡി എഫ് പ്രമുഖ നേതാക്കളുടെ പേരുകൾ വ്യക്തമായി കുറിച്ചിട്ടുള്ള പേജിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും ഉൾപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയ ഷോൺ കേസിൽ ഇ ഡിയുടെ കത്തിൽ സംസ്ഥാന സർക്കാർ പിണറായി വിജയനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാത്തതിന്റെ കാരണമിതാണെന്ന് പറഞ്ഞുവെക്കുന്നു. പിണറായി വിജയന്റെ പേര് പി വി എന്നല്ല പിണറായി എന്ന് തന്നെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഷോൺ. വിജിലൻസ് അന്വേഷണം വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നും ഷോൺ. പിണറായി വിജയന്റെ അഴിമതി വി ഡി സതീശനും തുടരുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അഴിമതിരഹിത കേരളം സൃഷ്ടിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. 140 ദിവസം കഴിഞ്ഞു, ജനം കാണുന്നതെന്താണ്? ഇത് ചർച്ചയാക്കണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ. സി എം ആർ എൽ മുൻ എം ഡി ശശിധരൻ കർത്തയുടെ ഡയറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. പണം വാങ്ങിയോ, കർത്ത പണം നൽകിയിരുന്നോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. മുതലാളിമാരുടെ സൌജന്യത്തിൽ യാത്ര നടത്തുന്നത് തുടരുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആരാണ് വിമാനങ്ങൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. സ്ഥിരമായി ഇത് തുടരുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. അതിനെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നുവെന്നും എം വി ഗോവിന്ദൻ. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ കിരീടം സുരക്ഷിതമായുണ്ടെന്ന ദേവസ്വം ബോർഡ് വിഷയത്തിൽ തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് വിശദീകരണം നൽകി. ശബരിമലയിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ കിരീടം നഷ്ടമായിട്ടില്ലെന്ന് വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. കിരീടം ശബരിമലയിൽ ഇല്ലെങ്കിൽ ആറന്മുളയിൽ. തിരുവാഭരണ കമ്മീഷണർ നൽകുന്ന വിവരമനുസരിച്ച് കിരീടം ആറന്മുളയിൽ ഉണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എന്നാൽ മറ്റു ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ പരിശോധന തുടരുമെന്നാണ് വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തൻ 2012 സമർപ്പിച്ച 55 പവൻ തൂക്കമുള്ള സ്വർണ കിരീടം കാണാതായി എന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരം. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന പേരിലെ തട്ടിപ്പ് കേസിൽ റെയ്ഡിനിടെ പിടിച്ചെടുത്ത ഡോളർ തിരികെ വേണമെന്ന ആവശ്യവുമായി ആന്റോ അഗസ്റ്റിൻ ആവശ്യവുമായി കോടതിയെ സമീപിക്കുമെന്നാൽ ഈ ഡോളർ ഇപ്പോൾ തിരികെ നൽകാനാകില്ലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭിന്നതയെന്ന വാർത്തകൾക്കിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തം. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും. വോട്ട് വെട്ടിനിർത്തലിലൂടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണെന്ന് CJP. 2024 തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതെ പോയതോടെ BJP പരിഭ്രാന്തിയിലാവുകയും പ്രാദേശിക ശക്തികളെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും ലക്ഷ്യമിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി വോട്ടുകൾ നീക്കം ചെയ്തുവെന്നും CJP. അമേരിക്ക വീണ്ടും ആക്രമിച്ചാൽ യുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന ഇറാൻ. പരമോന്നത നേതാവ് മൂത്തബ ഖാംനെയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവാണ് ഇക്കാര്യം അറിയിച്ചത്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഹോർമുസ് കടലിടുക്കിലേക്കും സംഘർഷം വ്യാപിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ US ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസ് തുറക്കില്ലെന്നും ഇറാൻ പറയുന്നു. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറിയിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് US 11 ഇടവേളയ്ക്ക് ശേഷമാണ് ഷീ US. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും നേരിട്ടെത്തി ചൈനീസ് പ്രസിഡന്റിനെയും ഭാര്യയെയും സ്വീകരിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് വിജയം. ദക്ഷിണ കൊറിയ 8-2 തകർത്തു. ശനിയാഴ്ച ആതിഥേയരായ ജപ്പാനെതിരെ ഇന്ത്യയുടെ അടുത്ത പോൾ മത്സരം. ഏഷ്യൻ ഗെയിംസ് ഈ ഫുട്ബോൾ ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്ത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങി. അടുത്ത വാർത്ത 4
4: FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. Station clock-il ippol samayam 3 kazhinju 6 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38°C, ഹ്യൂമിഡിറ്റി 49%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

മലയാളിട ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

0: ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. ഹോം 92.2 FM-ലൂടെ മലയാളി ഡയലിലൂടെ. മലയാളി ഡയൽ ഈ സമയം നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മുടെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ റാസിയുണ്ട്, ഒപ്പം ഞാൻ ഷീബയുണ്ട്. നമസ്കാരം ഫൈസൽ.
1: നമസ്കാരം. നമസ്കാരം.
0: സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നല്ല വെള്ള കുപ്പായൊക്കെ ഇട്ടിങ് പോന്നു. ഇന്നെന്താണ് വെള്ള ഡ്രസ് ഇടാനുള്ള കാരണം?
1: ഇഷ്ടപ്പെട്ട കളറ് അന്ന് പറഞ്ഞ പോലെ ബ്ലൂവും വൈറ്റും ആണ് ഇഷ്ടം.
0: ഓക്കെ ഓക്കെ. അല്ല, ചിലപ്പോ ചില സുഹൃത്തുക്കള് കളർ നോക്കി ഇടാറുണ്ട്, ഇന്ന ഡേയ്സിൽ ഇന്ന കളർ ഇടും, അങ്ങനെയൊക്കെ ഉണ്ട്.
1: അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്.
0: അങ്ങനെ ചിലര് അങ്ങനെയൊക്കെ ഇടാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. നീല ഒരു ദിവസം, പച്ച, അങ്ങനെ ഇന്ന ഇന്ന ദിവസങ്ങൾ, അങ്ങനത്തെ സത്യം പറഞ്ഞ അങ്ങനത്തെ ദിവസം ഉണ്ട്. ഞാൻ അത് മറന്നുപോയി.
1: മുന്നേ വർഷങ്ങൾക്ക് മുന്നൊന്നും നമ്മൾ മുണ്ടൊന്നും എടുക്കാറില്ല ഇവിടെ, അങ്ങനെ എടുത്ത് പുറത്തിറങ്ങാറില്ല. ഇപ്പൊ കുറച്ചും കൂടി സ്വതന്ത്രമായിട്ട് എല്ലാരും മുണ്ടൊക്കെ എടുത്ത് സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് കൂടുതലും ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ് അല്ലെങ്കിലും ഒരു കോമൺ ഡ്രസ് ആയിട്ടുള്ള പാൻസ് ഷർട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. മുണ്ട് ഉപയോഗിക്കുന്നത് വളരെ കുറവായിരുന്നു, ഇപ്പോഴാണ് മുണ്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്.
0: അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഫൈസൽ റാസിയോട്. ഈ ആയുർവേദ ചികിത്സകളൊക്കെ ഇഷ്ടമാണോ?
1: ആയുർവേദ ചികിത്സ മാത്രമല്ല, എല്ലാ ചികിത്സകളും ഇഷ്ടമാണ്. ഈ ആയുർവേദം പറഞ്ഞാൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഷീബ എത്ര പ്രാവശ്യം ഒരു വർഷത്തിൽ ഡോക്ടറെ കാണാറുണ്ട്?
0: ഓ, ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ
1: കാണും. അപ്പൊ മിക്ക ആൾക്കാരും നോർമലി ഒന്നോ രണ്ടോ പ്രാവശ്യം കാണും. നമ്മൾ കീപ് ദ ഡോക്ടർ അവേ എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിന് ഒന്ന് രണ്ട് അല്ല, ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ പറയാം. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ എയറോബാറ്റിക് എക്സസൈസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജിമ്മിലാണെങ്കിലും ഒരു ഹെൽത്ത് ക്ലബിലാണെങ്കിലും ഒരു 1 hour നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായാല് നമുക്കൊരു 99% ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരില്ല.
0: ഓക്കെ.
1: നമ്മളൊരു മേ ബി 10 minutes വാക്കിംഗ്, 15 minutes വാക്കിംഗ്, 15 minutes ക്ലൈംബിംഗ്, 15 minutes സ്വിമ്മിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ബോഡി തന്നെ ഒരു 1 hour അല്ലെങ്കിൽ 40 minutes ഒക്കെ അത് ഹീറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ബാക്ടീരിയാസ് അങ്ങനെയുള്ളതൊക്കെ പുറന്തള്ളിപ്പോകുന്നു എന്നുള്ളൊരു കാര്യം മാത്രമല്ല, നമ്മുടെ ശരീരം തന്നെ ട്യൂൺ ചെയ്യും. നമുക്കിവിടെ ഭക്ഷണം യഥേഷ്ടം കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് വയറ് ചാടാനും നമുക്ക് ഫാറ്റി ആവാനൊക്കെ വളരെ എളുപ്പമുള്ള സ്ഥലമാണ് UAE എന്ന് പറയുന്നത്. കാരണം കമ്പാരിറ്റീവ്ലി മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഭക്ഷണത്തിന് പൈസ പണം കുറവുള്ള ഒരു സ്ഥലമാണ് UAE. എല്ലാ ഫുഡ്സും ഇവിടെ അവൈലബിൾ ആണ്. ജങ്ക് ഫുഡ്സും നോർമൽ ഫുഡ്സും കേരള ഫുഡ്സും ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കേരള ഫുഡ്സ് തീരെ കിട്ടാറില്ല മറ്റു രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ. ഇവിടെ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്, നമ്മൾ തടിക്കാൻ വളരെ ഈസിയാണ്. അതല്ലാതെ നമ്മൾ നോർമലായി അത് നമ്മുടെ ശരീരം കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഇതേപോലെ നമുക്ക് ഇങ്ങനെയുള്ള എക്സസൈസ് ആവശ്യമാണ്.
0: അതെ,
1: 1 hour.
0: അതെ, നമ്മൾ ശരിക്കും യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫൈസൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ നമുക്ക് തരുന്നത് എന്താണെന്ന് അറിയാം, വൈറ്റ് റൈസും ദാലും പപ്പടമാണ് മിക്കവാറും എല്ലായിടത്തും. അല്ലാതെ കൂടുതലൊന്നും ഇല്ല. അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു ചിക്കൻ, ബട്ടർ ചിക്കൻ പോലെ എന്തെങ്കിലും നമുക്ക് കിട്ടിയാലായി. ഞങ്ങൾ ഒരുപാടെടുത്ത് പോയ സമയത്ത്, നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഇന്ത്യൻ ഫുഡ് നമുക്ക് കഴിക്കാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവിടെ വെള്ളച്ചോറും.
1: നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് തന്നെ നമ്മളെ ക്വാണ്ടിറ്റി കൂടുതലാണ് കമ്പാരിറ്റീവ്ലി മറ്റുള്ള രാജ്യക്കാരെ അപേക്ഷിച്ചിട്ട്. പ്രത്യേകിച്ച് കേരളീയസ്, നമ്മൾ ഓവർ ഫുഡാണ് എപ്പോഴും. നമ്മളൊരു ശരീരത്തിലെ ഒരു 25% ഒഴിച്ചിടണം എന്ന് പറയാം, എന്നാലേ നമുക്ക് ഡൈജഷനും എല്ലാം.
0: അങ്ങനെ മിതമായി കഴിക്കുന്ന ആളാണ്
1: ഞാൻ, മിതമായിട്ട് കഴിക്കാറുള്ളൂ ഭക്ഷണത്തിന്. അങ്ങനെ ഇമ്പോർട്ടൻസ് ഇപ്പൊ ഞാൻ പല ദിവസങ്ങളിലും ഉച്ചക്ക് സ്കിപ്പ് ചെയ്യും.
0: ഓക്കെ.
1: അപ്പൊ ഞാൻ ചിന്തിക്കുകയെന്നല്ല, നോമ്പ് കാലത്തൊക്കെ നമ്മൾ അങ്ങനെ ഉച്ചക്ക് കഴിക്കാറില്ലല്ലോ. ഉച്ചക്ക് കഴിച്ചില്ലെങ്കിലും നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാം. ഉച്ചക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഈ പറഞ്ഞ റൈസ് ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മളത് കഴിക്കുന്നതിനെ പരിഹസിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മളതിന്റെ വെള്ളം സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് അതിന്റെ ഒരു എസെൻസ് എല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ റൈസ് കഴിക്കുന്നത്. അതിനകത്ത് നമുക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു അൺവാണ്ടഡ് ഫുഡ്സ് കഴിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഈ പൊറോട്ട, റൈസ്, ഇതൊക്കെ അൺവാണ്ടഡ് ഫുഡ്സ് ആയിട്ടാണ് മറ്റുള്ള രാജ്യക്കാർ കാണുന്നത്. അപ്പം അത് നമ്മൾ ശരീരത്തിൽ ഡൈജസ്റ്റ് ചെയ്യാനും നമുക്ക് കൂടുതൽ സമയം ഇതിനൊക്കെ കലോറീസ് നമുക്ക് ബേൺ ചെയ്യാനൊക്കെ എക്സർസൈസ് ആവശ്യമാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്.
0: ശരിയാണ് അതെ.
1: അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ആയുർവേദം എന്നുള്ളത് നമുക്ക് വളരെ ട്രഡീഷണലായിട്ട് നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ആയുർവേദം. ആയുർവേദത്തിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഒരു ലോങ് ടേം ആണ്. നമുക്ക് എന്ത് പെട്ടെന്നൊരു അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിൽ ആയിരിക്കും,
0: അലോപ്പതി
1: ആയിരിക്കും. പക്ഷേ ആയുർവേദത്തിൽ നമുക്ക് ലോങ് ടേമായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് ഈ, അതുപോലെ തന്നെ നമ്മൾ നാഡിഞ്ഞരമ്പുകളും നമ്മൾ അവിടേക്കൊന്നും ശരീരത്തിൽ ഇപ്പം ക്യാൻസറൊക്കെ സെൽസൊക്കെ വരാൻ വളരെ എളുപ്പമാണ്. അപ്പം ഈ ഒഴിച്ചിലും മറ്റുള്ള കാര്യങ്ങളും, കിഴിയും ധാരയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ വരാൻ സാധ്യതകളൊക്കെ ഇല്ലാതായി പോകും.
0: കറക്റ്റാണ്. അപ്പം ഞാൻ ഇന്ന് ആയുർവേദത്തെ പറ്റി ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ ഇന്ന് മുതൽ മലയാളി ഡായിൽ ഇന്ന് മുതൽ നമ്മുടെ ജോഷി വൈദ്യർ ആയുർവേദ മെഡിക്കൽ സെൻ്റർ ഉണ്ട്. ജോഷി വൈദ്യ ആയുർവേദ മെഡിക്കൽ സെൻ്റർ ഇന്ന് മുതൽ നമ്മുടെ മലയാളി ഡാ കേൾക്കുന്ന സുഹൃത്തുക്കൾക്കായിട്ട് ഒരു സമ്മാനം, ഒരു റെജുവിനേഷൻ പാക്കേജും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ജോഷി വൈദ്യർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ജോഷി വൈദ്യർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിലാണ്
1: നിങ്ങൾക്ക് കിട്ടുന്നത്. ഫുൾ ബോഡി മസാജ്, അതുപോലെ നിങ്ങൾക്ക് ഫേസ് പാക്ക്, അതുപോലെ ഫുട്ട് മസാജ്, ഹെഡ് മസാജ് എല്ലാം നിങ്ങൾക്ക് ഒരു വൗച്ചറായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇപ്പം ഈ ഒരു കാലാവസ്ഥ മാറുന്ന ഈ സമയത്ത്, ഈ കാലാവസ്ഥയുടെ മാറ്റത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്ക് നമ്മൾ ആ സമ്മാനം കൊടുക്കും.
0: ഓക്കെ, ഇനി നമുക്ക് ട്രെൻഡിങ് സോങ്ങിൻ്റെ
1: തരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇപ്പം ഈ ഒരു കാലാവസ്ഥ മാറുന്ന ഈ സമയത്ത്, ഈ കാലാവസ്ഥയുടെ മാറ്റത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്ക്

0: Here was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: கர்த்தையுடைய பணம் வாங்கியவருடைய பேருகள் புறத்துவிட்ட பிஜேபி நேதாவ் ஷான் ஜார்ஜ், வீதி சதீஷன், பினராயி விஜயன், ரமேஷ் சின்னத்தில, முரளிதரன் പേരുകൾ നിരവധി. പിണറായി വിജയനെതിരെ FIR ഇടാത്തത് രാഷ്ട്രീയ ഒത്തുകളിയെന്ന BJP. അഴിമതി പണവും തെരഞ്ഞെടുപ്പ് കാലത്തെ പണവും രണ്ടും രണ്ടാണോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന്
4: ലിസ്ണേഴ്സ്,
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
0: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
2: September 26 എന്താ പരിപാടി?
5: September 26 പരിപാടി.
7: Please make some noise for
5: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
0: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
5: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
0: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
5: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: മലയാളിഡ ബ്രോട്ട് യു ബൈ
5: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 054-224-5901.

0: സുമതി വളവ് എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. ഇപ്പോൾ ഹോം 92.2 FM-ലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു. മലയാളീട നിങ്ങളുടെ കൂടെ ഈ സമയം സംസാരിക്കാനായിട്ട് ഫൈസൽ, റാസയും ഷീബയുമാണ് ഉള്ളത്. ഫൈസൽ,
1: ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ
0: ഏതാ? എന്നോട് ഇങ്ങനെ ചോദിക്കുക, എന്നോട് ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാന്ന്.
1: ചെറുപ്പം മുതൽ കുറെ സിനിമകൾ നമ്മൾ ടിവിയിലും അല്ലാതെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഏറ്റവും കൂടുതൽ കണ്ട് ഒന്നോ രണ്ടോ സിനിമകൾ ഉണ്ടാവും.
0: മണിച്ചിത്രത്താഴ്,
1: പിന്നെ
0: എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള മലയാളം സിനിമ മണിച്ചിത്രത്താഴായിരിക്കും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത്. ഹിന്ദി ആണെങ്കിൽ ഓം ശാന്തി ഓം, നമ്മുടെ ദീപിക പദുകോണും ഷാറൂഖ് ഖാനും ഉള്ള മൂവിയിൽ, ദീപിക പദുകോണിന്റെ ഫസ്റ്റ് മൂവി. അയ്യോ, എനിക്ക് ആ സിനിമ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ കുറെ തവണ കണ്ടിട്ടുണ്ട് ഓം ശാന്തി ഓം.
1: മൂന്നാമത്തെ
0: പിന്നെ എനിക്കിഷ്ടം നമ്മുടെ മമ്മൂക്കാട് ലൗഡ് സ്പീക്കർ. ആ സിനിമ ഇപ്പോൾ ടി വിയിൽ വന്നാലും ഞാനിരുന്ന് കാണും. എനിക്കതിൽ മമ്മൂക്കയുടെ ആക്ടിങ്ങും വളരെ നാച്ചുറലായിട്ട്, പ്രത്യേകിച്ച് അത് സിംഗ് സൗണ്ടാണല്ലോ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, ഇപ്പോൾ സാധാരണ ഈ ചില സമയത്ത് ഷൂട്ടിങ്ങിൽ നമുക്ക് ആ ഒരു പറ്റാത്ത അല്ലെങ്കിൽ ചെതറിപ്പോകുന്ന ഡയലോഗൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഡബ്ബിങ്ങിൽ മേക്കപ്പ്
1: ചെയ്തെടുക്കാമല്ലോ. ഒച്ചത്തിൽ സംസാരിക്കുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ. അതൊരു പ്രത്യേക രസമാണ് കേൾക്കാൻ. കാരണം ഈ ഉച്ചത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ മൈൻഡ് എപ്പോഴും അവര് ഭയങ്കര ഓപ്പൺ ആയിരിക്കും, പിന്നെ അവർക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല, ഭയങ്കര ഉറക്കനെ. പ്രത്യേകിച്ച് ആ സിനിമയില് ചില സിനിമകളിൽ തൃശ്ശൂർ ഭാഷ ഉണ്ടാവും, ചില സിനിമയില് തിരുവനന്തപുരം ഭാഷ ഉണ്ടാവും. പക്ഷെ ആ സിനിമയിൽ ഏത് ഭാഷയെ ഉപയോഗിച്ചെന്ന് അറിയോ?
0: ഉറങ്ങുവാണോ?
1: ഏത് ഭാഷയാണെന്ന് അറിയാം?
0: കോട്ടയമാണോ സ്ലാങ്?
1: ഇടുക്കി.
0: ഇടുക്കി, ഓക്കെ ഓക്കെ.
1: ഇടുക്കി ഭാഷയാണ് മമ്മൂട്ടിയില് ത്രൂ ഔട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഉറക്കം നല്ല ശബ്ദത്തിലാണ്, ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് മാത്രം.
0: ആ മൈക്ക് സിറ്റി.
1: അതെ അതെ. പിന്നെ അതില് ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ഇതേപോലെ പറയാം, ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് സിനിമയുടെ പേര്, ഏറ്റവും കൂടുതൽ കണ്ട സിനിമയുടെ പേര് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം.
0: ഫൈസലിന്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതൊക്കെ?
1: ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ യാത്ര എന്നുള്ള സിനിമ. യാത്ര എന്നുള്ള സിനിമയുടെ ഒരു മ്യൂസിക്കും അതിന്റെ ക്ലൈമാക്സും ഒക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് എടുത്തു കാണുന്ന ഒരു സിനിമയാണ് മൂന്നാം പിറ, കമലഹാസന്റെ
0: മൂന്നാം പിറ. ഓക്കെ.
1: കമലഹാസൻ,
0: ശ്രീദേവി, മറ്റേ നമ്മുടെ കണ്ണേ കലൈമാനി പാട്ടൊക്കെ ഉള്ള. ഓക്കെ.
1: ലാസ്റ്റ് ഒരു കൊരങ്ങനായിട്ട് പുള്ളി അഭിനയിക്കുന്നത്, എനിക്ക് സിനിമയിൽ വരാനുള്ള ഏറ്റവും പ്രചോദനമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഈ മൂന്നാം പിറ. ചിപ്പിക്കുൾ മുത്ത്, ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കാനുള്ള ഒരു പ്രചോദനം പുള്ളിയുടെ ഇത്തരം സിനിമകളാ. പുന്നകൈ മന്നൻ, സാഗര സംഗമം, കമലഹാസൻ
0: നല്ല പാട്ടൊക്കെ,
1: നല്ല പാട്ടുകളുണ്ട്.
0: എനിക്ക് പാട്ടൊക്കെ ഓർമ്മയുണ്ട്, സിനിമ എനിക്ക് വലിയ ഓർമ്മയില്ല.
1: പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ.
0: ഓക്കെ.
1: എപ്പോഴും ഫീൽ ഗുഡ് ആണത്. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾക്കത് കണ്ടിരിക്കാൻ കഴിയും.
0: ഈ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന് പറയുമ്പോഴാണ് പണ്ട് എല്ലാരും കളിയാക്കി പറയുമായിരുന്നു. അതിന്റെ മലയാളം എന്താ? അത്രയൊന്നും ആലോചിക്കണ്ട. പിന്നെ പിള്ളേര് ചുമ്മാ കളിയാക്കി പറയുന്നു, മണ്ണും മണ്ണും ചാരി തിന്നുമ്പോ പെണ്ണും കൊണ്ടുപോയി. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ.
1: അതുപോലെ തന്നെ ഇഷ്ടമുള്ള സിനിമ വേറെ ഏതാണുള്ളത്? എല്ലാവരും കണ്ട ചില സിനിമകൾ ഉണ്ടാവും കോമൺ ആയിട്ട്. മറ്റേ ഞാൻ എനിക്ക്
0: പിന്നെ എനിക്ക് ഹിസൈനസ് അബ്ദുള്ള ഇഷ്ടമാണ്.
1: ക്ലൈമാക്സ് എനിക്ക് എപ്പോഴും എന്റെ ഫാദറിനൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണ് കഥ പറയുമ്പോൾ.
0: ആ നമ്മുടെ മമ്മൂക്കയുടെ
1: ഒരു പ്രസംഗം,
0: ബാലൻ അല്ലേ,
1: അത് നല്ലൊരു. ആ സിനിമയുടെ പ്രത്യേകത എന്താണല്ലേ, ആ സിനിമയെ കുറിച്ച് ശ്രീനിവാസൻ പറഞ്ഞു, ഞാൻ ആ സിനിമയുടെ ക്ലൈമാക്സ് മാത്രമാണ് ഞാൻ ശരിയായ രീതിയിൽ നല്ല ശ്രദ്ധിച്ചെഴുതിയിട്ടുള്ളത്. അതിന്റെ പിന്നിൽ എന്ത് നടന്നാലും ആ സിനിമ ഒന്നും ആരും നോക്കില്ല. അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് ആണ് സിനിമ എന്ന് പറയുന്നുണ്ട്.
0: ചിലപ്പോൾ നമുക്ക് ഒരു സിനിമ ഫുള്ളായിട്ടിരുന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ചില സമയത്ത് ഇപ്പം ചിലപ്പോൾ ചിരിക്കണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക മൂഡിലാണെങ്കിൽ കാണാൻ തോന്നുന്ന ഒരുപാട് സീൻസ് ഇല്ലേ, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു സിനിമയുണ്ടോ? എനിക്ക് കുറേ സീൻസ് കാണാൻ ഇഷ്ടമുള്ളത്, ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഇഷ്ടമുള്ള നമ്മുടെ കറുത്തപ്പണി തേൻമാവിൻ്റെ
1: അതിലെ
0: സീൻസൊക്കെ എനിക്ക് കാണാൻ വലിയ ഇഷ്ടമാണ്. പാണ്ടിപ്പട ഇഷ്ടമാണ് എനിക്ക്.
1: തെങ്കാശിപ്പട്ടണം ഇഷ്ടമാണ്. വെള്ളാനകളുടെ നാട്, വെള്ളാനകളുടെ നാട്ടില്, അതുപോലെ മിഥുനം. മിഥുനില്, മിഥുനത്തില് ഇന്നസെന്റിന്റെ കുറച്ച് സീൻസ്,
0: ഈ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണം. ഓക്കെ,
1: പിന്നെ ഈ എന്താണ് സൈൻ ബോർഡ് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നില്ല.
0: അതില് ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ ആ നിൽപ്പുണ്ടല്ലോ, ഒരു നിൽപ്പും നോട്ടോ കൂടെ, അയ്യോ അത് നമ്മുടെ മനസ്സിൽ ഇന്നസെന്റ് എന്ന് പറയുമ്പോ പെട്ടെന്ന്
1: അതിനകത്ത് കുറെ സീൻസ് അങ്ങനെ ഉണ്ട്. പ്രിയദർശന്റെ സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമുള്ള രണ്ട് ക്യാരക്ടേഴ്സ്
0: ആരൊക്കെയെന്നറിയാം.
1: അവര് സ്ക്രിപ്റ്റിനകത്ത്, ഇപ്പൊ നമ്മള് സിനിമയിൽ ജോലി ചെയ്താറുണ്ട് പറയണ, സ്ക്രിപ്റ്റിനകത്ത് അവര് ഇതൊന്നും ഉണ്ടായിരിക്കില്ല. പപ്പു, മിന്നാരം, കുറെ സിനിമകള്, വെള്ളാനകളുടെ നാട്, അതിലൊന്നും സ്ക്രിപ്റ്റിലൊന്നും ആ താമരശ്ശേരി ചുരമൊന്നും ഇല്ല.
0: അയ്യോ മിന്നാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ
1: ഓടുന്നില്ലേ കുട്ടികള്, പപ്പു അതൊക്കെ ഭയങ്കര ഇംപ്രൊവൈസേഷൻ ആണ് പപ്പുവിന്റെ. പണ്ട് പപ്പു, മാള, ജഗതിയാറിന്റെ മൂന്ന് പേരില് ഏറ്റവും പെർഫോം ചെയ്യുന്നത് പപ്പുവാണ്.
0: അപ്പൊ
1: അതൊക്കെ നമ്മളൊരു ക്യാരക്ടർ ചെറുതാണെങ്കിലും, അത് ഈ വേറൊരു എ യു ഓട്ടോയിലുണ്ട് ഇതേപോലെ പപ്പുവിന്റെ, ഞാൻ പടച്ചോന് മുന്നിൽ വന്നു
0: പറഞ്ഞിട്ട്
1: സീൻസൊക്കെ എന്ത് രസമായി എണ്ണുന്നൊക്കെ.
0: ശരിക്കും അതൊക്കെ നമ്മുടെ ഈ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കും നമുക്ക് വേണമെങ്കിൽ അവർക്ക് വേണ്ടിട്ട് കാണാൻ പറയാന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള തമാശകളാണ്, വളരെ നമ്മൾ പറയില്ലേ ഇന്നസെന്റ് ആയിട്ടുള്ള തമാശകളാണ് ആ സിനിമയിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
1: സ്ക്രിപ്റ്റിനകത്ത് വരുന്ന കാര്യങ്ങളല്ല, ആർട്ടിസ്റ്റിന്റെ മികവാണ് ഓരോ സിനിമയും. യാത്ര എനിക്ക് തന്നെ ഇളയരാജന്റെ മ്യൂസിക്, അതിന്റെ ക്ലൈമാക്സ്, പിന്നെ ശോഭന മമ്മൂട്ടി,
0: അതൊരു സംഭവം.
1: ഒരു 25 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും, കൂടുതൽ
0: കണ്ടിട്ടുണ്ടാവും. ശരി, അപ്പൊ നമുക്ക് അടുത്ത് തമിഴ് പാട്ട് കേൾക്കാം. ഇന്ന് തമിഴ് പാട്ടിൽ നമ്മൾ ദുരന്തറിലെ പാട്ടാണ്, ദുരന്തറിന്റെ ഹിന്ദി ഗഹരാഹുവയുടെ തമിഴാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്, കേട്ടിട്ട് വരാം.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു. 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 to Madras Mail. Tamil hit of the hour.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: கர்த்தையுடைய பணம் வாங்கியவருடைய பேருகள் புறத்துவிட்ட பிஜேபி நேதாவ் ஷான் ஜார்ஜ், வீதி சதீஷன், பினராயி விஜயன், ரமேஷ் சின்னத்தில, முரளிதரன் പേരുകൾ നിരവധി. പിണറായി വിജയനെതിരെ FIR ഇടാത്തത് രാഷ്ട്രീയ ഒത്തുകളിയെന്ന BJP. അഴിമതി പണവും തെരഞ്ഞെടുപ്പ് കാലത്തെ പണവും രണ്ടും രണ്ടാണോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
2: ആകാംക്ഷയുയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ആരം.
4: സംഭവം നടന്നു, ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
2: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉഷിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി.
3: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിൻ ഒരുമിച്ചോണം സീസൺ 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂഡോൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
3: ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
3: An event by WR Events in association with EMMF UAE. Energized by Home 92.2 FM. തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലും. പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിട ബ്രോട്ട് ടു യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0504224591.

0: എന്ത് രസമല്ലേ ഈ പാട്ട്. എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ കൂടി ഇരുന്ന് നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണ്.
1: വേണുഗോപാലിന്റെ വേറെ കുറെ ഇന്നത്തെ കാലത്ത് ഇറങ്ങിയ നല്ല സോങ്സ്,
0: ഒരുപാട് പാട്ടുകളുണ്ട്.
1: ഇത്
0: അതെ, ഇത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും അരവിന്ദ് വേണുഗോപാലും കൂടി പാടിയിരിക്കുന്ന ഒരു കവർ വേർഷനാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെ പാട്ടുകൾ കേൾക്കാനുള്ള ആഗ്രഹം.
1: സോങ് ഉണ്ട്, സ്വർഗങ്ങൾ സ്വപ്നം കാണും
0: മണ്ണിൻ മടിയിൽ, മാളൂട്ടിലെ പാട്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ ആഴ്ചത്തെ ഫൈസലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ആൽബം സോങ് ആണ്,
1: അതൊരു ആൽബം സോങ് ആണ്. എപ്പോഴും പറയാറുള്ള പോലെ ഈ സോങ് എനിക്ക് മാത്രമല്ല, നമ്മൾ ഈ കേൾക്കുന്ന എനിക്കും ഷീബക്കും മാത്രമല്ല, ഈ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് മാത്രമല്ല, അവർക്ക് ഒരിക്കലെങ്കിലും അവരുടെ പ്രണയത്തിലും അവരുടെ ജീവിത സഞ്ചാരത്തിലും ഒക്കെ പലപ്പോഴായി കേട്ട് അതൊക്കെ ഷെയർ ചെയ്ത് ആ ഒരു മൂഡിൽ ഇങ്ങനെ പോയിട്ടുള്ള പാട്ടാണ്. കാരണം മനസ്സിലെപ്പോഴും ഓർത്ത് അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും മൂടാത്ത ആൾക്കാരുണ്ടാവില്ല ഈ സോങ്.
0: കറക്റ്റ്, ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹഗീതം എന്നുള്ള പാട്ട്. അപ്പം ആ പാട്ട് നമ്മൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലെ ഫൈസൽ വരാം അല്ലേ, കാണാം. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ബി ഡി സതീശിന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ബില്ലടച്ചത് ചിപ്സൺ ഏവിയേഷൻ, തെളിവുകൾ പുറത്ത്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എംഡി ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേജുകൾ പുറത്തുവിട്ട് ബിജെപി നേതാവ് ഷോൺ ജോർജ്. ഡയറിയിൽ മുഖ്യമന്ത്രി ബി ഡി സതീശന്റെ പേരും SFIO കോടതിയിൽ നൽകിയ രേഖയുടെ പകർപ്പാണ് പുറത്തുവിട്ടതെന്ന് ഷോൺ. UDF LDF നേതാക്കളുടെ പേരുകളും ഡയറിയിലുണ്ട്. വി ഡി സതീശിനെ കൂടാതെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ, പന്ന്യൻ രവീന്ദ്രൻ, എസ് ശർമ്മ അടക്കമുള്ള LDF നേതാക്കളുടെ പേരും ഡയറിയിലുണ്ട്. മുരളീധരൻ BJP എന്ന പേരും ഷോൺ പുറത്തുവിട്ട പകർപ്പിലുണ്ട്. കരിമണൽ ഖനനത്തിന് ഭീഷണി നേരിട്ട ഘട്ടത്തിൽ പണം നൽകിയെന്നാണ് കർത്തയുടെ മൊഴി. സിഎംആർഎൽ എക്സാലോജി കേസിലെ SIT അന്വേഷണം DGP ഉത്തരവിൽ ഗുരുതരമായ നിയമപ്രശ്നമെന്ന് ഷോൺ ജോർജ്. കേസിൽ ആരോപണ വിധേയനാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി. പ്രതിയെന്ന് പറയുന്ന ആൾ തന്നെ FIR ഇട്ട് അന്വേഷണം വേണ്ടെന്ന് പറയുന്നു. ED കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത് DGP. കഴിഞ്ഞ 15 ദിവസമായി അന്വേഷണം വൈകിപ്പിച്ചു. FIR ഇട്ട് അന്വേഷണം വേണ്ടെന്ന തിരക്കഥ സർക്കാർ ഉണ്ടാക്കിയതെന്നും ഷോൺ ആരോപിച്ചു. ഭയമില്ലെങ്കിൽ കേസ് CBIക്ക് വിടണം. കാലങ്ങളായുള്ള കൂട്ടുകച്ചവടമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. വിജിലൻസ് അന്വേഷണം വേണ്ടിവന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നും ഷോൺ ജോർജ്. സിഎംആറിൽ എക്സാലോജി കേസ്, പിണറായി വിജയനെതിരായ പ്രാഥമിക അന്വേഷണം SIT രജിസ്റ്റർ ചെയ്യില്ല. BNS പ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തിയാൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. അതിനാൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം നടത്തും. അന്വേഷണം സമയബന്ധിതമായി തീർക്കുമെന്ന് മാത്രമാണ് പോലീസ് വിശദമാക്കുന്നത്. പിണറായി വിജയന്റെ അഴിമതി BD സതീശനും തുടരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അഴിമതിരഹിത കേരളം സൃഷ്ടിക്കും എന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. 140 ദിവസം കഴിഞ്ഞു, ജനം കാണുന്നതെന്താണ്? ഇത് ചർച്ചയാക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നു. കൊള്ള നടന്നു എന്നതിൽ ആർക്കും സംശയമില്ല. പിണറായി ജയിലിൽ പോകണമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഈ സർക്കാരിന് ഒളിച്ചുവെയ്ക്കാനാണ് ആഗ്രഹം. FIR ഇടുന്നില്ല, വിജിലൻസ് അന്വേഷണമില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ജനം ചോദിക്കുന്നു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറുപടി പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സിഎംആർഎൽ മുൻ MD ശശിധരൻ കർത്തയുടെ ഡയറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ. പണം വാങ്ങിയോ, കർത്ത പണം നൽകിയിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. BJP നേതാവ് ഷോൺ ജോർജ് പുറത്തുവിട്ട സിഎംആർഎൽ MD ശശിധരൻ കർത്തയുടെ ഡയറിയിലെ വിവരങ്ങളിൽ പ്രതികരിച്ച അമ്പലപ്പുഴ MLA ജി സുധാകരൻ, തന്റെ അടുത്ത സുഹൃത്തായിരുന്ന PC ജോർജ് പോലും അസംബ്ലിയിൽ തന്നെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും തന്റെ പേര് എഴുതി ചേർത്തത് ഷോണാകുമെന്നും അദ്ദേഹം കളിയാക്കി. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയ ചാർട്ടേഡ് വിമാനത്തിന്റെ സ്പോൺസർ ആരാണെന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത്. ചിപ്സൺ ഏവിയേഷനാണ് ഇതിന്റെ ബില്ലടച്ചത് എന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നു. ബംഗളൂരു ആസ്ഥാനമായ കേരള ചന്ദ്ര ലോജിസ്റ്റിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ചാർട്ടേഡ് വിമാനത്തിലാണ് മുഖ്യമന്ത്രി പറന്നിരുന്നത്. ചിപ്സൺ ഏവിയേഷൻ അടച്ച ബില്ലിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. കേരള സർക്കാരുമായി വിമാന കരാർ പുതുക്കാൻ താൽപര്യമില്ലെന്ന് ചിപ്സൺ ഏവിയേഷൻ. കരാറിനായി വഴിവിട്ട നീക്കങ്ങൾ നടത്തിയിട്ടില്ലെന്ന് വിശദീകരണം. മുഖ്യമന്ത്രി VD സതീശന്റെ യാത്രാ വിവാദത്തിന് പിന്നാലെയാണ് ചിപ്സൺ ഏവിയേഷന്റെ വിശദീകരണം. സർക്കാരുമായുള്ള കരാർ കമ്പനിക്ക് ലാഭകരമല്ലെന്നും ചിപ്സൺ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. കർണാടകയിലെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ KJ ജോർജിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേരളചന്ദ്ര ഏവിയേഷന്റെ വിമാനത്തിലാണ് മുഖ്യമന്ത്രി മലപ്പുറത്തേക്ക് പോയതും മടങ്ങിവന്നതും. ഇതിനുള്ള ചെലവ് വഹിച്ചിരിക്കുന്നത് ചിപ്സൺ ഏവിയേഷനാണ്. മുതലാളിമാരുടെ സൌജന്യത്തിൽ യാത്ര നടത്തുന്നത് തുടരുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. ആരാണ് വിമാനങ്ങൾ നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. സ്ഥിരമായി ഇത് തുടരുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കും. ആരുടെ സ്പോൺസർഷിപ്പിലാണ് മംഗലാപുരത്തേക്കും മലപ്പുറത്തേക്കും പോയതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും MB ഗോവിന്ദൻ. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണക്കിരീടം സുരക്ഷിതമായുണ്ടെന്ന് ദേവസ്വം ബോർഡ്. വിഷയത്തിൽ തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് വിശദീകരണം നൽകി. മറ്റു ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ പരിശോധന തുടരുമെന്നും വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തൻ 2012 സമർപ്പിച്ച 55 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കിരീടം കാണാതായി എന്നായിരുന്നു പുറത്തുവന്ന വിവരം. നിലവിൽ കിരീടം നഷ്ടമായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായുള്ള തർക്കത്തിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരനെതിരെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം മന്ത്രിക്ക് രാഷ്ട്രീയ അന്ധത. വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാൻ ഉടുപ്പ് തേച്ചു വെച്ചിരിക്കുന്ന ചിലരുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഭിന്നതയെന്ന വാർത്തകൾക്കിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തം. ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. വോട്ട് വെട്ടിനിർത്തലിലൂടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണെന്ന് സിജിപി. 2024 തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതെ പോയതോടെ ബിജെപി പരിഭ്രാന്തിയിലാവുകയും പ്രാദേശിക ശക്തികളെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും ലക്ഷ്യമിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി വോട്ടുകൾ നീക്കം ചെയ്തുവെന്ന് സിജിപി. എസ്ഐആർ നിയമവിരുദ്ധവും അനാവശ്യവുമെന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറേഷി. ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ എസ്ഐആർ പ്രക്രിയ നടത്തണമെന്ന് പറയുന്നില്ല. എസ്ഐആറിന്റെ പേരിൽ ലക്ഷക്കണക്കിന് പേർ ബുദ്ധിമുട്ടിയെന്നും എസ് വൈ ഖുറേഷി. അമേരിക്ക വീണ്ടും ആക്രമിച്ചാൽ യുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ. പരമോന്നത നേതാവ് മൂത്തബ ഖാംനയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവാണ് ഇക്കാര്യം പറഞ്ഞത്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഹോർമുസ് കടലിടുക്കിലേക്കും സംഘർഷം വ്യാപിച്ച സാഹചര്യത്തിലാണ് പരാമർശം. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കയിൽ. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷീ യുഎസിലെത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിതാ മെലാനിയ ട്രംപും നേരിട്ടെത്തി ചൈനീസ് പ്രസിഡന്റിനെയും ഭാര്യയെയും സ്വീകരിച്ചു. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ഉഭയകക്ഷി ചർച്ചകളിൽ ഇറാൻ യുദ്ധം, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യാപാര തീരുവകൾ എന്നിവ പ്രധാന ചർച്ചയാകും. ഈ വർഷം കാലാവധി അവസാനിക്കുന്ന അമേരിക്ക ചൈന വ്യാപാര കരാർ നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യയുടെ വരുമാന മാർഗ്ഗങ്ങൾ അടച്ചുപൂട്ടാനും യുദ്ധനീക്കങ്ങൾ തടസ്സപ്പെടുത്താനും ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. റഷ്യയുടെ വരുമാനത്തെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരണമെന്നും സെലൻസ്കി യുഎൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് വിജയം. ദക്ഷിണ കൊറിയ 8-2 തകർത്തു. ശനിയാഴ്ച ആതിഥേയരായ ജപ്പാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത പൂൾ മത്സരം. ഏഷ്യൻ ഗെയിംസ് ഇ ഫുട്ബോൾ, ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്ത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങി. ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വനിതകളുടെ 60 കിലോ സാന്റ വിഭാഗത്തിൽ ഇന്ത്യയുടെ റോഷ്ബീന ദേവി വെള്ളി മെഡൽ നേടി. ചൈനീസ് താരത്തെയാണ് തോൽപ്പിച്ചത്. ഏഷ്യൻ ഗെയിംസ് തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സത്നാന്ത് സിംഗ്, സൽമാൻഖാൻ സഖ്യമാണ് ഇന്ത്യയ്ക്കായി വെങ്കലം നേടിയത്.
4: Home FM News was brought to you by Danya Group of Companies since 1982. You

0: മക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. 4 മണി മുതൽ 5 മണി വരെ നമുക്ക് ചർച്ചയുടെ സമയമാണ്. ഇന്ന് കർത്തയുടെ പണം വാങ്ങിയവരുടെ പേരുകൾ പുറത്തുവിട്ട് BJP നേതാവ് ഷോൺ ജോർജ്, സതീശൻ പിണറായി, ചിന്നിത്തല, മുരളീധരൻ, അങ്ങനെ പേരുകൾ നിരവധിയാണ്. പിണറായി വിജയനെതിരെ FIR ഇടാത്തത് രാഷ്ട്രീയ ഒത്തുകളിയെന്ന് BJP പറയുന്നു. അഴിമതി പണവും തെരഞ്ഞെടുപ്പിലെ പണവും, അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. 2-ഉം 2-ഉം കെ മുരളീധരൻ, കോൺഗ്രസ് നേതാവ്, നിലവിലെ മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനും വാങ്ങിയിട്ടുണ്ട് പണം, അത് തെരഞ്ഞെടുപ്പ് കാലത്താണ്. ഈ രണ്ട് പണത്തെയും രണ്ടായി തന്നെ കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കർത്തയുടെ ഡയറിയിലെ പേജുകളിലൂടെയായിട്ട് ഷോൺ ജോർജ് പുറത്തുവിട്ട ആ പേരുകൾ ആരിലൊക്കെയാണ് എത്തി നിൽക്കുന്നത്? ഇതൊക്കെ ഒരു LDF UDF അവിശുദ്ധ കൂട്ടുകെട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടാണോ പിണറായി വിജയനെതിരെ FIR ഇടാത്തത് എന്ന ചോദ്യങ്ങളൊക്കെ BJP ഉന്നയിക്കുമ്പോൾ അതിൽ ന്യായമുണ്ടോ എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. 800-9220. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, കേൾക്കാമോ സുഹൃത്ത്? ആരാണിത്? എന്തിനാണ് കട്ട് ചെയ്ത് പോയത്? നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
1: നമസ്കാരം.
0: നമസ്കാരം ശ്രീ ജോസഫ്. പറയൂ, പിണറായി വിജയനെതിരെ FIR ഇടാത്തത് രാഷ്ട്രീയ ഒത്തുകളി എന്ന് BJP പറയുന്നു, അങ്ങനെ കരുതാൻ പറ്റുമോ?
1: നമുക്ക് ഞാൻ മിനി പത്മ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഷോൺ ജോർജ് പുറത്തുവിട്ട ലിസ്റ്റ്.
0: അതെ,
1: എനിക്ക് ആ ലിസ്റ്റ് കണ്ടപ്പോ തോന്നിയ ഒരു കേസ്, കുറച്ചുകൂടെ ക്ലാരിറ്റി വരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്, അതൊക്കെ ഒരേ മഷീനിലെ പേന കൊണ്ട് എഴുതിയിട്ടുള്ളതാണ്.
0: അതെ, ഹാൻഡ് റൈറ്റിംഗ്.
1: കുറെ വ്യക്തികളുടെ പേരും, അതെ, കുറെ വ്യക്തികളുടെ പേരും ഒരു ഫിക്സഡ് എമൗണ്ട് അതിലിട്ടിട്ടുണ്ട്. നമുക്കറിയേണ്ട ഒരു കേസ്, പല നാളുകളിലായിട്ട് പല കാലങ്ങളിലായിട്ട് കൊടുത്ത മൊത്തം തുകയുടെ ഒരു ലിസ്റ്റാണോ അത്, അതൊരു അബ്സ്ട്രാക്ട് ആണോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്.
0: കറക്റ്റ്.
1: ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നമുക്കറിയാം പണം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയില് നികുതി വകുപ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങളുണ്ട്. അതായത് 2 ലക്ഷത്തിൽ കൂടുതൽ ഒരു വ്യക്തിയുടെ അടുത്ത് പണമായിട്ട് ഒരു ദിവസം 20,000 മേലെ വാങ്ങാൻ പറ്റില്ല. ഇനി രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇവരൊക്കെ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ കണക്കും കാര്യങ്ങളും ഇവര് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
0: ശരിക്കും.
1: അപ്പൊ ഈ വാങ്ങിയ പണങ്ങൾ മുഴുവൻ അവരുടെ കണക്കിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണോ വന്നിട്ടുള്ളത്, ഈ രണ്ട് കാര്യം അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെന്നായിട്ട് തന്നെ പൊതുജനം അത് കാണും. ഇനി അത് അങ്ങനെയല്ല, ഈ രണ്ട് കണക്കിൽ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൈക്കൂലിയാണ്. അത് പിണറായി വിജയനായാലും ശരി, രമേശ് ചെന്നിത്തലായാലും ശരി, സതീശനായാലും ശരി.
0: അപ്പൊ ഇപ്പൊ വരുന്നൊരു ചോദ്യം, FIR ഇട്ടിട്ട് അന്വേഷണം നടത്താത്തത് ഈ ആഭ്യന്തരമന്ത്രി പോലും പ്രതിയായി വരാൻ സാധ്യതയുള്ള ഒരു കേസ് ആയതുകൊണ്ടെന്നാണ് BJP പറയുന്നത്. കാരണം ആ ലിസ്റ്റ് അദ്ദേഹത്തിന്റെ പേരും.
1: അത് ഷോൺ ജോർജിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം. നമുക്കറിയാം ഈ കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആരാണ്? ED ആണ്. ED കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് 3 വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ ഈ പറയുന്ന പോലെ ഒരു അഴിമതി പണം, നമ്മൾ നേരത്തെ നമ്മൾ മുമ്പ് സംസാരിച്ച പോലെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള കള്ളപ്പണം വെറുപ്പിക്കലും കൂടി ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു കേസിന്റെ റെഫറൻസ് കൊടുത്തത്. കാരണം ED ഡയറക്റ്റ് കേസ് എടുക്കാൻ പറ്റില്ല, പോലീസ് തന്നെ കേസെടുക്കണം. ഇനി ഇവരെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോ പറയുന്നത് പിണറായി വിജയനെതിരെ എടുത്തത് കൊണ്ടാണ് കേസ് എടുത്തതെന്ന് പറയാൻ പറ്റില്ല. കാരണം സർക്കാർ ചെയ്തൊരു കേസ് എന്താണ്, പ്രാഥമികമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി അതിൽ കേസെടുക്കാൻ പറ്റുമെന്ന നിയമ ഉപദേശം കിട്ടിയതിനു ശേഷം മാത്രമാണ് പോലീസിലേക്ക് കൊടുത്തിട്ടുള്ളത്, അതായത് കേസെടുക്കാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. ഇത് എടുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? കാരണം ED നേരിട്ടിട്ട് ഹൈക്കോടതിയെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെയോ സമീപിക്കാൻ പറ്റും. കാരണം ഭരണഘടനാപരമായ സ്ഥാപനം ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് നിങ്ങൾ രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ട് കേസെടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ പഴി ഭരണപക്ഷിക്ക് തന്നെ കിട്ടുക.
0: തീർച്ചയായിട്ടും.
1: നമ്മളിനി ഷോൺ ജോർജ് പറഞ്ഞ ഈ പണത്തിന്റെ ഒരു ഉറവിടം, ഇപ്പൊ ഞാൻ കണ്ടത് വെച്ചിട്ട് 25 ലക്ഷത്തോളം പിണറായി വിജയനും 5 ലക്ഷത്തോളം സതീശനും അതുപോലെ പല നേതാക്കളും ഇൻക്ലൂഡിംഗ് മുരളിയുടെ BJP നേതാവായ
0: പുലിയുണ്ട്. അതെ.
1: അപ്പൊ ഞാൻ പറയുന്നത് ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പല ആൾക്കാരുടെ നിന്നും ഫണ്ട് വാങ്ങിയിട്ടുണ്ടാവും. ഇവരിൽ പലരും പല പാവപ്പെട്ട ആൾക്കാരെയോ രോഗികളെയോ പലരെയും സഹായിച്ചിട്ടുണ്ടാവും, അത് നമുക്കറിയില്ല. അത് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് വെച്ചിട്ട് പോലീസ് കൃത്യമായിട്ടൊരു അന്വേഷണം, അതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ കൃത്യമായി അന്വേഷിച്ച് ഇതിൽ എത്ര പണം ഇവര് ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തന ഫണ്ടിലേക്ക് കണക്കാക്കിയിട്ടുണ്ടോ അതിനൊക്കെ നമുക്ക് എക്സംഷൻ കൊടുക്കാൻ പറ്റും. കാരണം അത് ആ ഒരു ഉദ്ദേശത്തോട് കൂടെ ഫോം ചെയ്യുന്നതാണ്. നേരെ മറിച്ചിട്ട് ആർക്കും അതിന്റെ സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചെലവ് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ കൾപ്രിറ്റ് ആണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമുക്ക് പറയേണ്ടി വരും. അത് സതീശനായാലും പിണറായി വിജയനായാലും ആരായാലും.
0: യെസ് വളരെ കൃത്യമാണ് ശ്രീ ജോസഫ് പറഞ്ഞു. എനിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇനി ബാക്കി എന്തെങ്കിലും പറയാനുണ്ടോ? ചിലപ്പോൾ അധികം വിളിക്കാറുണ്ട് കേട്ടോ, പറയാൻ ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാം. പിണറായി വിജയനെതിരെ FIR ഇടാത്തത് രാഷ്ട്രീയ ഒത്തുകളി എന്ന് BJP പറയുന്നു. കാരണം ഇന്ന് കർത്തയുടെ പണം വാങ്ങിയവരുടെ പേരുകൾ പുറത്തുവിട്ട BJP നേതാവ് ഷോൺ ജോർജ്, സതീശൻ, പിണറായി, ചെന്നിത്തല, V. മുരളീധരന്റെ പേരുകളും ആ പട്ടികയിലുണ്ടെന്നതാണ്.

0: പണവും തെരഞ്ഞെടുപ്പ് കാലത്തെ പണവും രണ്ടും രണ്ടല്ലേ എന്ന മന്ത്രി കെ മുരളീധരന്റെ ചോദ്യവും വരുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം എന്താണ്? വിളിക്കൂ 800-9220. നമസ്കാരം. നമസ്കാരം, ആരാണ്? സുഹൃത്തെ കേൾക്കാമോ? നമസ്കാരം, കേൾക്കാമോ?
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ?
1: കേൾക്കുന്നുണ്ട്.
0: പറയൂ, ആരാണിത്?
1: പ്രിൻസ്
0: ഷാർജയിൽ നിന്നല്ലേ. പറയൂ പ്രിൻസ്, ഈ അഴിമതി പണവും തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭാവനയായിട്ട് കിട്ടുന്ന പണവും അതിനൊക്കെ എങ്ങനെയാണ് വേർതിരിച്ച് കാണാവുന്നത്? കർത്താവിന്റെ ഡയറിയിൽ നിന്ന് ഇങ്ങനെ
1: ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ആർക്കും ഓൺ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും കോർപ്പറേറ്റുകളിൽ നിന്നും അല്ലെ മറ്റുള്ള അതുപോലുള്ള വ്യവസായികളുടെ നിന്നുമാണ് പൈസകൾ വാങ്ങിച്ചാണ് ഈ പൊതുപ്രവർത്തനം നടത്തുന്നത്.
0: അപ്പൊ
1: നമ്മൾ നോക്കേണ്ട കാര്യം പൈസ വാങ്ങിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റായിട്ട് കാര്യമാണ്. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ ആരെങ്കിലും കോർപ്പറേറ്റുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന അണികളുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ. അവർക്ക് വഴിവിട്ട് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരു തെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതാണ് എന്റെ ഒരു കാഴ്ചപ്പാടിനകത്ത്.
0: വഴിവിട്ട് സഹായം അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിമാനയാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് പ്രത്യുപകാരമായിട്ടൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ഇന്ന് ചിപ്സ് ആൻഡ് ഏവിയേഷൻ സർക്കാരുമായിട്ടുള്ള കരാർ പുതുക്കുന്നില്ല എന്നും പറയുന്നുണ്ട്.
1: അതെ, എന്നാൽ അതല്ലേ ഇപ്പം ഇന്നലെ തന്നെ പുള്ളി വ്യക്തമാക്കിയ കാര്യമുണ്ട്, ഗവൺമെന്റ് പൈസ എടുക്കാതെ പുള്ളിക്ക് ഒരാൾ സ്പോൺസർ ചെയ്ത് തന്നെ സുഹൃത്ത് കൊടുത്ത ഒരു ഇതിലാണ് പുള്ളി യാത്ര ചെയ്തത്. അതൊരു നല്ല കാര്യമാണ്. അതിന് നമ്മൾ അതിന്റെ ഉദ്ദേശശക്തിയാണ് നോക്കേണ്ടത്. നമ്മൾ എല്ലാത്തിനെയും വിമർശിക്കുക. ഇപ്പം കഴിഞ്ഞ 10 കൊല്ലം LDF ഭരിച്ചു, നമ്മളിപ്പം LDF മൊത്തം അഴിമതി ആയിരുന്നു, അതുകൊണ്ട് ഇനി വരുന്ന ആൾക്കാർ മുഴുവൻ അഴിമതിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കണ്ടിട്ട് കാര്യമില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണണം.
0: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. വിളിക്കാം 800-9220. പിണറായി വിജയനെതിരെ FIR ഇടാത്തത് രാഷ്ട്രീയ ഒത്തുകളി എന്ന് BJP പറയുമ്പോൾ അതിനോട് പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം എന്താണ്? VD സതീഷിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരടക്കം ഇന്ന് വരികയാണ്. ആരാണിത്?
2: ലത്തീഫ്.
0: സുഖായിരിക്കുന്നോ? അഴിമതി പണവും തെരഞ്ഞെടുപ്പ് കാലത്തെ പണവും രണ്ടും രണ്ടാണോ എന്ന ഒരു ചോദ്യം വരുന്നു.
2: അല്ല, ഞാൻ അതാണ് ചോദിക്കുന്നത്. എനിക്ക് ചോദ്യമൊക്കെ കേട്ടു. ഈ അഴിമതി പണം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ എക്സോളജിക്സിന്റെ ആണോ?
0: അത് തന്നെയാണ്. അതല്ല, ഒരാൾ കൊടുക്കുന്ന പണം ആയിക്കഴിഞ്ഞാൽ അതും, അതായത് കണക്കിൽപ്പെടാതെ രാഷ്ട്രീയവുമായിട്ട് ബന്ധമില്ലാതെ എന്നാൽ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന പണം ആയിക്കഴിഞ്ഞാലും അത് അഴിമതി പണമല്ലേ എന്നാണ് കെ മുരളീധരൻ മന്ത്രി ചോദിച്ചത്. അതും തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ടായിട്ട് ലഭിക്കുന്ന പൈസയും വ്യത്യാസമല്ലേ? കരിമണൽ കമ്പനിയുടെ കറുത്ത കുറച്ച് പൈസ ഒരാൾക്ക് കൊടുക്കുന്നു രാഷ്ട്രീയ നേതാവിന്, അത് എന്തെങ്കിലും മറച്ചു വയ്ക്കാനാണെങ്കിൽ അത് അഴിമതി പണമല്ലേ?
2: അതെ അതെ, തീർച്ചയായും. ഇവൻ കറുത്തയുടെ ഡയറിയില് കേരളത്തിലെ എല്ലാ ഒരു എനിക്ക് തോന്നുന്നു 12 രാഷ്ട്രീയക്കാരുടെ പേര് കണ്ടിട്ടുണ്ട്.
0: എല്ലാവരെയും കവർ ചെയ്തിട്ടുണ്ട് അല്ലേ?
2: എല്ലാവരും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് എത്രത്തോളം ഇതൊരു അഴിമതി പണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നാട്ടിലെ പല ബിസിനസ്സുകാരും പല രാഷ്ട്രീയ പാർട്ടികൾക്കും ആഘോഷങ്ങൾക്കും അമ്പലത്തിലെ ആയാലും പള്ളികളിലെ ആയാലും പരിപാടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അതിന് കൃത്യമായ ഉദ്ദേശമുണ്ട്, അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കിട്ടാനുള്ള രീതിയിൽ. ഏത് തരത്തിലുള്ള സപ്പോർട്ടും ആവാം, ചിലപ്പോ കച്ചവടത്തിന്റെ പേരിലാവാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചില അനുമതികൾ നേടിയെടുക്കാൻ ആവാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അവർക്കെതിരെ തിരിയുമ്പോൾ ഇവരുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയാവാം. അതെല്ലാം ഒരു നേതാവിന്റെ പോക്കറ്റിലോട്ട് വന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ എക്സോളജിക്സിന്റെ ഞാൻ പല ചർച്ചകളിലും വിശദീകരിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് സർവീസ് നൽകാതെ പണം വാങ്ങിച്ചു അല്ലെങ്കിൽ പണം നൽകിയിട്ട് ഒരു സർവീസും കൊടുത്തില്ല എന്നാണ് പറയുന്നത്.
0: സർവീസ് ആവശ്യമായി വന്നില്ല എന്നതായിരിക്കും സത്യം അല്ലേ?
2: അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഇപ്പൊ ഇവിടെ ബിസിനസ് നടത്തുന്നവർക്കൊക്കെ അറിയാം, നമ്മള് മിക്ക എമിറേറ്റ്സുകളിലും ഓരോ വർഷം ഇവൻ CCTVയുടെ ആയാലും അല്ലെങ്കിൽ സിവിൽ ഡിഫൻസിന്റെ ആയാലും ആനുവൽ മെയിന്റനൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് AMC ചാർജ് എന്ന് പറഞ്ഞിട്ട് അടയ്ക്കേണ്ടതുണ്ട്. ഒരു വർഷത്തേക്ക് അടയ്ക്കേണ്ടത്, എന്നാൽ മാത്രമേ അവരുടെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു വർഷത്തിന് അടക്കി ആ CCTVയുടെ ആളുകൾ ചിലപ്പോൾ വന്നിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മൾക്ക് അവർക്കൊരു ഒരു മീഡിയം കവറേജ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ 1,500 to 2,000 dirhams കൊടുക്കേണ്ടതുണ്ട്. ഇവൻ സിവിൽ ഡിഫൻസിന്റെ ആളുകളുടെ ആ ഒരു ഏജൻസിയാണ്, സിവിൽ ഡിഫൻസ് അല്ല നമ്മൾ കൊടുക്കുന്നത്, അവരുടെ അപ്രൂവലുള്ള ഈ കമ്പനികളുണ്ട്. അത് ഒരുപാട് മലയാളികൾ നടത്തുന്ന കമ്പനികളുണ്ട്. ഈ ഫയറിന്റെ സിസ്റ്റം ഉണ്ടല്ലോ, ഈ തീ പിടിക്കുമ്പോഴൊക്കെ ഈ ഡിറ്റക്ടേഴ്സ് ഒക്കെ വരുന്നത്, ഈ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ, അതിന്റെ മെയിന്റനൻസ് AMC എന്നാ പറയാം, ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. ഇപ്പോ അവരുടെ ഒരു NOC കിട്ടിയാൽ മാത്രമേ ലൈസൻസ് പുതുക്കാൻ പറ്റുള്ളൂ. ഓരോ വർഷത്തേക്കും അത് 2,500 to 4,000 വലിയ കമ്പനിയുടെ വലുപ്പം അനുസരിച്ച് കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു വർഷത്തിനിടയ്ക്ക് ചിലപ്പോൾ അവർ ഒരു പ്രാവശ്യം വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് ചിലപ്പോൾ അതിന്റെ റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല, അവരൊരു സർവീസും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ ഈ കാശ് കൊടുത്താൽ മാത്രമേ ആ ലൈസൻസ് റിന്യൂവൽ ആവുള്ളൂ, അതാണ് അതിന്റെ സത്യം. അതുപോലെ തന്നെ ഇനി എക്സാലോജിക്സ് എന്ന് പറഞ്ഞ കമ്പനി അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗത്തിന് അവരുടെ ഒരു ഇയർലി ഒരു ചാർജ് ഉണ്ടാവും.
0: അല്ല, ഇത് ഇത് സാധാരണക്കാരായിട്ട് ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇത് ഇത്ര വലിയ ചർച്ചയാവില്ല. ഒന്ന്, ആ വകുപ്പ് കൈവശം വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി, ആ സേവനം ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക്. കമ്പനി ഏതാണ്? കരിമണൽ കമ്പനി.
2: ശരി
0: ശരി, വാദത്തിന് വേണ്ടി ശരി വെച്ച് തരികയാണ്. എന്നാലും അതാണ് കമ്പനി, കരിമണൽ കമ്പനി, ശശിധരൻ കർത്ത. ഇങ്ങനെ ആ ഒരു അതൊരു നെക്സസ് അല്ലേ എന്നാണ് പ്രതിപക്ഷം സംശയിക്കുന്നത്, അന്നത്തെ പ്രതിപക്ഷം.
2: അവരുടെ പേര് വന്നതിൽ ആർക്കും സംശയമൊന്നുമില്ല.
0: അത് അവർ തെരഞ്ഞെടുപ്പ് കാശായിട്ടാണ് എടുക്കുന്നത്.
2: അതാണ് പ്രശ്നം.
0: മുരളീധരന്റെ ചോദ്യം അത് രണ്ടും
2: രണ്ടാണ്. ഏറ്റവും കൂടുതൽ ആരോപണം വന്നിരിക്കുന്നത് ആർക്കെതിരെയാണ് അതൊന്നും
0: തീർച്ചയായിട്ടും. അത് ആർക്കെതിരെയാണെന്ന് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും ആരിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇതിലെ പ്രതിസ്ഥാനത്തേക്കൊക്കെ ഇനി കൂടുതൽ പോയി കഴിഞ്ഞാൽ ആരുടെ പേരാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷെ ചിലപ്പോ ആഭ്യന്തരമന്ത്രി കൂടി പ്രതിയാകുന്ന ഒരു കേസല്ലേ എന്ന് ഷോൺ ജോർജ് ഒരു ഒരു മുഴ മുന്നേ അറിയുക എന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ലത്തീഫിന്റെ കോൾ കട്ടായി അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതെന്താണ് ഒന്നിച്ച് കട്ടാവുകയാണല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പട്നയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. കണ്ടില്ലേ, പെട്ടെന്ന് എല്ലാ ലൈനും കൂടി ബ്ലിങ്ക് ആവുന്നു, കട്ടാവുന്നു. എന്നാലും സാറില്ല, നമ്മൾ കോൾ എടുക്കും. ആരാണിത്?
3: ജോസഫിനാണ്. സോറി,
0: എനിക്ക് തോന്നി വിളിക്കുമായിരിക്കും. പറയൂ.
3: അതെ അതെ, ഇപ്പൊ ഈ ലത്തീഫ് പറഞ്ഞു വെച്ചത് എനിക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പാവം നന്നായിട്ടൊന്ന് ഒന്ന് വെളിപ്പിക്കാൻ നോക്കിയതാ. നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു AMCയില് നമ്മൾ ഈ ഫയർ സർവീസിന്റെ 2500 ദിറം ചാർജ് ചെയ്യുന്നത് 10-40,000 ദിറംസിന്റെ എക്യുപ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് AMC 2500 ദിറംസ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷെ വീണ തൈക്കണ്ടിയുടെ ഒരു കേസ് എന്ന് പറയുന്നത് വെറും 2 lakh rupees ചെലവ് വരുന്ന സോഫ്റ്റ്വെയറിന്റെ ആനുവൽ മെയിന്റനൻസ് ചാർജ് എന്ന് പറയുന്നത് 2.25 crore rupees. അപ്പോ ഇത് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ പാർട്ടി അണി എന്ന് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് എന്താ പറയാ, വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ് കേരളത്തിലെ പൊതുജനം എന്ന് പറയുന്നത്. രാഷ്ട്രീയം നമുക്ക് മാറ്റിവെച്ച് ഫാക്ടിലി ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പണം വീണ തൈക്കണ്ടി സ്വീകരിച്ച പണം അഴിമതി പണം തന്നെയാണ്. നേരെ മറിച്ച് ഞാൻ പിണറായി വിജയന്റെ കുറ്റം പറയില്ല. 25 lakh പിണറായി വിജയൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ പോക്കറ്റിലേക്കാണ് പോകുന്നതെന്നുള്ളത് ഞാൻ പറയില്ല ഒരിക്കലും. കാരണം രാഷ്ട്രീയ നേതാവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരെയും സഹായിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു അനാഥാലയത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിട്ട് പിണറായി വിജയൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിണറായി വിജയൻ പോക്കറ്റിൽ നിന്ന് കൊടുക്കൂല. കരിമണൽ കർത്തനോട് പറയും ഒരു 2 lakh കൊടുക്കും അവർക്കെന്ന് പറഞ്ഞാൽ കരിമണൽ കർത്ത ഒരിക്കലും ഈ അനാഥാലയത്തിന്റെ പേരെല്ലാം എഴുതി വെക്കുക, പിണറായി വിജയന്റെ പേരെന്നെ എഴുതി വെക്കുക. കാരണം അദ്ദേഹം പറഞ്ഞിട്ടാണ് പൈസ കൊടുത്തിട്ടുള്ളത്. അതുപോലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇങ്ങനെ വാങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പൈസ അഴിമതി പണമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കളങ്കിത വ്യക്തിത്വങ്ങൾ എടുത്തുന്ന ഇങ്ങനത്തെ സാമ്പത്തിക ഡീല് നടത്തുമ്പോൾ രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു കേസ് ഉണ്ടായിരുന്നു, നമ്മളെ VG സതീശന്റെ ഈ വിമാന യാത്രയുമായി ബന്ധപ്പെട്ട്. അതില് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അതിനൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ പറയാനുണ്ടെങ്കിൽ MV ഗോവിന്ദൻ എന്ന കേരളത്തിലെ ഒരു പൗരന് ആ വിമർശനം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് അതിനില്ലാന്നാ ഞാൻ പറയാം. എന്താ കാരണം വെച്ചാൽ 10 കൊല്ലം ഇടതുപക്ഷം എന്തൊക്കെ കാര്യങ്ങൾ ഇതേപോലെ ധൂർത്ത് നടത്തിയിട്ടുണ്ടോ അതിനൊന്നും ഒരു എതിർശബ്ദം ആ സമയത്ത് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ രഹസ്യമായിട്ട് പോലും ഉന്നയിക്കാത്ത വ്യക്തിയാണ് ഈ MV ഗോവിന്ദൻ എന്ന് പറയുന്ന ആള്.
0: ഒട്ടും പറയാൻ യോഗ്യതയില്ല.
3: അതെ, അത് അത് അത് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, പക്ഷെ വ്യക്തി എന്ന നിലയിൽ എല്ലാവർക്കും പറയാം. മിനി പത്മയ്ക്കും പറയാം, എനിക്കും പറയാം. പിന്നെ VD സതീശൻ പറഞ്ഞൊരു കേസ്, ഞാൻ എന്തും ചെയ്യും അത് എന്റെ ഇഷ്ടമാണ് എന്നുള്ള അർത്ഥത്തിൽ ധാർഷ്ട്യം വേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ 10 കൊല്ലത്തെ ധാർഷ്ട്യം കണ്ടതുകൊണ്ടാണ് 100 seats തന്നിട്ട് പൊതുജനം കേരളത്തിലെ ഈ ഭരണ ചുമതല UDF ഏൽപ്പിച്ചത്. അല്ലാണ്ട് UDF വലിയ സംഭവമായതുകൊണ്ടൊന്നുമില്ല. അപ്പൊ അവര് മനസ്സിലാക്കുന്നത് നിങ്ങളും മറുപടി പറയുന്ന പലതും പൊതുജനങ്ങൾ ഏത് തരത്തിൽ എടുക്കുമെന്നുള്ള ഒരു ധാരണ ഈ നേതാക്കന്മാർക്ക് ഉണ്ടാവണം. നിങ്ങൾ പറയുന്നത് ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഒരാൾ ഒരു സാധനം അറേഞ്ച് ചെയ്ത് കൊടുത്തു, പുള്ളി പങ്കെടുക്കുന്നത് ഒരു സ്വകാര്യ ചടങ്ങാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പൊതുചടങ്ങാണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ നേരത്തെ ഒരാൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഈ സഹായത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവർ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി മുഖ്യമന്ത്രിക്കുണ്ട്. നാളെ കാലത്ത് അവർ എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ആ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇതാണ് ഇതിലെനിക്ക്
0: പറയാനുള്ളത്. വളരെ കൃത്യമായി പറഞ്ഞു ശ്രീ ജോസഫ്. വീണ്ടും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം, ചർച്ചയിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട, 800-922-0. അഴിമതി പണവും തെരഞ്ഞെടുപ്പ് കാലത്തെ പണവും രണ്ടും രണ്ടാണോ കാരണം പിണറായി വിജയനെതിരെ FIR ഇടാത്തത്? രാഷ്ട്രീയ ഒത്തുകളി എന്നാണ് ശശിധരൻ കർത്തയുടെ ആ ഡയറിയിൽ പേരുകളൊക്കെ പുറത്തു വിട്ടുകൊണ്ട് ഇപ്പോൾ BJP നേതാവ് ഷോൺ ജോർജ് പറയുന്നത്. നമസ്കാരം.
4: നമസ്കാരം.
0: നമസ്കാരം ഉണ്ടല്ലോ, ആരാണിത്?
4: ഞാൻ അജ്മാൻ നവാസാണ്.
0: അജ്മാനിൽ നിന്ന് നവാസ്, സുഖമായിരിക്കുന്നു?
4: ഓ സുഖമായിരിക്കുന്നു.
0: നല്ല വിശേഷം, നല്ല സുഖം, നന്നായിട്ടിരിക്കുന്നു. പറയൂ.
4: വാർഷികമൊക്കെ അടിച്ചു പൊളിക്കണ്ടേ?
0: വാർഷികമൊക്കെ അടിച്ചു പൊളിക്കണം തീർച്ചയായിട്ടും. ഒരു ദിവസം വരും ഇങ്ങോട്ട് കേട്ടോ. പറയൂ നവാസ്, എന്താണ് ഈ വിഷയം?
4: ഇന്ന് ഇന്നിപ്പം ഞാന് ടിവിയില് ലൈവായിട്ട് കണ്ടതാണ് ആ പേരുകളും കാര്യങ്ങളൊക്കെ. ഈ ഒരു പേര്, ഈ ഇത്രയും പേരുടെ പേരുകളും ഒരു ഒരു അന്വേഷണം ഉണ്ടാവില്ല, ഒന്നും ഒന്നും ഉണ്ടാവില്ല, ആ കാര്യം പുറത്തേക്ക് വരില്ല, അത് 100% ഉറപ്പാണ്. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഇത് ഇതിപ്പോ ഇവര് കൊടുത്തിട്ടുള്ള 2 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം, 10 ലക്ഷം അങ്ങനെ വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് എന്ന് കൊടുത്തു, എപ്പോ കൊടുത്തു എന്നുള്ള ഒരു ലീസ്റ്റ് പ്രകാരം തന്നെ മുന്നൊരു ശ്രോതാവ് പറഞ്ഞു, ബ്ലാക്ക് മഷി കൊണ്ട് എഴുതിയ, കംപ്ലീറ്റ് ബ്ലാക്ക് മഷി കൊണ്ട് എഴുതിയാണ്.
0: ഒരേ ആൾ തന്നെ എഴുതിയത് അല്ലെങ്കിൽ ഒരേ കാലയളവിൽ തന്നെ എഴുതിയത് എന്ന് മനസ്സിലാവുന്ന പോലത്തെ ഒരു എഴുത്താണത്, കണക്കാണ്.
4: അതെ, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്തതിൽ തന്നെ ബി ജെ പി മറ്റേ മുരളീധരന്റെ പേര് വെട്ടിയിട്ടാണ് ബാക്കിയുള്ള പേരുകൾ കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ മനസ്സിലായിക്കൂടെ അത് കൊടുത്തത് എങ്ങനെയാണ്, എന്താണെന്ന്, ഏത് രീതിയിലുള്ളതാണെന്നുള്ളത്. അങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ എല്ലാവരും പേരും കൊടുക്കണ്ടേ? ആ പേര് മാത്രം എന്താ കട്ട് ചെയ്തത്? അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അന്വേഷണം ഉണ്ടാവില്ല, ഒന്നും വെളിപ്പെടില്ല. ഇത് അങ്ങനെ എന്താ പറയാ, തൂഫാൻ, നമ്മുടെ ചെന്നിത്തലയുടെ തൂഫാൻ, അതുമാതിരി തൂഫാനായിട്ടും പോകും, അത്ര ഉണ്ടാവുള്ളൂ.
0: പിന്നെ
4: അതുപോലെ നമ്മളെ സതീശന്റെ യാത്ര, സതീശന് യാത്ര ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല. ഈ സതീശൻ പിണറായി ഭരിക്കുന്ന സമയത്തുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഇപ്പം ചാനലുകൾ പുറത്തു വിടുന്നുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവ് ഇരിക്കുമ്പോൾ.
0: വൈരുദ്ധ്യം കാണിക്കുന്നുണ്ട് അല്ലേ?
4: വൈരുദ്ധ്യം കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ സതീശൻ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇന്ന ആള് തന്നതാണ് അല്ലെങ്കിൽ ഇന്നവര് സ്പോൺസർ ചെയ്താന്ന് പണ്ട് ആ പേര് വെളിപ്പെടുത്തുന്നതിനോണ്ട് എന്താണ് കുഴപ്പം?
0: അപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് ഈ ചിപ്സൺ ഏവിയേഷൻ ആയിരുന്നു നേരത്തെ കരാറുള്ളത്, അവർ കരാർ പുതുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ആ വിമാന യാത്ര കൊടുത്തത്.
4: താല്പര്യം പറഞ്ഞപ്പോ സതീശനെ അവർ സതീശന് വേണ്ടിയിട്ട് ഇപ്പം ഇത്രയും എമൗണ്ട് അവർ മുടക്കിയത്
0: എന്തിനാണെന്ന് ചോദ്യം. ഒരു സുഹൃത്തിന്റെ ഒരു വിമാനമായിരുന്നു ആ ഒരു ഒരു ഡയലോഗല്ലേ അദ്ദേഹം പറഞ്ഞത്, എന്റെ ഒരു സുഹൃത്തിന്റെ സൈക്കിൾ വാങ്ങുന്ന പോലെ എന്റെ ഒരു സുഹൃത്തിന്റെ വിമാനം ഒന്ന് കടം വാങ്ങി, അല്ലെങ്കിൽ ഒരു ഒരു സേവനമായിട്ട് തന്നു, അങ്ങനെ സർക്കാരിന്റെ ഫണ്ട് എടുക്കണ്ട, തൽക്കാലം ഇത് എടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്.
4: ഇതിപ്പോ എന്താ, അതിനൊന്നും ഒരു അർത്ഥമില്ല മിനി പത്മ. ഇതിപ്പോ നമ്മുടെ മറ്റേ മന്ത്രി, മുസ്ലിം ലീഗിന്റെ മന്ത്രി മറ്റേ റേഞ്ച് റോവറിൽ പോയ കഥ അങ്ങനെ ഉണ്ട്, അത് വേറെ വശത്തു കൂടെ നടക്കുന്നുണ്ട്. അത് ഇതേമാതിരി ഫ്രീ ആയിട്ട് കൊടുത്താണെന്ന് പറഞ്ഞു.
0: അത് പിന്നെയും ന്യായീകരിക്കാം അല്ലെ, വേണമെങ്കിൽ അവർക്ക്, കാരണം അത് വണ്ടി കേടായി, പൊതുഭരണ വകുപ്പിന്റെ അനുമതി
4: ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കഥകളൊക്കെ പിന്നാമ്പുറം കിടക്കുന്നുണ്ട്, അതൊക്കെ വരുന്നതുള്ളൂ.
0: മാത്രമല്ല വലിയ ആഡംബരക്കാരിലേക്ക് അങ്ങനെ മന്ത്രിമാരെ എപ്പോഴും ഒരു ലളിത ജീവിതം നയിക്കണം എന്നൊന്നും പറയുന്നില്ല, എങ്കിലും സുഹൃത്തിന്റെ ആഡംബരക്കാരിൽ
4: ഗവൺമെന്റ് അനുവദിച്ച കാറ് കംപ്ലൈന്റ് ആണ്. പക്ഷെ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ലക്ഷം കോടികൾ വരെയുള്ള കാറാണ്.
0: നേരത്തെ പറഞ്ഞത് എല്ലാ വാഹനങ്ങളും 10 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന്, ഇപ്പൊ വരുന്ന കണക്കനുസരിച്ച് ഇല്ല, 5 വർഷം, 4 വർഷം അങ്ങനെയൊക്കെ പഴക്കമുള്ളതുണ്ട്. 10 വർഷത്തിലധികം പഴക്കമുള്ളത് 3-4 വാഹനങ്ങളെ ഉള്ളൂ എന്ന കണക്കും പുറത്തു വന്നിട്ടുണ്ട്.
4: അല്ല, ഇന്ന് ഒരു ഇതിപ്പോ നല്ലത് എല്ലാ മന്ത്രിമാർക്കും റേഞ്ച് റോവർ ചെയ്ത് കൊടുത്തതിന് അത്രയും നല്ലതാണ്.
0: അത് ശരി,
4: കുഴപ്പമില്ല,
0: നല്ല ചങ്ങാതിമാർ
4: കാണുന്നവർക്ക് അതൊരു ഒരു പുതുമ ഉണ്ടാവും.
0: നല്ല ചങ്ങാതിമാരുണ്ടാവുമ്പോ റേഞ്ച് റോവർ കാറിലൊക്കെ നമുക്ക് സഞ്ചരിക്കാം, അത്ര തന്നെ.
4: എന്തായാലും മിനി പത്മ, ഈ വക കാര്യം ഇത് ഒന്നാമത് നമ്മുടെ സതീശന്റെ നമ്മുടെ ബഹുമാനത്തോടു കൂടി തന്നെ പറയും, നമ്മുടെ കേരള മുഖ്യമന്ത്രിയാണ് സമ്മതിച്ചു.
0: പക്ഷെ
4: എന്നാലും ജനങ്ങളോട് വെളിപ്പെടുത്തേണ്ട കാര്യങ്ങള് വെളിപ്പെടുത്തണം.
0: അതെ, അത് ഒരു ദുരൂഹതയെ
4: മാറ്റി പിന്നീട് ചാനലുകാർ തപ്പി പൊട്ടി കൊണ്ടുവന്ന് വെളിപ്പെടുത്തിയിട്ട് അത് അങ്ങനല്ലാതെ ഇങ്ങനല്ലാതെ പറയുന്നതിനൊരു അർത്ഥമില്ല.
0: അതെ അതെ, തീർച്ചയായിട്ടും അത് അദ്ദേഹം വെളിപ്പെടുത്തട്ടെ, അദ്ദേഹം തന്നെ ചെയ്യേണ്ടതായിരുന്നു, മാധ്യമങ്ങളിലൂടെ പുറത്തു വരേണ്ടതല്ല. എല്ലാത്തിലും ഒരു സുതാര്യത പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൂടുതൽ വേണം അല്ലേ? കട്ടായി പോയോ? നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: ഹലോ,
0: ഹലോ,
5: നമസ്കാരം.
0: അതെന്താണ് നേരത്തെ കട്ടായി പോയത്? ലത്തീഫ്, ലത്തീഫ് വിളിക്കുമ്പോഴൊക്കെ കട്ടായി പോകുന്നു. ജോസഫിന് മറുപടി കൊടുക്കാണോ? പറയൂ.
5: അല്ല, അത് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഇത് അദ്ദേഹം കാരണം അറിയില്ലെങ്കിൽ വിവരക്കേട് പറയുന്നത് പറയാം. ഫയർ സർവീസിന്റെ കാര്യം ആളുകൾക്ക് തെറ്റിദ്ധാരണ
0: ഉണ്ടാക്കും.
5: 40,000, 50,000 ആ കമ്പനി തന്നെയാണ് പേ ചെയ്യുന്നത്, അല്ലാതെ കമ്പനിക്കാരല്ല. അത് ഓരോ വർഷവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ മാറ്റാം, ഈ AMC ചെയ്യുന്നത്. അതൊരു തിരുത്തൽ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ ഇവിടുത്തെ നിയമപരമായിട്ട് പറയാതിരിക്കും. പിന്നെ ഈ ഏവിയേഷന്റെ വിഷയത്തിൽ ഞാൻ ഈ മേഖലയിൽ കുറച്ച് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ വിമാന കമ്പനിയാക്കി ഇപ്പൊ രാവിലെ ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മറ്റേ സുഹൃത്തിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട് നിന്റെ വണ്ടി ഒന്ന് കൊണ്ടുപോയി എനിക്കൊന്ന് പോകണമെന്ന് പറഞ്ഞാലും നടക്കില്ല. അത് അതിന് കുറെ പ്രൊസീജിയറുകളുണ്ട്, ഏവിയേഷൻ അപ്രൂവൽ വേണം, അതിന്റെ സ്പേസ് നോക്കണം, അതിന്റെ ഇൻസ്പെക്ഷൻ വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പ്രീ പ്ലാൻഡ് ആണ്. ഇപ്പൊ നേരത്തെ മിനി പത്മേനെ സൂചിപ്പിച്ചു കഴിഞ്ഞ കമ്പനിയുടെ കരാറ് പുതുക്കുന്നില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇനി ആർക്കാ അടുത്ത കരാറ് കിട്ടുക നോക്കാം, ചിലപ്പോ അദ്ദേഹം ഒരു ട്രയൽ റൺ നടത്തിയതായിരിക്കാം, വിമാനം നല്ലതാണൊക്കെ നോക്കണ്ടേ, അങ്ങനെയായിരിക്കും. പക്ഷെ അദ്ദേഹം ഒരു കാര്യത്തിലും ഒരു വ്യക്തത വരുത്തുന്നില്ല എന്നത് മാത്രം
0: അല്ല, സുതാര്യത എപ്പോഴും വേണം. മംഗലാപുരത്തേക്ക് പോയാലും മലപ്പുറത്തേക്ക് പോയാലും ഡൽഹിക്ക് പോയി കഴിഞ്ഞാലും പോയ യാത്രകൾക്ക് ഒരു സുതാര്യത വേണം. മുഖ്യമന്ത്രിക്ക് പിന്നെ സ്വകാര്യ ജീവിതം വേണ്ട എന്നല്ല, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയത് എന്തിനാണ് എന്ന് ജനമോ മാധ്യമം
5: കാരണം അദ്ദേഹം വെളിപ്പെടുത്തണം. അദ്ദേഹം ചെറിയൊരു വ്യക്തിയല്ലല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ആളുകൾക്ക് അറിയണ്ടേ. ഇപ്പോഴും മംഗലാപുരം യാത്ര ആർക്കും അറിയാതെ അത് ആരെയാണ് കണ്ടത് ഒന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല കൊച്ചിയിലെ യാത്രയ്ക്ക്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ എന്റെ കോൺഗ്രസുകാരായ സുഹൃത്തുക്കൾ പോലും പറയാൻ വാക്കുകളില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്റെ എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ അവർ ചോദിക്കുമ്പോൾ ചിരിക്കുകയാണ്, വാട്സപ്പിലോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴേ. കാരണം അവർക്ക് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികൾ, ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞതും മറ്റ് നേതാക്കന്മാരൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അത് പ്രത്യുപകരമായിട്ട് കിട്ടും പല കാര്യങ്ങളും, അതാണ്. പക്ഷെ കേരളത്തിന്റെ ഇപ്പൊ 10,400 crore ഇത്രയും ദിവസത്തിനകത്ത് കടമെടുത്തു, അത് സൂചിപ്പിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പല സന്ദർഭങ്ങളിൽ. പക്ഷെ അദ്ദേഹം പിന്നെ മറ്റൊരു കാര്യം പറയണം, എന്ത് കാര്യം അദ്ദേഹം പിണറായി വിജയൻ അത് ചെയ്തില്ല, ഇവര് ഇത് ചെയ്തില്ല, ഏതൊക്കെ എന്തിനാ അവരെ കമ്പാരിസൺ ചെയ്യുന്നത്? നമ്മൾ ഒരാൾ സീൽ ചാടുന്നുണ്ടെങ്കിലും നമ്മളും പോയി ചാടും ഇല്ലല്ലോ, അതിനെ ക്ലിയർ ചെയ്യാനല്ലേ ഇവര് വന്നത്. എന്തൊക്കെ കാര്യങ്ങളാ പണ്ട് പറഞ്ഞിരുന്നത്, അതിന്റെ ഒരു 10% അദ്ദേഹം പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം രക്ഷപ്പെട്ടേനെ. അത്രേ പറയാനുള്ളൂ.
0: ലത്തീഫ സന്തോഷം കേട്ടോ, വീണ്ടും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമസ്കാരം, ഗുഡ് ഈവനിങ്.
6: ഹലോ
0: ഹലോ ഹലോ, കേൾക്കാലോ, ആരാണ്?
6: എന്റെ പേര് പ്രശാന്ത് എന്നാണ്.
0: എന്താണ്?
6: എന്റെ പേര് പ്രശാന്ത്.
0: പ്രശാന്ത്, പ്രശാന്ത് എവിടെയാണ്? നാട്ടിലെ?
6: നാട്ടിലെ തലശ്ശേരി.
0: തലശ്ശേരി, പറയൂ പ്രശാന്തേ.
6: മൂലയാട്ടം പറഞ്ഞ ശരിയാണ്, കേരളം നശിപ്പിച്ച് വലതിനുമാണ്. കക്കാനെല്ലാം ഇല്ല, മാറി മാറി മരിക്കുകയാണ്. എന്തുകൊണ്ട് ബി ജെ പിന്നെ സമ്മതിക്കുന്നില്ല? രണ്ടും കൂടി ബി ജെ പിന്നെ തോൽപ്പിക്കുന്ന ഇതിന്റെ ആവശ്യത്തിന് ബി ജെ പി തിരുവനന്തപുരത്താ കാണിക്കുന്ന കോർപ്പറേഷൻ എങ്ങനെയാ? എല്ലാ കള്ളം മറിയിട്ടില്ലേ?
0: ഇടതും വലതും മാറി മാറി ഇരുന്നിട്ട് ഭരിച്ചിട്ട് എല്ലാം കട്ടുമുടിക്കുക ചെയ്യുന്നത് അല്ലേ?
6: എല്ലാ സംശയം ഇടതിനും വലതിനും പത്ത് വള്ളി ഇവർ ഭരിക്കുക, നിങ്ങൾ മുന്നോട്ട് കണ്ടോ ഭരണത്തിൽ ഇരുന്നോട്ട് എന്താ ചെയ്യാനുണ്ട്? തിരുവനന്തപുരം ഉദാഹരണം, തിരുവനന്തപുരം നോക്ക്, ബി ജെ പി ഭരിച്ച 45 crore ഭരിച്ച കൂട്ടർ എന്തെല്ലാം തെണ്ടിത്തരം ഭരിച്ചാൽ എല്ലാം ഓരോന്ന് പുറത്തു വരുന്നില്ലേ? സാധാരണ കാർക്കൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ എന്താ അവിടെ അവിടെ നല്ല എല്ലാം നല്ല പുരോഗതിയാ വരുന്നത്. അതുകൊണ്ട് ബി ജെ പി കേരളത്തിൽ വന്ന ഇവന്മാരെല്ലാം കഴിയും.
0: അപ്പൊ ബി ജെ പി വരട്ടെ എന്നാണ് പറയുന്നത് പ്രശാന്ത് അല്ലേ?
6: ബി ജെ പി വന്നാൽ ഇവരെ എല്ലാം
0: സി ജെ പി വരണമെന്നാണോ പറയുന്നത്? ബി ജെ പി വരണമെന്നാണോ പറയുന്നത്? എനിക്ക് അത്ര വ്യക്തമായില്ല. ഏത് ഏത് ബി ജെ പി ആണോ വരണ്ടത്? സി ജെ പി ആണോ? കോക്രോച്ച് ആണോ വരണ്ടേ? ഏതാണ്? ഭാരതീയ ജനതാ പാർട്ടി വരട്ടെ എന്നാ പറയുന്നത്? ഇടതും വലതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യും, ജയിപ്പിക്കുന്നു അല്ലേ?
6: തിരുവനന്തപുരം എന്തുകൊണ്ട്? തിരുവനന്തപുരം എന്താ കാണിക്കുന്ന? ഇപ്പൊ അവിടെ ജനങ്ങളെ നിക്ഷേപം ചെയ്യുന്ന എല്ലാരും ഇടതിനും വലതിനും പ്രവർത്തിച്ച ജനങ്ങൾ മുഴുവൻ ബി ജെ പിക്ക് സപ്പോർട്ടായി. അവിടെ നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നത്. മറ്റേ കട്ടുമുറിച്ച് 45 crore ഭരിച്ചിട്ട് കാട്ടിട്ടില്ല, ബിൽഡിംഗ് കോർപ്പറേഷൻ ബിൽഡിംഗ് എല്ലാം കയറിയിട്ട് കൈയടക്കി വെച്ച.
0: എന്തായാലും നമുക്ക് നോക്കാം പ്രശാന്ത്, ആ ഇവരുടെ ഭരണം കഴിയുമ്പോഴത്തേക്ക് ഒരു തുടർ ഭരണം ബി ജെ പിക്ക് അങ്ങനെ തിരുവനന്തപുരത്ത് കിട്ടുമെന്നും കൂടി നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ കട്ടുമുടിക്കുന്നത് ഇടതും വലതും മാത്രമാണോ ബി ജെ പിക്കാർ നല്ല മാന്യന്മാരായിട്ട് അതിലൊന്നും കൈയിടാതെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തുടർ അവസരങ്ങൾ കൊടുക്കുകയല്ലേ ജനം വേണ്ടത്. സന്തോഷം വിളിച്ചേല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം സുഹൃത്തെ, ആരാണിത്?
7: നമസ്കാരം. നമസ്കാരം, മിനി പത്മ.
0: സജി പറയൂ. സുഖായിരിക്കുന്നു, കൊറേ ദിവസമായില്ലേ വിളിച്ചിട്ട്. പറയൂ.
7: ഞാൻ ഈ ഡയറിയിലെ ലിസ്റ്റുകളൊക്കെ കാണുമായിരുന്നു, ഒരുപാട് പേരുണ്ട്.
0: എല്ലാരും ഉണ്ട്, അവനും ഉണ്ട്, ഞാനും ഉണ്ട്, അപ്പുറത്തെ വീട്ടിലെ ആളും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇനി ആർക്കൊന്നും കുറ്റം പറയാനില്ല.
7: അതെ, ഇബ്രാഹിം കുഞ്ഞ്, ചന്ദ്രപ്പൻ, മറ്റേ ഇളമരം കരീം,
0: അതെ, വി എസ് അച്ചു, വി എസ് അച്യുതാനന്ദന്റെ പേര് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്.
7: അതെ, വി എസ് അച്ചു എന്ന് പറഞ്ഞ 10 lakh. ഗോപി കോട്ടമുറി 5 lakh. ചന്ദ്രൻപിള്ള 3 lakh. ഇപ്പൊ ടിവിയിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. കെ ചന്ദ്രപ്പൻ 10 lakh, പന്യൻ 2 lakh, അതുപോലെ തന്നെ ഹൈബി ഈഡൻ 2 lakh,
0: വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി
7: 5 lakh, പിണറായി 25 lakh, ഇബ്രാഹിം കുഞ്ഞ് 15 lakh, മുരളീധരൻ, ഏത് മുരളീധരൻ എന്നറിയില്ല, ഒരു പക്ഷേ ബി ജെ പിയുടെ ആവോ അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസിന്റെ ആവോ, ഗണേഷ് കുമാർ 2 lakh, ജി സുധാകരൻ 1 lakh എഴുതി വെച്ചിട്ടുണ്ട്, ബെന്നി ബഹനാൻ 3 lakh. അപ്പോ ഇത് ഇത് ഞാൻ ഇതിന്റെ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഇതിന്റെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഈ ഈ നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക്, പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഇത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കേസ് വാലിഡ് ആവുള്ളൂ. ഒരു ഡയറിയുടെ എഴുത്തുകുത്ത് വെച്ചിട്ട് കോടതിയിൽ പോയി ഈ കേസ്
0: വാലിഡാവും. അതെ, തീർച്ചയായിട്ടും
7: തള്ളിപ്പോവും. കാരണം ഇതുപോലെ ഒരു കേസ് ഡൽഹിയിൽ ഒരു കോൺഗ്രസ് നേതാവിനെ വെച്ച് ഒരു ആരോ ഒരു പരാതി കൊടുത്തിരുന്നു, അത് തള്ളിക്കളഞ്ഞു. കാരണം ആ ഡയറിയിൽ ഒരു ഇൻഫർമേഷൻ വെച്ച്, കാരണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ഇവിടെ നമ്മൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ എക്സോളജിക്കിന്റെ വിഷയം അതല്ല. നോക്കൂ, ഇവിടെ വീണ വിജയന്റെ എക്സോളജിക്കിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതായത് 2017 മുതൽ 2020 വരെ ചെയ്യാത്ത സേവനത്തിന്, അതായത് 55 ലക്ഷം വീണയുടെ അക്കൗണ്ടിലും 1.17 കോടി വീണയുടെ ഉടമസ്ഥയുള്ള എക്സോളജിക്കിലും ക്രെഡിറ്റ് ആക്കിയിരിക്കുകയാണ്.
0: അല്ല, ഈ ചെയ്യാത്ത സേവനം എന്നതിനെ കുറിച്ച് ഇപ്പൊ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ശ്രീ ജോസഫും അതിന് ലത്തീഫ് മറുപടി കൊടുക്കുകയൊക്കെ ചെയ്തു നമ്മുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. ഇത് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതിന് പണം കൊടുക്കാവുന്നൊന്നും ഇല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
7: ഞാനൊരു കാര്യം പറയട്ടെ വിനയ് പത്മ, കേരളത്തിൽ ഇത്രയും അധികം പ്രിവിലേജ് കിട്ടിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലെങ്കിൽ ഒരു കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ മകളോ മകനോ ഈ വേറെ ആരെങ്കിലും ഉണ്ടോ?
0: അല്ല, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അങ്ങനെ കിട്ടുമെന്നുള്ള ഒരു ചോദ്യം വരും. ഇത് വഴിപെട്ട നീക്കത്തിന് വേണ്ടിയിട്ടാണോ? കാരണം പാരിസ്ഥിതിക വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിക്കായിരുന്നു അന്ന്.
7: അതെ, ഐടിയുടെ ചുമതലയുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, പണ്ട് മറ്റേ PMS മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നിങ്ങൾ മിനി പത്മി കേട്ട് കാണും, ഒരു കത്ത് എഴുതിയിട്ട്
0: എന്റെ മകൾ രാധ വരുന്നു അല്ലേ,
7: എനിക്ക് എന്റെ അടുത്ത മാസത്തെ ശമ്പളത്തിൽ എനിക്ക് തരാൻ പറ്റില്ല. അവർക്ക് അങ്ങനെ ഭരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് പിന്നീട് നോക്കൂ സ്വാശ്രയ കോളേജിൽ എതിരെ സമരം ചെയ്ത് 4-5 രക്തസാക്ഷികളെ സൃഷ്ടിച്ച ആ പ്രസ്ഥാനത്തിലെ ആ സ്വാശ്രയ കോളേജിൽ തന്നെ കൊണ്ടുപോയിട്ട് പിണറായി വിജയൻ തലയിൽ മുണ്ടിട്ടിട്ട് തമിഴ്നാട്ടിൽ കൊണ്ട് ഈ മോളെ ചേർത്തിരിക്കുകയാണ്, അറിയാലോ. അവിടെ എഞ്ചിനീയറിംഗിന് പഠിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഉടനെ അപ്പോയിന്റാണ് ജോലി. എവിടെ? തിരുവനന്തപുരത്ത് ഈ രവി പിള്ളയുടെ കമ്പനി RP ടെക്നോസോഫ്റ്റ്, അവിടെ ചെറിയ പൊസിഷനിലൊന്നും അല്ല, CEO പൊസിഷനിൽ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നു. അവിടെ 5-6 അപ്പ ശമ്പളത്തിൽ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോഴേക്കും നേരെ അമ്മയുടെ പെൻഷന്റെ കാശ് എടുത്തിട്ട്
0: ബാങ്ക്
7: കമ്പനി തുടങ്ങുന്നു. അപ്പോ അപ്പോഴേക്കും പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രിയാകുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോ ഈ ഇഷ്യൂ വരുന്ന ശേഷം, അതായത് ഇവിടെ CMR ഇൻകം ടാക്സ് റെയ്ഡ് വന്നപ്പോ അവിടെ ഇൻകം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടുപിടിച്ചപ്പോഴാണ് ഈ ഇതെല്ലാം പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ഒരു കുഞ്ഞു പോലും അറിയില്ല. പക്ഷെ ഇവിടെ പെട്ടത് എന്താ അറിയോ? ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയല്ല, ഇവിടെ വീണാ വിജയന്റെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ക്രിസ്റ്റൽ ക്ലിയർ പോലെ കിടക്കുകയാണ്. SFI അന്വേഷിച്ചു, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിച്ചു. അന്വേഷിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്ത് സേവനമാണ് നൽകിയത്. അപ്പൊ ആ പറഞ്ഞു ഇങ്ങനെ
0: അതിന് GST അടച്ച തെരുവും ഹാജരാക്കി. അതാണ് അതിലും വലിയ അബദ്ധമായിട്ട് മാറിയത്.
7: അവിടെയാണ് പെട്ടുപോയത്. അത് മാത്രമല്ല മിനി പത്മ, നിങ്ങളുടെ സ്റ്റാഫുകളുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അവിടെ ലിസ്റ്റ് ഇല്ല. ഒരു IT സ്റ്റാഫ് ആരാണ് ഈ സേവനം ചെയ്ത് IT സ്റ്റാഫിന്റെ പേര് പറയാൻ പറഞ്ഞു. അവർക്ക് വീണാ വിജയന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോ ഈ പണം പിന്നീട് എന്ത് ചെയ്തു? അതായത് ഇതിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് മിനി പത്മ. അതായത് 2000
0: അവിടെയാണ് ഈ ഹവാല, റിവേഴ്സ് ഹവാല എന്നുള്ള ആരോപണം ഒക്കെ സജീവമാകുന്നത്. അതെ,
7: ആ പണം എന്ത് ചെയ്തു എന്ന് SFIO ചോദിച്ചു, മറുപടി ഇല്ല. കാരണം ഈ മറ്റേ ED മണി ലോണ്ടറിങ് മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അവിടെ കറപ്ഷനോ അല്ലപോലെ തന്നെ ചീറ്റിങ് ഇതൊന്നും അന്വേഷിക്കാനുള്ള വകുപ്പില്ല. അതുകൊണ്ടാണ് കേരള സർക്കാരിനോട് പറഞ്ഞത് ഇവിടെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന്. ഇത് മാത്രമല്ല, ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് 2020
0: മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞിട്ട് താങ്കൾ എവിടെ പോവുക ചെയ്തത്? എന്തായാലും നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. ആ കോൾ കട്ടായിരിക്കുകയാണ് സജി. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് തിരിച്ചു വിളിക്കൂ കേട്ടോ. ചെറിയൊരു ബ്രേക്ക്, വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ വിളിക്കേണ്ട നമ്പർ 800-9220.
8: Let's talk with Mini Padma.
9: You're tuned into Home 92.2 FM. Home is a feeling.
10: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസൻസ് നവോമി 2026, എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബിൽ നവോമിത് 2026.
11: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ticketsfy.net.
12: പുതുമയുടെ നേരത്ത്
10: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
13: പഴമയുടെ തീരത്ത്
10: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
12: പുതുമഴയിലോരത്ത്
10: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
14: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
15: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
16: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
17: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
18: Joy Alucas, world's favorite jeweler.
17: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
19: Home FM Birthday Bash. Win 9 grams of 22 karat gold. Brought to you by Joy Alucas, world's favorite jeweler.
0: ഹോം 92.2 എഫ് എം. അതെ, നമ്മുടെ എഫ് എമ്മിന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ചിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനായുള്ള കോൺടെസ്റ്റിനുള്ള സമയമാണിത്. 9 ഗ്രാമിന്റെ 28 ക്യാരറ്റ് സ്വർണ്ണ നാണയമാണ് വിജയെ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിന്നർ വീതം. ഇതിൽ നിന്ന് ഫൈനൽ ഡേ വിന്നറിനെ പ്രഖ്യാപിക്കും. ഇതിനായിട്ട് വേണ്ടത് എന്താണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക. സിമ്പിളാണ് ചോദ്യം. ഇന്നത്തെ ചോദ്യം കേട്ടാലോ? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആരെയാണ് അങ്ങനെ വിളിക്കുന്നത്? ഉത്തരവും വളരെ എളുപ്പമാണ്. ഓപ്ഷൻ ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉത്തരം അയക്കുന്നവർക്കാണ് സമ്മാനം ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ. ഏതാണ് നമ്പർ? വാട്സ്ആപ്പ് നമ്പർ 0585829220. നമ്പർ ഒരിക്കൽ കൂടി 0585829220.
20: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
21: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.
0: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പിണറായി വിജയനെതിരെ FIR ഇടാത്തത് രാഷ്ട്രീയ ഒത്തുകളി എന്ന ആരോപണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ആരാണിത്? അബ്ദുറഹ്മാൻ റാഷിദി, എവിടെയായിരുന്നു? കേൾക്കാറേ ഇല്ലല്ലോ. സുഖായിരിക്കുന്നോ താങ്കള്?
22: ഞാൻ
0: വിചാരിച്ചു ശൂന്യാകാശത്തേക്ക് പോയി വന്ന്.
22: സംസാരിച്ച സുഹൃത്ത് നല്ല സംസാരം കേട്ടോ. കോൺഗ്രസിനെ ഇതുപോലെ ന്യായീകരിക്കുന്ന ആള് ഇവയില്.
0: ഇപ്പൊ ലാസ്റ്റ് വിളിച്ച കോളാണോ? ലാസ്റ്റ് വിളിച്ച അദ്ദേഹം കോൺഗ്രസിനെയാണോ ന്യായീകരിച്ചത്? അദ്ദേഹം ഒരു BJP അനുഭാവിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
22: കാരണം ലാസ്റ്റ് പിന്നെ നേരത്തെ ഒരു BJP അനുഭാവി കേരളം BJP ഭരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞായിരുന്നല്ലോ. തറവാട് മൊത്തം ഇപ്പം പുതിയ അവരുടെ മോഡലിൽ വിറ്റിട്ടാണ് അവർ അഴിമതി നടത്തുന്നത്. കാരണം സ്വന്തം കുടുംബക്കാരുടെ പേരിൽ എഴുതിയിട്ട് ഇനിയിപ്പോ കേരളത്തിന്റെ ഒരു കേരളം മാത്രമാണ് ബാക്കിയുള്ളത് കുറച്ച്, രണ്ടോ മൂന്നോ. അപ്പൊ അതും കൂടിയിട്ട് ഇപ്പൊ ഒന്ന് നശിപ്പിച്ച് കാണാൻ വേണ്ടിട്ടാണ് ഇപ്പൊ BJPക്കാരുടെ ആഗ്രഹം. എന്തായാലും ഇപ്പം ഈ ഭരണം വന്നതിന് ശേഷം ഞങ്ങൾ പ്രവാസികളെയോ കുത്തുവാളോ എടുപ്പിച്ചു, പെൻഷൻ തരാതെയും അത് കട്ട് പോയിട്ടും. കാരണം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഗൾഫ് രാജ്യങ്ങളില് എങ്ങനെ മനസ്സ് വരുന്ന ഇവർക്കൊക്കെ ഈ ഇപ്പോഴത്തെ ഈ MLA മന്ത്രിമാരെയും സ്വീകരിക്കാനായിട്ട്? ഹലോ,
0: കേൾക്കുന്നുണ്ട്?
22: ഇവിടുത്തെ ഈ നേതാക്കന്മാർക്കും ഇവിടെയുള്ളവർക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്ന? ഇവരൊന്നും അരിയാഹാരല്ലേ കഴിക്കുന്നത്. ഈ പ്രവാസികളുടെ ഈ കൂട്ടായ്മ അത് ഒന്ന് വേണ്ടാന്ന് വെക്കാൻ പോകുന്നു. പെൻഷൻ പണം ഇവർ കൊടുക്കുന്നില്ല. കാരണം പറഞ്ഞ കൊടുക്കുന്നു. ഇപ്പൊ എന്റെ ഇപ്പൊ 4 മാസമായി വന്നിട്ട് അവിടെ ഇതൊക്കെ ഇതായിട്ട് ചെയ്തിട്ടും ഈ കൊണ്ടുവരുന്ന, കാരണം ഈ ഇവിടുന്ന് എന്തായാലും ഇത് ഗൾഫ് രാജ്യമായി പോയി ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതിനെപ്പറ്റി. പക്ഷെ ഏതായാലും ഒരു പുതിയ മോഡൽ അഴിമതി കേരളത്തിൽ വന്നതിൽ സന്തോഷം.
0: അതാണ് അബ്ദുറഹ്മാൻ റാഷിദിയുടെ ഒരു ടേക്ക് ഈ വിഷയത്തിൽ. അദ്ദേഹം കൂടുതൽ പറയാൻ വേണ്ടി പോയി, പക്ഷെ കട്ടായിട്ടാണ് ഉള്ളത്. താങ്കൾ പറയും, സാധാരണ ഇതിൽ അദ്ദേഹം എന്നോട് പറഞ്ഞാണ് മിനിപത്മ എന്റെ കോൾ കട്ട് ചെയ്തില്ലേ എന്ന്. കട്ട് ചെയ്യാറില്ല. കട്ടായി പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയാറുണ്ട്, പറ്റുമോ ഒന്ന് തിരിച്ചു വിളിക്കണം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
23: നമസ്കാരം.
0: നമസ്കാരം, ആരാണിത്? സുഖായിരിക്കുന്നു. അനൂപാണോ? അല്ലല്ലോ, ആരാ?
23: ഷമീറാണ്.
0: ഷമീർ, ഷമീർ. ആ, ഷമീറിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കട്ടായി പോയി. വേഗം പറഞ്ഞോളൂ ഷമീർ.
23: തീർച്ചയായിട്ടും, അതായത് ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാര് പണം കൊടുക്കും. അതിലൊരു പണ്ട് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ പ്രവാസി വ്യവസായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിക്ക് ഒരു ഇലക്ഷൻ കാലത്ത് 2 ലക്ഷം രൂപ കൊടുത്തു. ഇലക്ഷൻ കഴിഞ്ഞാൽ ചെലവായില്ല, ഉമ്മൻചാണ്ടി അത് തിരികെ കൊടുത്തു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ നിലപാട്, അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടികൾ ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്, അത് അത് ചെലവാക്കാതിരിക്കാനുള്ള നിയമമോ അല്ലെങ്കിൽ അതിന് കർശനമായ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ സർക്കാർ ചെലവാക്കുന്ന രീതിയോ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ വരേണ്ടതാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ ആ ഒരു പേരിൽ അവരെ ക്രൂശിക്കാൻ കഴിയില്ല. കാരണം ആ പൈസ അവര് അവരെ സ്വന്തം ആവശ്യത്തിന് എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാം ആ പാർട്ടി അണികൾക്കോ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളോ ആയ ആളുകൾക്ക് ചെലവഴിക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ആ സമയത്ത് മേടിച്ചിട്ടുണ്ടാവും പാർട്ടി ഫണ്ടിലേക്കൊക്കെ. ഒന്നും ചെയ്യാതെ വീടാൻ വിജയം മേടിച്ച പൈസയും ഇതും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടില്ല. ഒന്നും ചെയ്യാണ്ട് മേടിച്ച പൈസ.
0: അപ്പൊ അവരാണ് കെ മുരളീധരന്റെ വാക്കുകൾക്ക് പ്രസക്തി തോന്നുന്നല്ലേ. തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് ലഭിക്കുന്ന പണവും അഴിമതി പണവും എങ്ങനെയാണ് ഒരേ വ്യക്തി കൊടുത്താലും
23: ഒരേപോലെയാണത്. അതിപ്പോ ആരും ഈ ബിജെപി ആൾ വന്നിട്ട് പറഞ്ഞു കേന്ദ്രത്തിൽ ഉണ്ടാക്കി കൊടുത്തോളം സ്ഥാപനങ്ങൾ, അതായത് റോഡുകൾ, എക്സ്പ്രസ് ഹൈവേകള്, ബിൽഡിംഗ് എല്ലാം പൊളിഞ്ഞു പോവാണ്, അഴിമതിയുടെ കൂടാരാണ്, ഒരു അന്വേഷണം നടക്കട്ടെ. ഇവര് അഴിമതി ഇല്ല. ഇനി കേരളത്തിലെ മൂന്ന് ജില്ല ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടെ പറഞ്ഞു, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, ഈ മൂന്ന് ജില്ലയിലെ കഴിഞ്ഞ 20 കൊല്ലം ഈ മൂന്ന് ജില്ലയിൽ ബി ജെ പിനെ നയിക്കുന്ന നേതാക്കന്മാരുടെ സ്വത്തോരോ ഒരു പരസ്യപ്പെടുത്താൻ പറ്റുമോ എനിക്ക് ബിനാമി അടക്കം. അപ്പൊ അഴിമതി ഇല്ലാന്നൊന്നും പറയണ്ട. നമ്മൾ കൺമുന്നി കാണുന്നുണ്ട് ചില ആളുകള് മാനം മുട്ട വലിയ വലിയ പൈസക്കാരായി വളരുന്നത്. അപ്പൊ അങ്ങനെ ആര് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലാണ്ട് അഴിമതി ഇല്ലാന്ന് ഇന്ത്യയിൽ പറയാൻ അർഹതയില്ല. എല്ലാവരും കോൺഗ്രസ് ഞാന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് അഴിമതിക്കാരുണ്ട്. ഇപ്പൊ സ്വന്തമായി പൈസ ഉണ്ടാക്കിയവരുണ്ട്, ഒന്നുമില്ലായ്മയിൽ നിന്ന് കോടീശ്വരന്മാരായ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ സ്വന്തം പറമ്പുകൾ വിറ്റ് പാർട്ടിനെ ഉണ്ടാക്കിയ ഹരിദാസ് സാറിനെ പോലുള്ള, അവര് തലേക്കുന്നിൽ ബഷീറിനെ പോലുള്ള ഒരുപാട് നേതാക്കന്മാർ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് കെ കൊച്ചുമകനെ പോലുള്ള ഒരുപാട് നമ്മളെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട് നമ്മളതൊക്കെ. അവരൊക്കെ പറമ്പുകളും അവരെ സ്വത്തുകളും വിറ്റ് അവർ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ചവരാണ്. ഒന്നും ഉണ്ടാക്കാതെ ഇന്നും ഇല്ല കേന്ദ്രനെ പോലെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ആയിരുന്ന ഒരാളാണ്. ഇന്നും അദ്ദേഹത്തിന് പുറത്തു വേണമെങ്കിൽ ആരെങ്കിലും വാഹനത്തിനെ ആശ്രയിക്കണം ആ കണ്ടീഷനിലുള്ള നേതാവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയക്കാരെ അടുത്താക്ഷേപിക്കാനും ഇല്ല, എന്നല്ല ബി ജെ പിക്കാർ മാത്രം പുണ്യാളന്മാരാണെന്ന് ഇവിടെ വന്നിട്ട് ഒരാളും.
0: യെസ്, അതാണ് ഷമീറിന്റെ അഭിപ്രായം. ഷമീർ നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
1: നമസ്കാരം. കട്ടായി പോയി.
0: അതെ അതെ അതെ, ഞാൻ ആലോചിക്കായിരുന്നു എന്താണ് താങ്കൾ തിരിച്ചു വിളിക്കാത്തതെന്ന്. ഞാൻ പറയുകയും ചെയ്തിരുന്നു തിരിച്ചു വിളിക്കണമെന്ന്. സജി അല്ലേ? സജി വീണ്ടും കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഹലോ,
0: നമസ്കാരം. ആരാണ്?
2: നമസ്കാരം,
0: നവാസ്. ഈ കട്ടായി പോയവർ വീണ്ടും വിളിക്കുമ്പോ വീണ്ടും കട്ടാവുന്ന ഒരു അത്യപൂർവ പ്രതിഭാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പറ്റുമെങ്കിൽ കട്ടാവാതെ വിളിക്കാൻ ഒന്ന് ശ്രമിക്കണേ. നമസ്കാരം. ആരാണ്?
2: ഷമീർ
0: ഒതുക്കങ്ങൾ, വേഗം പറഞ്ഞോളൂ.
1: അപ്പൊ ആദ്യം തന്നെ ഒരു 1 ഇയർ ആയ ആശംസകൾ.
0: ഓ, താങ്ക് യു സോ മച്ച്.
1: എത്രയും ദിവസം? കുറച്ചു ദിവസം ചർച്ചയൊന്നുമില്ലായിരുന്നു.
0: കുറച്ചു ദിവസം ഉണ്ടായിരുന്നില്ല. അതെ അതെ.
1: ആ പിന്നെ ഈ പറഞ്ഞ നേതാക്കന്മാരെ പേരിലൊക്കെ, ഈ പിണറായി വിജയന്റെ പേരിലും വീണ വിജയന്റെ പേരിലും കേസ് വരുമ്പോ തന്നെ ഈ പേരുകളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് അല്ലേ? ആ അന്ന് എന്തുകൊണ്ട് ഇത് ഇത്ര ഒരു വിഷയമായില്ല? അവരെന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അന്നുണ്ടല്ലോ OC ECBC എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും കുറെ കളിയാക്കിയിട്ട് പോസ്റ്റർ അടിച്ചിരുന്നല്ലോ.
0: അതെ.
1: ആ എന്തുകൊണ്ട് അവരാരും അന്ന് അന്വേഷിച്ചില്ല? അവരെ കയ്യിലായിരുന്നല്ലോ ഭരണം.
0: അതെ, ഇന്നും അന്വേഷിക്കുന്നില്ല കാര്യമായിട്ട് എന്നാണ് പറയുന്നത്. ഇപ്പം പിന്നെ വീണയുടെയും പിണറായി വിജയന്റെയും ED ശുപാർശന്മേൽ മാത്രമേ വരുന്നുള്ളൂ. FIR ഇട്ടിട്ട് വരണ്ട എന്നാണ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്.
1: അതിൽ അവർക്കും അറിയാം, അതിൽ അന്വേഷിക്കാനില്ല. കാരണം അത് അല്ല, അങ്ങനല്ല.
0: അല്ല, താങ്കൾ പറയുന്ന രണ്ട് കേസാണ്, അതുകൊണ്ട് അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് അല്ലേ? രണ്ട് കേസാണ്, അത് അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞപ്പോഴും ഷമീർ ഒതുക്കങ്ങൾ, താങ്കൾ എവിടേക്കാണ് പോയത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. ഒരു കോൾ കൂടി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇല്ല, കോൾ കട്ടായി പോയിരിക്കുകയാണ്. എന്തായാലും വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. കോൾ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കോൾ കട്ടാവാതെ നമുക്ക് കൂടുതൽ നേരം സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. തെരഞ്ഞെടുപ്പ് കാലത്ത് ലഭിക്കുന്ന ഫണ്ടായിട്ട് ലഭിക്കുന്ന പണവും അതുപോലെ അഴിമതി എന്ന ആരോപണം വരുന്ന രീതിയിലുള്ള പണവും അതും രണ്ടും രണ്ടായിട്ട് തന്നെയല്ലേ കണക്കാക്കേണ്ടത് എന്ന മന്ത്രി കെ മുരളീധരന്റെ വാക്കുകൾ, അതുപോലെ ശശിധരൻ കർത്തയുടെ ആ ഡയറി പുറത്തുവിട്ട SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പകർപ്പായിട്ട് പുറത്തു വന്ന ആ പേരുകളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. ഇനി 5 മണിയുടെ വാർത്ത.
21: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സി ജെ പി പ്രതിഷേധം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്ന അന്ത്യശാസനവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. 48 മണിക്കൂറിനുള്ളിൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സി ജെ പി. കൂടാതെ SIR നിർത്തിവെക്കണമെന്നും ആവശ്യമുയർത്തുന്നുണ്ട്. കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് രീതി മാറ്റണമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പരിശോധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ എതിർപ്പുകൾ അവഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വോട്ടുകൾ മോഷ്ടിക്കപ്പെടുകയാണെന്നും ജനങ്ങളുടെ വോട്ടവകാശത്തെ ബാധിക്കുന്ന നടപടികൾ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. സൗദിയിലേക്ക് ഹൂതികളുടെ ആക്രമണ ശ്രമം. 6 ബലിസ്റ്റിക് മിസൈലുകൾ തകർത്ത് സൗദി സഖ്യസേന. തായിഫ്, യാംപു എന്നിവിടങ്ങളിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയ ചാർട്ടേഡ് വിമാനത്തിന്റെ സ്പോൺസർ ആരാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത്. ചിപ്സൺ ഏവിയേഷനാണ് ഇതിന്റെ ബില്ലടച്ചത്. തെളിവുകൾ പുറത്ത്. ബംഗളൂരു ആസ്ഥാനമായ കേലചന്ദ്ര ലോജിസ്റ്റിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ചാർട്ടേഡ് വിമാനത്തിലാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്തത്. ചിപ്സൺ ഏവിയേഷൻ അടച്ച ബില്ലിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. അതിനിടെ സംസ്ഥാന സർക്കാരുമായി വിമാന കരാർ പുതുക്കാൻ താൽപര്യമില്ലെന്ന് ചിപ്സൺ. കരാറിനായി വഴിവിട്ട നീക്കങ്ങൾ നടത്തിയിട്ടില്ലെന്ന് വിശദീകരണം. മുഖ്യമന്ത്രി VD സതീശന്റെ യാത്രാ വിവാദത്തിന് പിന്നാലെയാണ് ചിപ്സൺ ഏവിയേഷന്റെ വിശദീകരണം. സർക്കാരുമായുള്ള കരാർ കമ്പനിക്ക് ലാഭകരമല്ലെന്നും ചിപ്സൺ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. കർണാടകയിലെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ KJ ജോർജിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേലചന്ദ്ര ഏവിയേഷന്റെ വിമാനത്തിലാണ് മുഖ്യമന്ത്രി മലപ്പുറത്തേക്ക് പോയതും തിരികെ വന്നതും. ഇതിനുള്ള ചെലവ് വഹിച്ചതാണ് ചിപ്സൺ ഏവിയേഷൻ. CMRLMD ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേജുകൾ പുറത്തുവിട്ട് BJP നേതാവ് ഷോൺ ജോർജ്. ഡയറിയിൽ മുഖ്യമന്ത്രി VD സതീശന്റെ പേരും. SFIO കോടതിയിൽ നൽകിയ രേഖയുടെ പകർപ്പാണ് പുറത്തുവിട്ടതെന്ന് ഷോൺ. UDF LDF നേതാക്കളുടെ പേരുകളും ഡയറിയിൽ. VD സതീശനെ കൂടാതെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, K സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും, പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ, പന്നിൻ രവീന്ദ്രൻ, S ശർമ്മ അടക്കമുള്ള LDF നേതാക്കളുടെയും പേര് ഡയറിയിൽ. മുരളീധരൻ BJP എന്ന പേരും ഷോൺ പുറത്തുവിട്ട പകർപ്പിൽ ഉണ്ട്. CMR എക്സാലോജി കേസിലെ SIT അന്വേഷണം DGPയുടെ ഉത്തരവിൽ ഗുരുതരമായ നിയമപ്രശ്നമെന്ന് ഷോൺ. കേസിൽ ആരോപണ വിധേയനാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി. പ്രതിയെന്ന് പറയുന്ന ആൾ തന്നെ FIR ഇട്ട് അന്വേഷണം വേണ്ടെന്ന് പറയുന്നു. ED കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് DGPയോടാണ്. കഴിഞ്ഞ 15 ദിവസമായി അന്വേഷണം വൈകിപ്പിച്ചു. FIR ഇട്ട് അന്വേഷണം വേണ്ടെന്ന തിരക്കഥ സർക്കാർ ഉണ്ടാക്കിയെന്നും ഷോൺ ആരോപിച്ചു. ഭയമില്ലെങ്കിൽ കേസ് CBIക്ക് വിടണം. കാലങ്ങളായുള്ള കൂട്ടുകച്ചവടമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. LDF UDF പ്രമുഖ നേതാക്കളുടെ പേരുകൾ വ്യക്തമായി കുറിച്ചിട്ടുള്ള പേജിൽ മുഖ്യമന്ത്രി VD സതീശനും ഉൾപ്പെട്ട ചൂണ്ടിക്കാട്ടിയ ഷോൺ കേസിൽ ED യുടെ കത്തിൽ സംസ്ഥാന സർക്കാർ പിണറായിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാത്തതിന്റെ കാരണം ഇതാണെന്നും പറഞ്ഞുവെക്കും. പിണറായി വിജയന്റെ അഴിമതി VD സതീശനും തുടരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അഴിമതിരഹിത കേരളം സൃഷ്ടിക്കുമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം. 140 ദിവസം കഴിഞ്ഞ് ജനം കാണുന്നതെന്താണ്? ഇത് ചർച്ചയാക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നു. കൊള്ള നടന്നു എന്നതിൽ ആർക്കും സംശയമില്ല. പിണറായി ജയിലിൽ പോകണമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഈ സർക്കാരിന് ഒളിച്ചുവെയ്ക്കാനാണ് ആഗ്രഹം. FIR ഇടുന്നില്ല, വിജിലൻസ് അന്വേഷണമില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ. CMRL മുൻ MD ശശിധരൻ കർത്തയുടെ ഡയറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ. പണം വാങ്ങിയോ, കർത്ത പണം നൽകിയിരുന്നോ എന്ന ചോദ്യത്തിനും മറുപടിയില്ല. മുതലാളിമാരുടെ സൌജന്യത്തിൽ യാത്ര നടത്തുന്നത് തുടരുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരാണ് വിമാനങ്ങൾ നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. സ്ഥിരമായി ഇത് തുടരുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. ഇതിനെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആരുടെ സ്പോൺസർഷിപ്പിലാണ് മംഗലാപുരത്തേക്കും മലപ്പുറത്തേക്കും പോയതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും MV ഗോവിന്ദൻ. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണക്കിരീടം സുരക്ഷിതമായുണ്ടെന്ന ദേവസ്വം ബോർഡ്. വിഷയത്തിൽ തിരുവാഭരണ കമ്മീഷണർ ബോർഡിന് വിശദീകരണം നൽകി. ഭക്തർ സമർപ്പിച്ച സ്വർണ്ണക്കിരീടം നഷ്ടമായിട്ടില്ലെന്ന് വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ.

0: അമേരിക്കയെ വീണ്ടും ആക്രമിച്ചാൽ യുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ. പരമോന്നത നേതാവ് മുർത്തബ ഖാംനയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഹോർമൂസ് കടലിടുക്കിലേക്കും സംഘർഷം വ്യാപിച്ച സാഹചര്യത്തിലാണ് പരാമർശം. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ യുഎസുമായി ചർച്ചയ്ക്കില്ലെന്നും ഹോർമൂസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് യുഎസിൽ 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷീ യുഎസിലെത്തുന്നത്. റഷ്യയുടെ വരുമാന മാർഗ്ഗങ്ങൾ അടച്ചുപൂട്ടാനും യുദ്ധനീക്കങ്ങൾ തടസ്സപ്പെടുത്താനും ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ. റഷ്യയുടെ വരുമാനത്തെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി യു എൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് വിജയം. ദക്ഷിണകൊറിയ 8-2 തകർത്തു. ശനിയാഴ്ച ആതിഥേയരായ ജപ്പാനെതിരെ ഇന്ത്യയുടെ അടുത്ത പൂൾ മത്സരം. ഫുട്ബോൾ, ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്ത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങി. ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വനിതകളുടെ 60 കിലോ സാൻഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ റോഷ്ബീന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. വിശദവാർത്ത 6 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Studio clockil samayam 5 mani kazhinju 6 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 55%.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: സംഗീതത്തിന്റെ പലവിധത്തിലുള്ള അവസ്ഥാന്തരങ്ങളെയും പലവിധ രൂപങ്ങളെയും ഒക്കെ ഏറ്റെടുത്ത് ആഘോഷമാക്കി മാറ്റാറുള്ള മലയാളികൾക്ക് പൊതുവെ അന്യമായിരുന്ന ആ ഒരു ബാങ്കർ കൈൻഡ് ഓഫ് മ്യൂസിക് അല്ലെങ്കിൽ റാപ്പിന്റെ ഒക്കെ ഒരു പുതിയ വേർഷനുമായിട്ടാണ് കുറച്ചധികം യുവാക്കൾ മലബാറിൽ നിന്ന് മലയാളികളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. അവരുടെ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വർക്ക് മലബാർ ഈ ബാങ്കർ കേട്ടുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഹോം 92.2 എഫ്എമ്മിന്റെ ബാക്ക് ടു ഹോമിന് തുടക്കം ഇട്ടിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. സോ റൈറ്റ്, നമ്മളങ്ങനെ പതിയെ പതിയെ വിന്ററിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് യു എയിലെ സമ്മർ കാലം ഇന്നലെ അവസാനിച്ചു. ആൻഡ് തൊട്ടടുത്ത സീസൺ ഓട്ടം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പതിയെ നമ്മൾ ഒരു ഒക്ടോബർ മിഡിലേക്ക് എത്തുന്ന സമയത്ത് വിന്റർ വരും, വിന്റർ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പതിയെ മുന്നോട്ട് പോകണം. അതേസമയത്ത് നാട്ടിലാണെങ്കിൽ പലയിടത്തും അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളും ഒക്കെ അറിയുന്നുണ്ട് കേട്ടോ. മഴയുടേതായിട്ടുള്ള റിപ്പോർട്ടുകളും ഒക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. എനിവേ, നാട്ടിലെ കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ പോകാനായിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പറയൂ. വിശേഷങ്ങളൊക്കെ ചുമ്മാ നാട്ടിൽ പോയിട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ ഇവിടേക്ക് വിളിച്ചിട്ട്. ആൻഡ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രവാസികളുടെയൊക്കെ കോളങ്ങളിൽ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത. ശരിക്കും ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ, എന്തായി എന്തായി എന്തായി എന്നുള്ളതിനെ കുറിച്ചിട്ട്. അങ്ങനെ ഒരു വാർത്തയായിരുന്നു ആക്ച്വലി ഖത്തറിൽ ഏതാണ്ട് 100,000 ഖത്തർ റിയാൽ, ഞാൻ ദിർഹംസ് എന്ന് പറയുന്നത് ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യൻ രൂപയിൽ പറയാനാണെങ്കിൽ ഏകദേശം 2,600,000 രൂപ ഒരു പൂച്ചയ്ക്ക്, ആ പൂച്ചയെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് അതിൻ്റെ ഉടമകൾ സമ്മാനിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത. ഖത്തർ മുഴുവൻ ആ ഒരു പൂച്ചയെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. റെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജിഞ്ചർ കാറ്റ്, അറിയാലോ ജിഞ്ചർ കാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ച് കളറിലുള്ള കാറ്റാണ്. അപ്പോൾ ഈ ജിഞ്ചർ കാറ്റ് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് പലപ്പോഴും പലതരത്തിലുള്ള കൗതുകം തോന്നിയേക്കാം, കാരണം ഒരു പൂച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഒരു പെറ്റിനെ വളർത്തിയിട്ടുള്ളവർക്ക് അറിയാം ആ ഒരു പെറ്റ് എത്രത്തോളം നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന, നമ്മളോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നായി മാറും എന്നുള്ളത്. ആ ഒരു ജീവനെ നമ്മൾ അത്ര കണ്ട് സ്നേഹിച്ചു തുടങ്ങി കഴിയുമ്പോഴേക്കും അതിനെ ഒരു നിമിഷം പിഴിഞ്ഞിരിക്കുന്നത് പോലും വലിയ വലിയ വേർപാടിൻ്റെ ദുഃഖം പകരുന്ന ഒന്ന് തന്നെയായിരിക്കും. എനിക്ക് ഞാൻ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ട് കൊണ്ടു നടന്ന, ഞാൻ അങ്ങനെ പെറ്റിനൊന്നും അധികം വളർത്തിയിട്ടുള്ള ആളല്ല, പക്ഷേ ക്ലോസ് ടു ഹാർട്ടായിട്ട് ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്ന ഒരു പെറ്റി അടുത്തടക്കാണ് അത് മരിച്ചുപോയത്, ഒരു 2 മാസം മുന്നേ. എൻ്റെ ആസിഫ് റാവുത്തർ എന്ന് പറഞ്ഞ ഇൻസ്റ്റ പേജൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കാണാം നിങ്ങൾക്ക്. അതിലിപ്പോഴും ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന എനിക്ക് ഏറ്റവും അധികം വ്യൂ ആയിട്ടുള്ള വീഡിയോസിലൊന്ന് എൻ്റെ പൂച്ചയുടെ വീഡിയോ ആയിരുന്നു. ഇപ്പോഴും ഞാൻ അവനെ മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് വാർത്ത കാണുന്ന സമയത്തൊക്കെ പെട്ടെന്ന് അത് ഓർമ്മ വന്നുകൊണ്ടിരുന്നത്. അവർ എത്രമാത്രം ഒരു പക്ഷേ എത്രമാത്രം ആ പൂച്ചയെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു വാഗ്ദാനം തന്നെ അവർ നൽകിയിരിക്കുന്നതെന്ന്. ഖത്തറിലേക്കൊക്കെ ജോലി അന്വേഷിച്ച് പോയിട്ടുള്ള പുതിയ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടേക്കൊക്കെ വിസിറ്റിൽ പോയിരിക്കുന്നവർ ഇപ്പോൾ ജോലി അന്വേഷിക്കുന്നതിന് പകരം വൺ ടൈം സെറ്റിൽമെൻ്റ് ആയിട്ട് ലൈഫ് തന്നെ സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൂച്ച അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും കിട്ടട്ടെ, അതിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും എന്തായാലും മറ്റ് വിശേഷങ്ങളിലേക്കൊക്കെ വരണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആനിവേഴ്സറി പ്രമാണിച്ചുകൊണ്ടുള്ള കിഡിലൻ സമ്മാനങ്ങൾ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന ലാപ്പിലേക്ക് ഇങ്ങനെ പോവാണ്. 24-ാം തീയതിയായി. ഇനിയൊരു 4-5 ദിവസം കൂടി മാത്രമായിരിക്കും കോൺടെസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവുക. അതുകൊണ്ട് കീപ് പാർട്ടിസിപ്പേറ്റിംഗ്. അതോടൊപ്പം തന്നെ നമ്മൾ നാളെ ധൂമകേതുവും മറ്റന്നാൾ ആരവും ആൻഡ് അകം ബാൻഡിൻ്റെ ഉൾപ്പെടെയുള്ള പെർഫോമൻസുകളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു വീക്കെൻഡിലേക്കാണ് എത്തിച്ചേരുന്നത്. സോ അതിൻ്റെ എല്ലാ ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ തരാം. കേട്ടുകൊണ്ടേ ഇരിക്കും ഹോം 92.2 എഫ്എം. ഇത് ഒരു ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാനുള്ള സമയമാണ്. കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് ഒരു സമ്മാനം തരാം.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
0: Supported by AkbarTravels.com, Al Maraya Car Rentals and Volcano LED Solutions.

0: com. സെപ്റ്റംബർ 26
1: പരിപാടി. പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
0: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
1: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
0: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
1: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: റൈറ്റ്, തിരിച്ചു വരാം. ഹോം 92.2 എഫ് എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയോ? ഞാൻ എങ്ങോട്ടെങ്കിലും പോയോ? ഇല്ല, നമ്മളൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചില്ലായിട്ടിരുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തിരിച്ചു വരാമെന്ന് പറഞ്ഞ ഫ്രേസ് തെറ്റാണല്ലേ, ഞാനത് തിരുത്താം കേട്ടോ. എനിവേ, എന്തായാലും ഈ സമയത്ത് നാളെ റിലീസാകാനിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച ടൈം ലൂപ്പ് സിനിമകളിലൊന്ന്, ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് മലയാളത്തിലെ ആദ്യത്തെ ടൈം ലൂപ്പ് സിനിമ ആണ്, പക്ഷേ അല്ല, ഇതിനു മുൻപും ടൈം ലൂപ്പ് സിനിമ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ സിനിമയുടെ പേര് അങ്ങോട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടി വയ്യ കേട്ടോ. ഇന്നലെ ഞാൻ പക്ഷേ അതിനെക്കുറിച്ച് കുറച്ച് ഹിൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കിട്ടിയവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. എനിവേ, എന്തായാലും ധൂമകേതു എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഈ സിനിമ നമ്മുടെ പ്രിയപ്പെട്ട അംബാൻ, അതായത് ആവേശത്തിലൂടെ അംബാനായി എത്തിയ സജിൻ ഗോപുവാണ് നായകനായി എത്തുന്നത് എന്നുള്ളതാണ്. ഒപ്പം നിഖില വിമലുണ്ട്, ഗണപതി ഉണ്ട്, ഒരു വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. എന്തായാലും സജിൻ ഗോപുവിന്റെ കരിയറിൽ ഒരിക്കലും നമ്മൾ മറക്കാൻ സാധ്യതയില്ലാത്ത സജിൻ ഗോപു എന്ന നടനെ നമ്മൾ ആദ്യമായി ശ്രദ്ധിച്ച ഒരു സിനിമയിൽ നിന്നുള്ള ഒരു പോർഷൻ ഞാനിപ്പോൾ കേൾപ്പിക്കാം. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സിനിമയിലേതാണ് ഈ ഒരു പോർഷൻ എന്നുള്ളത്. അതായത് ഈ സിനിമയിലെ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ, അതായത് ഒരു പാലം കടക്കുന്നതിന് മുൻപേയുള്ള ഒരു സൗണ്ട് ബൈറ്റ്സ് ആണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന ഒരു ഡയലോഗ് പോലും നമുക്ക് റേഡിയോയിൽ കേൾപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോഴത്തേക്ക് മനസ്സിലായി കാണുമല്ലോ ഏതാണ് സിനിമ എന്നുള്ളത്. എന്തായാലും ഒന്ന് കേട്ടു നോക്കൂ സജിൻ ഗോപുവിനെ.
1: മഴയൊക്കെ എങ്ങനെയാണ്? കിടമഴയുണ്ടല്ലേ, വാഴ നടാം, നല്ലതാ.
0: മനസ്സിലായി കാണുമല്ലോ, കുംഭമാസം എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചേനയെ നട്ടിട്ട് അങ്ങ് പോയേക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ കൂടെ ഇരിക്കുന്നവരുടെയൊക്കെ ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ എത്ര പ്രസന്നവതനരായിട്ടുള്ള മനുഷ്യരാണ്. ഇതൊരു സത്യനന്ദിക്കാട് സിനിമയാണോ എന്നുപോലും നമ്മൾ സംശയിച്ചു പോകും. പക്ഷേ ആ പാലം ഒന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും ഇതങ്ങനത്തെ ഒരു സിനിമയല്ല, ഇത് നമ്മൾ കണ്ടിട്ടുള്ളൊരു സിനിമയല്ല, ഒരു പ്രത്യേകതരം സിനിമയാണെന്നുള്ളത്. ഏതാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. സജിൻ ഗോപുവാണ് ആ ജീപ്പ് ഓടിക്കുന്ന ജീപ്പ് ഡ്രൈവർ. നമ്മൾ സജിൻ ഗോപുവിനെ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഒരുപക്ഷെ ഈ ഒരു കഥാപാത്രമായിട്ട് ഈ ഒരു സിനിമയിലൂടെ ആയിരിക്കാം. അപ്പോൾ ഏതാണ് സിനിമ എന്ന് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങളെ അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT space ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220. സ്വന്തമാക്കാം ധൂമകേതു കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is the feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം
3: സംഭവം നടന്നു. ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെയും ലിസ്റ്റ് എടുക്കും.
2: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
0: September 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ച് കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: മമ്മി വിശക്കുന്നു.
12: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
11: ആഹാ, പാസ്തയോ?
13: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
12: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
11: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
13: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
12: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
9: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസീലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
6: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
6: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
6: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
6: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

നമ്മളൊരിക്കൽ കേട്ടു മറന്ന എത്രയോ പാട്ടുകൾ, ചിലപ്പോൾ നമ്മളത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടുകളായിരിക്കും, പക്ഷേ അടുത്ത കാലത്തായി നമ്മൾ അധികം അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാറില്ലായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഹരീഷ് ശിവരാമകൃഷ്ണന്റെ ഒരു ഗംഭീര കവർ വേർഷൻ ആ ഒരു പാട്ടിൻ്റെതായിട്ട് വരുന്നത്. അതിപ്പോൾ ഏതൊക്കെ പാട്ടുകളാണ് എണ്ണി പറയാനാണെങ്കിൽ എത്രയോ പാട്ടുകളല്ലേ. ഇപ്പോൾ രാത്തിങ്കിൽ പൂത്താലി ആവട്ടെ, അല്ലെങ്കിൽ ശ്രീരാഗമോ ആവട്ടെ, അങ്ങനെ എത്രയോ പാട്ടുകളിലൂടെ ആ പാട്ടുകളുടെ പുതിയൊരു വേർഷൻ നമുക്ക് മുന്നിൽ സമ്മാനിച്ചുകൊണ്ട് വീണ്ടും നമ്മളെ കൂടുതൽ ആ പാട്ടിലേക്ക് അടുപ്പിച്ച, കൂടുതൽ കൂടുതൽ ആ പാട്ടിനെ സ്നേഹിക്കാൻ കാരണമായി മാറിയിട്ടുള്ള ഗായകനാണ് ഹരീഷ് ശിവരാമകൃഷ്ണൻ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അകം ബാൻഡുമായി ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓരോ വർക്കുകളും ഓരോ കവർ വേർഷൻസും അത്രമാത്രം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളത്തിലെ മാത്രമല്ല, തമിഴിൽ ഇളയരാജ ട്രാക്കുകളൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റീവർക്കിംഗ് പരിപാടി ഉണ്ടല്ലോ, അത് നമ്മളൊക്കെ അങ്ങ് ഫാനായിപ്പോയി ഇപ്പോഴും ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് അകം ബാൻഡിൻ്റെ സോങ്സ് കേൾക്കുന്ന നിരവധി പേരെ എനിക്ക് പേഴ്സണലി അറിയാം.

അപ്പൊ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹരീഷ് ശിവരാമകൃഷ്ണനും അഗം ബാൻഡും നമുക്ക് വേണ്ടിയിട്ട് ദുബായിലേക്ക് വരികയാണ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഇതിന് തൊട്ട് മുൻപായിട്ട് അവരുടെ ട്രിവാൻഡ്രത്തെ ഒരു പെർഫോമൻസിന്റെ കുറച്ചധികം വീഡിയോസും ഗ്ലിംസും ഒക്കെ എനിക്ക് ഒന്ന് തിരുവോണത്തിനോ മറ്റോ ആയിരുന്നെന്ന് തോന്നുന്നു. എന്തൊരു ജനസാഗരമായിരുന്നു. അതിന്റെ മാത്രമല്ല ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ, എല്ലാവരെയും ആ ഒരു ഹോളിൽ ആ ഒരു കോൺസെർട്ടിന് അണിനിരക്കുന്ന എല്ലാവരെയും മനസ്സുകൊണ്ട് മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന അവരുടെ ആ ഒരു സ്കിൽ, ആ ഒരു ടാലന്റ് തീർച്ചയായിട്ടും അത് ഇവിടെ ദുബായിലും നമുക്ക് മുന്നിലും അരങ്ങേറാൻ വേണ്ടി പോവാണ്. ഈ വരുന്ന September 26th അഗം ബാൻഡ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പ്ലാറ്റിനം ലിസ്റ്റിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്, ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത് വെച്ചോളൂ. ഏറ്റവും മികച്ച സീറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ പിന്നെ പോയി കഴിയും കേട്ടോ. ആൻഡ് മാത്രമല്ല നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കും ഞങ്ങൾ എന്തായാലും ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് മാത്രം കാത്തിരിക്കേണ്ട. ഇപ്പൊ നിങ്ങൾ തന്നെ കുറച്ചധികം ഫ്രണ്ട്സും കാര്യങ്ങളുമായിട്ടൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൂടെയും ടിക്കറ്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇപ്പൊ തന്നെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക, അല്ലാത്തവർ ഒന്ന് മെസ്സേജ് അയച്ചോളൂ അഗം സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ 0585829220 അഗം സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 മെസ്സേജ് അയച്ചു സ്വന്തമാക്കാം നമ്മുടെ അഗം ബാൻഡിന്റെ ഒരു ഗംഭീര പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഇൻവൈറ്റ്സ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോഗു, ഒപ്പം നായികയായി നിഖില വിമലും.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്.
4: പലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
9: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: You are listening

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധി. കർത്തയുടെ ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരും. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ബില്ലടച്ചത് ചിപ്സൺ ഏവിയേഷൻ. തെളിവുകൾ പുറത്ത്. സൌദിയിലേക്ക് ഹൂതി ആക്രമണ ശ്രമം. 6 ബലിസ്റ്റിക് മിസൈലുകൾ തകർത്ത് സേന. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ രാജ്യദ്രോഹിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജ്ഞാനേഷ് കുമാർ രാജിവെക്കണമെന്നും ഇന്ത്യയുടെ ജനാധിപത്യം തകരുന്നത് കോൺഗ്രസ് മിണ്ടാതെ നോക്കി നിൽക്കില്ലെന്നും രാഹുൽ. ഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് രാഹുലിന്റെ പരാമർശം. ബിജെപിക്കും ജ്ഞാനേഷ് കുമാറിനുമെതിരെ കടുത്ത വാക്കുകളാണ് വാർത്താസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഇന്ത്യയിൽ വോട്ടുകൾ കൊള്ളയടിക്കപ്പെടുകയാണ്. വോട്ടു ചോരി കാരണം എം പിമാർ പാസാക്കുന്ന നിയമങ്ങൾ നിയമവിരുദ്ധമായി തീരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ 400 സീറ്റുകൾ നേടുമെന്നും അടുത്ത 30 വർഷത്തേക്ക് എൻ ഡി എ ഭരണത്തിൽ തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനും ജനാധിപത്യത്തെക്കുറിച്ച് ഇത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ പറയാനാകില്ല. കാരണം ജനാധിപത്യത്തിൽ നിന്ന് ഭരണവിരുദ്ധ വികാരം ഇല്ലാതാവില്ല എന്നും രാഹുൽ. വോട്ട് വെട്ടിനിർത്തലിലൂടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണെന്ന് സി ജി പി. 2024 തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതെ പോയതോടെ ബി ജെ പി പരിഭ്രാന്തിയിലാവുകയും പ്രാദേശിക ശക്തികളെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും ലക്ഷ്യമിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി വോട്ടുകൾ നീക്കം ചെയ്തുവെന്ന് സി ജെ പി. എസ് ഐ ആർ നിയമവിരുദ്ധവും അനാവശ്യവുമെന്ന മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറേഷി. ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ എസ് ഐ ആർ പ്രക്രിയ നടത്തണമെന്ന് പറയുന്നില്ല. എസ് ഐ ആറിന്റെ പേരിൽ ലക്ഷക്കണക്കിന് പേർ ബുദ്ധിമുട്ടിയെന്നും എസ് വൈ ഖുറേഷി. സൌദിയിലേക്ക് ഹൂതി ആക്രമണ ശ്രമം. 6 ബലിസ്റ്റിക് മിസൈലുകൾ തകർത്ത് സൌദി സഖ്യസേന. തൈഫ, യാംപു എന്നിവിടങ്ങളിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. തുടർച്ചയായുണ്ടാകുന്ന വ്യോമാക്രമണങ്ങളോട് സൌദി അറേബ്യ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം സൈനിക നീക്കങ്ങളെ രാജ്യം അതീവ ശക്തമായി തന്നെ നേരിടുമെന്ന് സൌദി സഖ്യസേനാ വക്താവ് തുർക്കി അൽ മലിക്കി എക്സിൽ കുറിച്ചു. സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേജുകൾ പുറത്തുവിട്ട് ബിജെപി നേതാവ് ഷോൺ ജോർജ്. ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരും. എസ് എഫ് ഐ ഒ കോടതിയിൽ നൽകിയ രേഖയുടെ പകർപ്പാണ് പുറത്തുവിട്ടതെന്ന് ഷോൺ. യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളുടെ പേരുകളും ഡയറിയിലുണ്ട്. വി ഡി സതീശനെ കൂടാതെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ, പന്ന്യൻ രവീന്ദ്രൻ, എസ് ശർമ്മ അടക്കമുള്ള എൽ ഡി എഫ് നേതാക്കളുടെ പേരും ഡയറിയിലുണ്ട്. മുരളീധരൻ ബി ജെ പി എന്ന പേരും ഷോൺ പുറത്തുവിട്ട പകർപ്പിലുണ്ട്. കരിമണൽ ഖനനത്തിന് ഭീഷണി നേരിട്ട ഘട്ടത്തിൽ പണം നൽകിയെന്നാണ് കർത്തയുടെ മൊഴി. സി എം ആർ എൽ എക്സാലോജി കേസിലെ എസ് ഐ ടി അന്വേഷണം ഡി ജി പിയുടെ ഉത്തരവിൽ ഗുരുതരമായ നിയമപ്രശ്നമെന്ന് ഷോൺ ജോർജ്. കേസിൽ ആരോപണ വിധേയനാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി. പ്രതിയെന്ന് പറയുന്ന ആൾ തന്നെ എഫ്ഐആർ ഇട്ട് അന്വേഷണം വേണ്ടെന്ന് പറയുന്നു. ഇ ഡി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത് ഡി ജി പിയോട്. കഴിഞ്ഞ 15 ദിവസമായി അന്വേഷണം വൈകിപ്പിച്ചു. എഫ്ഐആർ ഇട്ട് അന്വേഷണം വേണ്ടെന്ന തിരക്കഥ സർക്കാർ ഉണ്ടാക്കിയതെന്നും ഷോൺ ആരോപിച്ചു. ഭയമില്ലെങ്കിൽ കേസ് സിബിഐക്ക് വിടണം. കാലങ്ങളായുള്ള കൂട്ടുകച്ചവടമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. വിജിലൻസ് അന്വേഷണം വേണ്ടിവന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടിവരുമെന്നും ഷോൺ ജോർജ്. പിണറായി വിജയന്റെ അഴിമതി വി ഡി സതീശനും തുടരുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അഴിമതിരഹിത കേരളം സൃഷ്ടിക്കും എന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. 140 ദിവസം കഴിഞ്ഞു. ജനം കാണുന്നതെന്താണ്? ഇത് ചർച്ചയാക്കണമെന്ന് ബിജെപി ആഗ്രഹിക്കുന്നു. കൊള്ള നടന്നു എന്നതിൽ ആർക്കും സംശയമില്ല. പിണറായി ജയിലിൽ പോകണമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഈ സർക്കാരിന് ഒളിച്ചുവെയ്ക്കാനാണ് ആഗ്രഹം. എഫ്ഐആർ ഇടുന്നില്ല, വിജിലൻസ് അന്വേഷണമില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ജനം ചോദിക്കുന്നു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറുപടി പറയണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സി എം ആർ എൽ മുൻ എം ഡി ശശിധരൻ കർത്തയുടെ ഡയറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. പണം വാങ്ങിയോ, കർത്ത പണം നൽകിയിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയ ചാർട്ടേഡ് വിമാനത്തിന്റെ സ്പോൺസർ ആരാണെന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത്. ചിപ്സൺ ഏവിയേഷനാണ് ഇതിന്റെ ബില്ലടച്ചത് എന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നു. ബംഗളൂരു ആസ്ഥാനമായ കേരള ചന്ദ്ര ലോജിസ്റ്റിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ചാർട്ടേഡ് വിമാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ചിപ്സൺ ഏവിയേഷൻ അടച്ച ബില്ലിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. കേരള സർക്കാരുമായി വിമാന കരാർ പുതുക്കാൻ താൽപര്യമില്ലെന്ന് ചിപ്സൺ ഏവിയേഷൻ. കരാറിനായി വഴിവിട്ട നീക്കങ്ങൾ നടത്തിയിട്ടില്ലെന്ന് വിശദീകരണം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ യാത്രാവിവാദത്തിന് പിന്നാലെയാണ് ചിപ്സൺ ഏവിയേഷന്റെ വിശദീകരണം. സർക്കാരുമായുള്ള കരാർ കമ്പനിക്ക് ലാഭകരമല്ലെന്നും ചിപ്സൺ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. കർണാടകയിലെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ കെ ജെ ജോർജിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേരളചന്ദ്ര ഏവിയേഷന്റെ വിമാനത്തിലാണ് മുഖ്യമന്ത്രി മലപ്പുറത്തേക്ക് പോയതും മടങ്ങിവന്നതും. ഇതിനുള്ള ചെലവ് വഹിച്ചിരിക്കുന്നത് ചിപ്സൺ ഏവിയേഷനാണ്. മുതലാളിമാരുടെ സൌജന്യത്തിൽ യാത്ര നടത്തുന്നത് തുടരുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആരാണ് വിമാനങ്ങൾ നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. സ്ഥിരമായി ഇത് തുടരുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കും. ആരുടെ സ്പോൺസർഷിപ്പിലാണ് മംഗലാപുരത്തേക്കും മലപ്പുറത്തേക്കും പോയതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും എം വി ഗോവിന്ദൻ. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണക്കിരീടം സുരക്ഷിതമായുണ്ടെന്ന് ദേവസ്വം ബോർഡ്. വിഷയത്തിൽ തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് വിശദീകരണം നൽകി. മറ്റു ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ പരിശോധന തുടരുമെന്നും വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തൻ 2012 സമർപ്പിച്ച 55 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കിരീടം കാണാതായി എന്നായിരുന്നു പുറത്തുവന്ന വിവരം. നിലവിൽ കിരീടം നഷ്ടമായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായുള്ള തർക്കത്തിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരനെതിരെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം മന്ത്രിക്ക് രാഷ്ട്രീയ അന്ധത. വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാൻ ഉടുപ്പ് തേച്ചു വെച്ചിരിക്കുന്ന ചിലരുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രൻ. അമേരിക്ക വീണ്ടും ആക്രമിച്ചാൽ യുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ. പരമോന്നത നേതാവ് മൂത്തബ ഖാംനയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവാണ് ഇക്കാര്യം പറഞ്ഞത്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഹോർമുസ് കടലിടുക്കിലേക്കും സംഘർഷം വ്യാപിച്ച സാഹചര്യത്തിലാണ് പരാമർശം. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കയിൽ. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷീ യുഎസിലെത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും നേരിട്ടെത്തി ചൈനീസ് പ്രസിഡന്റിനെയും ഭാര്യയെയും സ്വീകരിച്ചു. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ഉഭയകക്ഷി ചർച്ചകളിൽ ഇറാൻ യുദ്ധം, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യാപാര തീരുവകൾ എന്നിവ പ്രധാന ചർച്ചയാകും. ഈ വർഷം കാലാവധി അവസാനിക്കുന്ന അമേരിക്ക ചൈന വ്യാപാര കരാർ നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യയുടെ വരുമാന മാർഗ്ഗങ്ങൾ അടച്ചുപൂട്ടാനും യുദ്ധനീക്കങ്ങൾ തടസ്സപ്പെടുത്താനും ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. റഷ്യയുടെ വരുമാനത്തെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരണമെന്നും സെലൻസ്കി യു എൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. ആവേശ പോരാട്ടത്തിൽ ഇന്ത്യ ഓൾ സ്റ്റാർസ് ഇലവനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി ബ്രസീൽ ലെജൻഡ്സ്. റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ അണിനിരന്ന മൈതാനത്ത് ഹാട്രിക്കുമായി കളനിറഞ്ഞ ഫെർണാണ്ടീഞ്ഞോയാണ് സാമ്പാപ്പടയുടെ വിജയശില്പിയായത്. തോൽവിയിലും ഇരട്ട ഗോളുമായി തിളങ്ങിയ മലയാളി താരം സി കെ വിനീതിന്റെ പ്രകടനം ശ്രദ്ധേയമായി. അശ്വിൻ ബിശ്വാസാണ് ഇന്ത്യയുടെ 3-ാം ഗോൾ നേടിയത്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമ വെങ്കല മെഡൽ നേടി. 16 വർഷത്തിനുശേഷമാണ് ഈ ഇനത്തിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. പുരുഷന്മാരുടെ 100 മീറ്ററിൽ ഇന്ത്യയുടെ 2 താരങ്ങൾ സെമിയിൽ കടന്നു. അനിമേഷ് കുജോർ, ഗുരീന്ദർവീർ സിംഗ് എന്നിവരാണ് സെമിയിലെത്തിയത്. നാളെയാണ് സെമി മത്സരങ്ങൾ. നേരത്തെ വുഷുവിൽ വനിതകളുടെ 60 കിലോ സാന്റ വിഭാഗത്തിൽ ഇന്ത്യയുടെ റോഷ്ബിന ദേവി വെള്ളി മെഡൽ നേടിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് വിജയം. ദക്ഷിണ കൊറിയ 8-2 തകർത്തു. ശനിയാഴ്ച ആതിഥേയരായ ജപ്പാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത പൂൾ മത്സരം. ഏഷ്യൻ ഗെയിംസ് ഇ ഫുട്ബോൾ, ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്ത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: ടൈം ചെക്ക്.
4: ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: ടൈം ചെക്ക്.
4: ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ, ദി ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
5: വെതർ അപ്ഡേറ്റ്
4: ബ്രോട്ട് യു ബൈ അൾട്രാസ് ഓട്ടോ എസി പാർട്സ്, നമ്പർ 1 ഓട്ടോ എസി സ്പെയർ പാർട്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 61%.
5: വെതർ അപ്ഡേറ്റ്
4: was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
7: You are listening

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: നാട്ടിലേക്ക് പണം അയക്കാൻ കാത്തു നിൽക്കുന്നവരൊക്കെ ഒന്ന് ഒന്ന് കരുതി ഇരുന്നുകൊള്ളുക. കാരണം നാട്ടിൽ നടക്കുന്ന ഒരു സമരം പ്രത്യേകിച്ച് നമ്മളെയൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കുന്ന സമയത്ത് ബാധിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. റൈറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സംഗതി വേറൊന്നുമല്ല, ബാങ്ക് പണിമുടക്ക് കാരണം, അതായത് ഇന്ത്യയിലെ ബാങ്ക് പണിമുടക്കാണ്. ഇവിടെ പണിമുടക്കില്ലല്ലോ. ആഴ്ചയിൽ 5 ദിവസത്തെ പ്രവൃത്തി ദിവസങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിലെ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്കേഴ്സ് യൂണിയൻ നടത്തുന്ന ഇന്ത്യ ഒട്ടാകെയുള്ള ബാങ്ക് പണിമുടക്ക് കാരണം സെപ്റ്റംബർ 28 മുതൽ 30 വരെയുള്ള ഇന്ത്യയിലേക്ക് നമ്മൾ നടത്തുന്ന ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ ഈ സാമ്പത്തിക എക്സ്പേർട്ടുകളൊക്കെ അറിയിച്ചിട്ടുള്ളത്. ബാങ്ക് ജീവനക്കാരുടെ പരിശോധന വേണ്ടി വരുന്ന ചില ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇതുമൂലം ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രവാസികളൊക്കെ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആ ഒരു ഡേറ്റ്സിലേക്കൊക്കെ കുറച്ച് പൈസ നാട്ടിലേക്ക് എത്തിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അതൊന്ന് മുൻകൂട്ടി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് വെച്ചോളൂ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. അധികൃതർക്ക് അത് നിർദ്ദേശിക്കുന്നുണ്ട്. സെപ്റ്റംബർ 26 ബാങ്ക് അവധിയാണ് എന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി സെപ്റ്റംബർ 27 ഞായറാഴ്ച ബാങ്കുകൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് RBI പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട്. പണിമുടക്ക് ദിവസങ്ങളിലും ATM UPI നെറ്റ് ബാങ്കിംഗ് സേവനങ്ങളൊക്കെ നാട്ടിൽ തടസ്സമില്ലാതെ ലഭിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ കാര്യങ്ങൾ ഒന്ന് കൈകാര്യം ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വെറുതെ പെട്ടുപോകണ്ടല്ലോ. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങൾ

0: രസമല്ലേ. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കാറില്ലേ ഇപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ലൈസൻസ് കയ്യിൽ കിട്ടിയിട്ട് ഒരു വണ്ടി അത് എഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം പലപ്പോഴും ഇങ്ങനെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്കി ചാൻസ്. ഒരു മാസത്തേക്കുള്ള അൽമറായ റെന്റ് എ കാറിന്റെ ഫ്രീ സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ തരാൻ വേണ്ടി പോകുന്നത് ബമ്പർ സമ്മാനമായിട്ട്. ഒപ്പം തന്നെ നാല് പേർക്ക്, നമ്മുടെ ഷോ കേട്ടുകൊണ്ടിരിക്കുന്ന ബാക്ക് ടു ഹോമിന്റെ ലിസണേഴ്സായിട്ടുള്ള നാല് പേർക്ക് ഒരു ഒരാഴ്ച വീതമുള്ള ഫ്രീ സബ്സ്ക്രിപ്ഷനും ഇതിന്റെ ഭാഗമായിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. അൽമറായ റെന്റ് എ കാർസിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് ഓർമ്മിപ്പിക്കുന്നില്ല, എന്നാലും ഒരു വാക്ക്, അതായത് ഏതാണ്ട് 10,300 വാഹനങ്ങളുമായിട്ട് ഇന്ന് യു എയിൽ ഏറ്റവും അധികം ലെഗസിയുള്ള, എത്രയോ പേരെ ആദ്യമായിട്ട് സ്റ്റിയറിംഗിലേക്ക് എത്തിച്ച, ലൈസൻസ് കിട്ടിയ ആദ്യമായിട്ട് അവർ ഒരു വാഹനവുമായിട്ട് ഇവിടെ റോഡിൽ ഇറങ്ങാൻ കാരണമായിട്ടുള്ള ഒരു ഏജൻസിയാണ് അൽമറായ റെന്റ് എ കാർസ് ആൻഡ് ബസ്. അവർക്ക് ബസ്സും കാറുകളും ഒക്കെ ആയിട്ട് ഏതാണ്ട് 1,300 വാഹനങ്ങളുടെ ശേഖരമുണ്ട്. 10-33 വർഷത്തിലേറെയായിട്ട് ഇവിടെ നിലനിൽക്കുന്ന നമ്മൾ മലയാളികളുടേതായിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് അൽമറായ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമ്മാനങ്ങളല്ലാതെ റെന്റ് എ കാർസ് നോക്കുന്നവരാണെങ്കിലും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട്, ഏറ്റവും ക്വിക്കസ്റ്റ് ആയിട്ട്, ഏറ്റവും എഫോർഡബിൾ റേറ്റ്സിൽ കാർസ് വേണമെന്നുണ്ടെങ്കിൽ നേരെ അൽമറായയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും അധികം കാണാൻ സാധിക്കുന്ന ഒരു വാഹന നിർമ്മാതാക്കളുടെ ലോഗോ ട്വിൻ പീക്സ് എന്ന് പറയപ്പെടുന്ന ഒരു ലോഗോ ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ട്വിൻ പീക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലായില്ലേ, എം ആകൃതിയിലുള്ള ഒരു ലോഗോ. അപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഏതാണെന്ന്, രണ്ട് കൊടുമുടികൾ ഉയർന്നു നിൽക്കുന്ന പോലെ എം ആകൃതിയിലുള്ള ഒരു ലോഗോ സ്വന്തമായിട്ടുള്ള ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ, ഇന്ത്യൻ വാഹന നിർമ്മാതാവായ ബ്രാൻഡ് ഏത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. ആ എം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതങ്ങ് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഉത്തരം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉത്തരം മനസ്സിലായിട്ടുള്ളവർ പെട്ടെന്ന് അറിയിച്ചോളൂ ഉത്തരങ്ങൾ അയക്കേണ്ട. ഫോർമാറ്റ് ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ചോദ്യ നമ്പർ ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ചോദ്യ നമ്പർ 0585829220 സ്വന്തമാക്കാം. അൽമറായ കാസിന്റെ ഒരു മാസത്തെ റെന്റ് എ കാർ സബ്സ്ക്രിപ്ഷൻ അബ്സല്യൂട്ട്ലി ഫ്രീ ആയി ബമ്പർ സമ്മാനം. ആൻഡ് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി, ബാക്ക് ടു ഹോമിന്റെ ലിസണേഴ്സിന് വേണ്ടി, നാല് പേർക്ക് ഓരോ ആഴ്ച വീതമുള്ള റെന്റ് എ കാർ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ്ലി ഫ്രീ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: പലിമയുടെ ചാരത്ത്
0: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
7: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
9: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
10: ശ്രദ്ധിക്കണ്ട.
9: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
9: അമ്പാണ്, എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്,
10: അണ്ണ ശ്രദ്ധിക്ക.
13: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് MEVEHICLES.

0: നമ്മൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മീൽസിൽ ഒന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിൽ എന്ത് കഴിക്കാൻ പാടില്ല, എന്ത് കഴിക്കാൻ പാടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. ഹെൽത്തി ആയിട്ടിരിക്കണം, ഒരു ദിവസത്തിൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത മീലാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാം എന്നുള്ള അർത്ഥമില്ല. ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ എംവിആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം വേറൊന്നും അല്ല, നമ്മുടെ ഗട്ട് ഹെൽത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും പ്രാധാന്യം നൽകുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാരണവശാലും നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ചില പ്രഭാത ഭക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാനുള്ളത്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടുന്ന സാധനം എന്നുള്ളതല്ല പറയുന്നത്, കഴിക്കാൻ പാടില്ലാത്തത്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നാണ് പൂരിയും കിഴങ്ങ് കറിയും, അല്ലേ? ഈ പൂരി ബാജി നമ്മൾ എല്ലാവരും യൂഷ്വലി കഴിക്കാറുള്ള ഭക്ഷണമാണ്. പക്ഷേ അത് സംഭവിക്കുക, അത് കഴിക്കുന്നത് അത്രത്തോളം നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണെന്നാണ് ഹെൽത്ത് എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത്. കാരണം അതിലുള്ള എണ്ണമയം, അഫ്കോഴ്സ് അതോടൊപ്പം തന്നെയുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെയും ഒക്കെ തന്നെ അധികമായിട്ടുള്ള ഒരു സാന്നിധ്യം അത് എസിഡിറ്റിക്ക് കാരണമാകും, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നതിന് വലിയ കാരണമാകും. പിന്നെ ഈ വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റിനെ ഇഷ്ടമുള്ളവർ പലപ്പോഴും പണ്ട് മുതലേ ശീലിച്ച് വന്ന കാര്യങ്ങളിലൊന്നായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഈസിലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, ആക്സസബിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊന്നായിരിക്കും ബ്രെഡ് ബട്ടർ ജാം എന്നുള്ളത്. അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, പ്രമേഹ സാധ്യതയും ശരീരഭാരമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ കാരണമായി മാറാൻ സാധ്യതയുള്ള ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണത്. ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് ആണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൈജഷൻ ഭയങ്കര സ്ലോ പ്രോസസ് ആയിരിക്കും, അതോടൊപ്പം തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ, കൊളസ്ട്രോൾ തുടങ്ങി പല പ്രശ്നങ്ങളുണ്ടാവും. ഉപ്പുമാവ് കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷേ പച്ചക്കറികളില്ലാതെ ഉപ്പുമാവ് കഴിച്ചു കഴിഞ്ഞാൽ അത് രക്തത്തിലെ ഷുഗർ ലെവൽ ഉയരാൻ വേണ്ടിയിട്ട് കാരണമാകും എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് തിന്നുന്നത് എന്നുള്ളൊരു ചോദ്യം അതിൻ്റെ മറുവശത്ത് വന്നേക്കാം. കൺവെൻഷനലി നമ്മൾ തിന്ന് ശീലിച്ചു വന്ന, അല്ലെങ്കിൽ കഴിച്ച് ശീലിച്ചു വന്ന മലയാളി ബ്രേക്ക്ഫാസ്റ്റുകളിൽ പലതും, ഇപ്പോൾ ഇഡ്ഡലി, അപ്പം, ദോശയൊക്കെ തന്നെ നല്ലത് തന്നെയാണ്. ഏറ്റവും ലളിതമായിട്ട് മാറ്റുക ബ്രേക്ക്ഫാസ്റ്റിനെ, എന്നാലൊട്ട് പ്രോട്ടീൻ ഫൈബേഴ്സും ഒക്കെ അടങ്ങിയതായിരിക്കണം പ്രഭാത ഭക്ഷണം. ഒരു കംപ്ലീറ്റ് മീലാക്കി നമ്മൾ കഴിക്കേണ്ടത് ഉച്ചഭക്ഷണമല്ല, ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്രമാത്രം സൂക്ഷ്മതയോടെ നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പലപ്പോഴും നമുക്ക് പോലും അറിയാതെ പലരും, നമ്മൾ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ എന്ന് പറയുന്നത് പോലെ, പലരും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു കയറാൻ, അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ, നമ്മുടെ ശരീരത്തിന് മേൽ ആധിപത്യം സ്ഥാപിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് കൂടി നമ്മൾ എല്ലായ്പ്പോഴും മുൻകരുതൽ എടുക്കേണ്ടവരാണ്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുക, അതിന് അതോടൊപ്പം നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും ആരോഗ്യസ്ഥിതിയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അഥവാ ഇത്തരത്തിൽ ക്ഷണിക്കപ്പെടാതെ ഏതെങ്കിലും അതിഥികൾ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ അവരെ പിടികൂടാൻ സാധിച്ചാൽ ഏറ്റവും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ചികിത്സയിലൂടെ നമുക്ക് എന്നേക്കുമായിട്ട് അവരെ ഒഴിവാക്കാനുള്ള എല്ലാവിധ ആധുനിക ചികിത്സാ രംഗങ്ങളും, അല്ലെങ്കിൽ ചികിത്സാ രീതികളും ഇന്ന് അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ശരിക്കും നമ്മൾ ദുബായിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഗറൂദിലുള്ള എംവിആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിന്റെ റെലവൻസ് എത്രത്തോളം ഉണ്ടാകുന്നത്. കാരണം ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ ഏറ്റവും മികച്ച പാക്കേജുകളിൽ ഏറ്റവും പ്രീമിയം സൗകര്യത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരിടമാണ് എംവിആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. ആൻഡ് മറ്റുള്ളവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഏതാണ്ട് 50%ന് മുകളിൽ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പോക്കറ്റിനെ ഒട്ടും തന്നെ ബാധിക്കാത്ത വിധം പലതരത്തിലുള്ള ബേസിക് പാക്കേജുകളുണ്ട്, അഡ്വാൻസ് പാക്കേജുകളുണ്ട്, ആൻഡ് വുമൻസിനും ജെൻസിനും സെപ്പറേറ്റ് പാക്കേജുകളുണ്ട്. ഇവയൊക്കെ ആയിട്ടാണ് എംവിആർ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. ആൻഡ് പലതരത്തിലുള്ള സ്ക്രീനിങ് പ്രോസസ്സുകൾ, സ്ക്രീനിങ് രീതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലായ്പ്പോഴും ഈ മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിങ്ങൾക്ക് എപ്പോഴും ചെക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലേക്ക് വരുന്ന പലതരം ഹെവി സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, അതൊന്നുമല്ല. ഓരോ രോഗങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ശാരീരിക അവസ്ഥകൾക്കും ഒക്കെ വേണ്ടുന്ന പലതരത്തിലുള്ള സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ അതിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെ സാന്നിധ്യവും ഏറ്റവും മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻസും എല്ലാം തന്നെ എംവിആറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് മേക്ക് എ കോൾ 0508609611 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചോളൂ, ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും എംവിആറിൻ്റെ ഈ ഏറ്റവും മികച്ച പാക്കേജുകൾ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കി, ഒരു അഷുറൻസ് അല്ലേ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കുതിച്ച് ചാടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു ശരീരം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽപ്പരം ധൈര്യം വേറെ എന്താ ഉള്ളത് അല്ലേ? 0508609611 എന്നതാണ് എംവിആറിന്റെ നമ്പർ.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് ടു യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. എംവിആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ അഷ്യൂർഡ് ഫ്യൂച്ചർ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
3: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
9: ഏറ്റവും
10: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call
11: 050-000-2918.
12: വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
11: ആഹാ, പാസ്തയോ?
13: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
12: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
11: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
13: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
12: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
10: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Home FM birthday bash with 9 grams of 22 karat gold. Brought to you by Joya Lucas, world's favorite jeweler.
1: That's right. Yes, it's time to win gold. 9 grams of 22 karat gold സ്വന്തമാക്കാനുള്ള അവസരമാണ് നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് ഞാനും നമ്മളും നിങ്ങളും എല്ലാവരും ചേരുന്ന നമ്മുടെ കുടുംബം ഹോം എഫ് എം. ഹോം എഫ് എമ്മിന്റെ ഈ ഒരു വലിയ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളിലേക്ക് 9 grams 22 കാരറ്റ് ഗോൾഡ് കോയിൻ എത്തിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ സ്വർണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫോളോ ചെയ്ത് വന്ന അതേ കോൺടെസ്റ്റ് ഫോർമാറ്റ് തന്നെയാണ് ഇന്നും ഞാൻ പിടിച്ചിരിക്കുന്നത്. യാതൊരു മാറ്റവും ഇല്ല, അത് വന്ന് വേറൊന്നുമല്ല. നമ്മൾ മലയാള സിനിമയിലൂടെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും. കൃത്യമായിട്ട് അത് ഏതാണ് ആ കുടുംബം എന്നുള്ള കാര്യം എന്നെ അറിയിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. കാരണം ആ നായകനെ എപ്പോഴും നമ്മൾ പറയാറുള്ളത് ആ കുടുംബ പേര് ചേർത്തിട്ടാണ്. ആ കുടുംബം ഏത് സിനിമയിലാണ് നമ്മൾ ആ ഒരു കുടുംബ പേരും ആ ഒരു കുടുംബ പേരുള്ള നായകനെയൊക്കെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കേട്ടോ. ദേ ആ നായകൻ്റെ ബി ജി എം കേൾക്കുമ്പോൾ
2: പൂവള്ളി.
1: യെസ്, അതിനിടയ്ക്ക് എവിടുന്നോ കയറി വന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാനിത് പെട്ടെന്ന് വലിച്ചിട്ടുണ്ട്. പൂവള്ളി എന്ന കുടുംബ പേരിൽ ഒരു നായകൻ മലയാള സിനിമയിലേക്ക് വന്ന് വലിയ രീതിയിൽ അത്ഭുതങ്ങൾ ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതാണ് ആ സിനിമ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ചോദ്യം 0585829220 പെട്ടെന്ന് അയച്ചോ, സ്വന്തമാക്കിക്കോ 9 grams 22 കാരറ്റ് ഗോൾഡ്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്ക് അതീതമായ

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച രാഹുൽഗാന്ധി. സൗദിയിലേക്ക് ഹൂതി ആക്രമണ ശ്രമം, 6 ബലിസ്റ്റിക് മിസൈലുകൾ തകർത്ത് സേന. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജ്യദ്രോഹിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നും ഇന്ത്യയുടെ ജനാധിപത്യം തകരുന്നത് കോൺഗ്രസ് മിണ്ടാതെ നോക്കി നിൽക്കില്ലെന്നും രാഹുൽ. ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുലിന്റെ പരാമർശം. BJPക്കും ഗ്യാനേഷ് കുമാറിനുമെതിരെ കടുത്ത വാക്കുകളാണ് വാർത്താ സമ്മേളനത്തിൽ രാഹുൽഗാന്ധി ഉന്നയിച്ചത്. ഇന്ത്യയിൽ വോട്ടുകൾ കൊള്ളയടിക്കപ്പെടുകയാണ്. വോട്ടു ചോരി കാരണം MPമാർ പാസാക്കുന്ന നിയമങ്ങൾ നിയമവിരുദ്ധമായി തീരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA 400 സീറ്റുകൾ നേടുമെന്നും അടുത്ത 30 വർഷത്തേക്ക് NDA ഭരണത്തിൽ തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനും ജനാധിപത്യത്തെക്കുറിച്ച് ഇത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ പറയാനാകില്ല. കാരണം ജനാധിപത്യത്തിൽ നിന്ന് ഭരണവിരുദ്ധ വികാരം ഇല്ലാതാവില്ല എന്നും രാഹുൽ. വോട്ട് വെട്ടിനിർത്തലിലൂടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണെന്ന് CGP. 2024 തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതെ പോയതോടെ BJP പരിഭ്രാന്തിയിലാവുകയും പ്രാദേശിക ശക്തികളെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും ലക്ഷ്യമിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി വോട്ടുകൾ നീക്കം ചെയ്തുവെന്ന് CGP. സൌദിയിലേക്ക് ഹൂതി ആക്രമണ ശ്രമം, 6 ബലിസ്റ്റിക് മിസൈലുകൾ തകർത്ത് സൌദി സഖ്യസേന. തൈഫ, യാംപു എന്നിവിടങ്ങളിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. തുടർച്ചയായി ഉണ്ടാകുന്ന വ്യോമാക്രമണങ്ങളോട് സൌദി അറേബ്യ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം സൈനിക നീക്കങ്ങളെ രാജ്യം അതീവ ശക്തമായി തന്നെ നേരിടുമെന്ന് സൌദി സഖ്യസേനാ വക്താവ് തുർക്കി അൽ മലിക്കി എക്സിൽ കുറിച്ചു. CMRL MD ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേജുകൾ പുറത്തുവിട്ട് BJP നേതാവ് ഷോൺ ജോർജ്. ഡയറിയിൽ മുഖ്യമന്ത്രി VD സതീശന്റെ പേരും. SFIO കോടതിയിൽ നൽകിയ രേഖയുടെ പകർപ്പാണ് പുറത്തുവിട്ടതെന്ന് ഷോൺ. UDF LDF നേതാക്കളുടെ പേരുകളും ഡയറിയിലുണ്ട്. VD സതീശനെ കൂടാതെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, K സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ, പന്ന്യൻ രവീന്ദ്രൻ, S ശർമ്മ അടക്കമുള്ള LDF നേതാക്കളുടെ പേരും ഡയറിയിലുണ്ട്. മുരളീധരൻ BJP എന്ന പേരും ഷോൺ പുറത്തുവിട്ട പകർപ്പിലുണ്ട്. കരിമണൽ ഖനനത്തിന് ഭീഷണി നേരിട്ട ഘട്ടത്തിൽ പണം നൽകിയെന്നാണ് കർത്തയുടെ മൊഴി. CMRL എക്സാലോജി കേസിലെ SIT അന്വേഷണം DGP ഉത്തരവിൽ ഗുരുതരമായ നിയമപ്രശ്നമെന്ന് ഷോൺ ജോർജ്. കേസിൽ ആരോപണ വിധേയനാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി. പ്രതിയെന്ന് പറയുന്ന ആൾ തന്നെ FIR ഇട്ട് അന്വേഷണം വേണ്ടെന്ന് പറയുന്നു. ED കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത് DGPയോട്. കഴിഞ്ഞ 15 ദിവസമായി അന്വേഷണം വൈകിപ്പിച്ചു. FIR ഇട്ട് അന്വേഷണം വേണ്ടെന്ന തിരക്കഥ സർക്കാർ ഉണ്ടാക്കിയതെന്നും ഷോൺ ആരോപിച്ചു. ഭയമില്ലെങ്കിൽ കേസ് CBIക്ക് വിടണം. കാലങ്ങളായുള്ള കൂട്ടുകച്ചവടമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. വിജിലൻസ് അന്വേഷണം വേണ്ടിവന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നും ഷോൺ ജോർജ്. പിണറായി വിജയന്റെ അഴിമതി VD സതീശനും തുടരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അഴിമതിരഹിത കേരളം സൃഷ്ടിക്കും എന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. 140 ദിവസം കഴിഞ്ഞു, ജനം കാണുന്നതെന്താണ്? ഇത് ചർച്ചയാക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നു. കൊള്ള നടന്നു എന്നതിൽ ആർക്കും സംശയമില്ല. പിണറായി ജയിലിൽ പോകണമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഈ സർക്കാരിന് ഒളിച്ചുവെയ്ക്കാനാണ് ആഗ്രഹം. FIR ഇടുന്നില്ല, വിജിലൻസ് അന്വേഷണമില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ജനം ചോദിക്കുന്നു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറുപടി പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. CMRL മുൻ MD ശശിധരൻ കർത്തയുടെ ഡയറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ. പണം വാങ്ങിയോ, കർത്ത പണം നൽകിയിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയ ചാർട്ടേഡ് വിമാനത്തിന്റെ സ്പോൺസർ ആരാണെന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത്. ചിപ്സൺ ഏവിയേഷനാണ് ഇതിന്റെ ബില്ലടച്ചത് എന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നു. ബംഗളൂരു ആസ്ഥാനമായ കേരള ചന്ദ്ര ലോജിസ്റ്റിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ചാർട്ടേഡ് വിമാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ചിപ്സൺ ഏവിയേഷൻ അടച്ച ബില്ലിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. കേരള സർക്കാരുമായി വിമാന കരാർ പുതുക്കാൻ താൽപര്യമില്ലെന്ന് ചിപ്സൺ ഏവിയേഷൻ. കരാറിനായി വഴിവിട്ട നീക്കങ്ങൾ നടത്തിയിട്ടില്ലെന്ന് വിശദീകരണം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ യാത്രാ വിവാദത്തിന് പിന്നാലെയാണ് ചിപ്സൺ ഏവിയേഷന്റെ വിശദീകരണം. സർക്കാരുമായുള്ള കരാർ കമ്പനിക്ക് ലാഭകരമല്ലെന്നും ചിപ്സൺ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. കർണാടകയിലെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ കെ ജെ ജോർജിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേരളചന്ദ്ര ഏവിയേഷന്റെ വിമാനത്തിലാണ് മുഖ്യമന്ത്രി മലപ്പുറത്തേക്ക് പോയതും മടങ്ങിവന്നതും. ഇതിനുള്ള ചെലവ് വഹിച്ചിരിക്കുന്നത് ചിപ്സൺ ഏവിയേഷനാണ്. മുതലാളിമാരുടെ സൌജന്യത്തിൽ യാത്ര നടത്തുന്നത് തുടരുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആരാണ് വിമാനങ്ങൾ നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. സ്ഥിരമായി ഇത് തുടരുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കും. ആരുടെ സ്പോൺസർഷിപ്പിലാണ് മംഗലാപുരത്തേക്കും മലപ്പുറത്തേക്കും പോയതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും എം വി ഗോവിന്ദൻ. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണക്കിരീടം സുരക്ഷിതമായുണ്ടെന്ന് ദേവസ്വം ബോർഡ്. വിഷയത്തിൽ തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് വിശദീകരണം നൽകി. മറ്റു ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ പരിശോധന തുടരുമെന്നും വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തൻ 2012 സമർപ്പിച്ച 55 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കിരീടം കാണാതായി എന്നായിരുന്നു പുറത്തുവന്ന വിവരം. നിലവിൽ കിരീടം നഷ്ടമായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അമേരിക്ക വീണ്ടും ആക്രമിച്ചാൽ യുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ. പരമോന്നത നേതാവ് മൂത്തബ ഖാംനയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവാണ് ഇക്കാര്യം പറഞ്ഞത്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഹോർമുസ് കടലിടുക്കിലേക്കും സംഘർഷം വ്യാപിച്ച സാഹചര്യത്തിലാണ് പരാമർശം. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അമേരിക്കയിൽ. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷീ യുഎസിലെത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും നേരിട്ടെത്തി ചൈനീസ് പ്രസിഡന്റിനെയും ഭാര്യയെയും സ്വീകരിച്ചു. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ഉഭയകക്ഷി ചർച്ചകളിൽ ഇറാൻ യുദ്ധം, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യാപാര തീരുവകൾ എന്നിവ പ്രധാന ചർച്ചയാകും. ഈ വർഷം കാലാവധി അവസാനിക്കുന്ന അമേരിക്ക ചൈന വ്യാപാര കരാർ നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യയുടെ വരുമാന മാർഗ്ഗങ്ങൾ അടച്ചുപൂട്ടാനും യുദ്ധനീക്കങ്ങൾ തടസ്സപ്പെടുത്താനും ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. റഷ്യയുടെ വരുമാനത്തെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരണമെന്നും സെലൻസ്കി യുഎൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമ വെങ്കല മെഡൽ നേടി. 16 വർഷത്തിനുശേഷമാണ് ഈ ഇനത്തിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. പുരുഷന്മാരുടെ 100 മീറ്ററിൽ ഇന്ത്യയുടെ 2 താരങ്ങൾ സെമിയിൽ കടന്നു. അനിമേഷ് കുജൂർ, ഗുരീന്ദർ വീർ സിംഗ് എന്നിവരാണ് സെമിയിലെത്തിയത്. നാളെയാണ് സെമി മത്സരങ്ങൾ. നേരത്തെ വുഷുവിൽ വനിതകളുടെ 60 കിലോ സാന്റ വിഭാഗത്തിൽ ഇന്ത്യയുടെ റോഷ്ബിന ദേവി വെള്ളി മെഡൽ നേടിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് വിജയം. ദക്ഷിണ കൊറിയ 8-2 തകർത്തു. ശനിയാഴ്ച ആതിഥേയരായ ജപ്പാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത പൂൾ മത്സരം. ഏഷ്യൻ ഗെയിംസ് ഇ ഫുട്ബോൾ, ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്ത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: എല്ലായ്പ്പോഴും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള പ്രാധാന്യം നൽകുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് യു എ എന്ന രാജ്യത്തിനുള്ളത്. ആൻഡ് യു എയിലെ വിവിധ എമിറേറ്റുകളും അതുതന്നെയാണ് പാലിച്ചു വരുന്നതും. പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അബുദാബിയിൽ നിന്നും അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ട്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, അബുദാബിയിലെ പഴക്കമുള്ള കെട്ടിടങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, അതെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയപരിധി 30 വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അധികൃതർ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. 30 എന്ന് പറയുമ്പോൾ എക്സാക്ട് ആയിട്ട് പറയാനാണെങ്കിൽ ഇനി 67 ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടങ്ങളുടെ ഉടമകളിൽ നിന്നും ഏതാണ്ട് 10 ലക്ഷം ദിർഹംസ് വരെ പിഴ ഈടാക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാർപ്പിട സമുച്ചയങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് ആവട്ടെ, ആൻഡ് ഇത് രണ്ടിനും ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളാവട്ടെ, 30 വർഷത്തിലധികം പഴക്കമുള്ള വില്ലാസ് ആവട്ടെ, ഇവയൊക്കെ തന്നെ ഇതിന്റെയൊക്കെ ഉടമകൾക്കും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഇതൊക്കെ നടത്തിപ്പാറായിട്ടുള്ളവർക്കും ഒക്കെ ഈ ഒരു നിർദ്ദേശം വളരെ ബാധകമാണ്. കെട്ടിടത്തിന്റേതായിട്ടുള്ള സ്ട്രക്ചർ ആൻഡ് അതിന്റെ ഫയർ ആൻഡ് സേഫ്റ്റി, ഗ്യാസ് സംവിധാനം, ഇലക്ട്രിസിറ്റി, വാട്ടർ, AC, വെന്റിലേഷൻ ഇവയൊക്കെ പരിശോധിച്ച ശേഷമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അബുദാബിയിലുള്ളവരാണെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്പെക്ടഡ് ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ കാര്യം ഒന്ന് വളരെ സീരിയസ് ആയിട്ട് എടുത്തോളൂ. 67 ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി. 30 വരെയാണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.
1: യു ആർ ലിസ്ണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ
3: ബ്രോട്ട് ടു യു ബൈ അൽ മറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി UAE സിൻസ് 1993.

0: Trending song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
4: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
0: Supported by AkbarTravels.com, Al Maraya Car Rentals and Volcano LED Solutions.
5: September 26 എന്താ പരിപാടി?
3: September 26 അല്ലേ പരിപാടി?
8: Please make some noise for
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
5: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
5: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You are listening to Home 92.2 FM. Home is a feeling.

0: ആൻഡ് യെസ്, ആനിവേഴ്സറി സെലിബ്രേഷൻസ് അവസാനിക്കുന്നില്ല, സമ്മാനങ്ങളും തീരുന്നില്ല. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സമ്മാനങ്ങളിൽ ഒന്ന്, ഇറ്റ്സ് നൺ അദർ ദാൻ നാട്ടിലൊന്ന് പോയിട്ട് തിരിച്ചു വരാനുള്ള റിട്ടേൺ ടിക്കറ്റ്സ് ഫ്രം അക്ബർ ട്രാവൽസ്. യെസ്, അതിനുള്ള സമയമായിരിക്കുകയാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശീലിച്ചു വന്ന അതേ കോൺടെസ്റ്റ് പാറ്റേൺ ആണ് ഇന്ന് ഞാൻ പിടിച്ചിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, കേരളത്തിലെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്ലൂസ് ഞാൻ പറയും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഏതാണ് ആ സ്ഥലമെന്ന് കണ്ടെത്തി എന്നെ അറിയിച്ചാൽ മാത്രം മതി. ഇന്ന് നമ്മൾ നേരെ മലബാറിലേക്ക് പോവാണ്, മലബാറിലെ കോഴിക്കോട്ടേക്ക് പോവാണ്. കോഴിക്കോട് കടപ്പുറവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ചുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലേക്ക് വിദേശികളുടെ, പ്രത്യേകിച്ചും യൂറോപ്യൻസിൻ്റെ കടന്നുവരവിന് കാരണമായ വാസ്കോഡഗാമ 1498 കപ്പലിറങ്ങുന്നത് ഈ കടപ്പുറത്താണ്. ആ സ്ഥലം, ആ സ്ഥലത്തെ ബീച്ചിലാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കോഴിക്കോട് ജില്ലയിലെ ഒരു കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറെ പ്രശസ്തമായിട്ടുള്ള തീരപ്രദേശമാണ് ഈ ഒരു സ്ഥലം. വാസ്കോഡഗാമ കാലുകുത്തിയതിൻ്റെ പേരിലാണ് ഈ സ്ഥലം പലപ്പോഴും ചരിത്ര രേഖകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടായി മാറിയിട്ടുള്ളത്. കടലും ചരിത്രവും വിനോദസഞ്ചാരവും ഒക്കെ ഒരുമിച്ച് പറയുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിൽ ഓർമ്മ വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. ഒരുപാട് കലാകാരന്മാരെ വാർത്തെടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു സ്ഥലം. കോഴിക്കോട് ജില്ലയിലെ ആ സ്ഥലം ഏത് എന്നുള്ളത് ആണ് എൻ്റെ ചോദ്യം. ഉത്തരങ്ങൾ ഇത്ര മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും അല്ലേ. ഇപ്പം കോഴിക്കോടുള്ളവർക്ക് മാത്രമല്ല, നമ്മൾ പണ്ട് മുതലേ ജി കെ ക്ലാസ്സുകളിലൊക്കെ കേട്ട് കേട്ട് പഠിച്ചതാണ്. 1498 വാസ്കോഡഗാമ കോഴിക്കോട് എവിടെ, ഏത് കടപ്പുറത്ത് കാലുകുത്തി എന്നുള്ള കാര്യം. അപ്പോൾ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ജസ്റ്റ് സിമ്പിളാണ്. ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. സ്വന്തമാക്കിക്കോ അക്ബർ ട്രാവൽസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിട്ടേൺ ടിക്കറ്റ്. നാട്ടിൽ പോവാം കുറച്ച് ദിവസങ്ങൾ, നാട്ടിൽ വീട്ടുകാരോടൊപ്പം, ഫ്രണ്ട്സിനോടൊപ്പം, കൂട്ടുകാരോടൊപ്പം എല്ലാം അടിച്ച് പൊളിച്ച് നേരെ തിരിച്ചിങ്ങോട്ടേക്ക് പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ്സ് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് മെസ്സേജ് അയക്കുക.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം
3: സംഭവം നടന്നു. ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
2: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
4: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
11: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
12: Joy Alukas, world's favorite jeweler.
11: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
13: Ammore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
14: ശ്രദ്ധിക്കാണ്ടാ
13: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
15: അണ്ണം പേടിക്കണ്ടാ,
16: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
13: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാണ്.
17: അണ്ണ ശ്രദ്ധിക്ക,
18: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
19: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
19: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
19: ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
19: And even by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലും.
1: ഞാനായിരിക്കും ചിരഞ്ജീവി.
0: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധീ മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 ജി സി സിയിൽ റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻ വൈബ്സ്.
2: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: പലിമയുടെ ചാരത്ത്
0: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

നമ്മളിന്ന് ഷോ തുടങ്ങിയ സമയത്തെ പറഞ്ഞിരുന്ന സംസാരിച്ചൊരു വിഷയമായിരുന്നു ഖത്തറിൽ റക്സ് എന്ന് പറയുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിനെ കാണാതായപ്പോൾ 100,000 ഖത്തർ റിയാൽ പ്രഖ്യാപിച്ചിരുന്ന സംഗതികളും കാര്യങ്ങളും ഒക്കെ അല്ലേ. അതേ സമയത്ത് നമ്മുടെ ഇവിടെ ദുബായിയെ കുറിച്ചിട്ടും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ UAE-യിൽ മൃഗങ്ങളെ ഉപദ്രവിച്ചാൽ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ട് വകുപ്പുകളെ കുറിച്ചൊക്കെ എല്ലായ്പ്പോഴും നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. കാരണം നാട്ടും പുറത്ത് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം കാണാറുള്ള കണ്ടു ശീലിച്ചിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നു തന്നെയാണ് ഈ അയൽത്തർക്കങ്ങളുടെ പേരിൽ പലപ്പോഴും ഈ മൃഗങ്ങളിലേക്ക് ആ ഒരു എന്താ പറയുന്നത് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മൃഗങ്ങളുടെ പുറത്ത് തീർക്കുന്നതും അയൽത്തർക്കങ്ങളുടെ പേരിൽ പലപ്പോഴും മൃഗങ്ങൾ ഇരയായി തീരുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വീട്ടിലെ ചെറിയ പൂച്ചകൾ ചെറിയ പട്ടികളൊക്കെ. പക്ഷേ UAE സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ കർശനമായിട്ടുള്ള നിയമങ്ങളുള്ള ഒരു രാജ്യമാണ്. UAE-യിൽ മൃഗങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അനിമൽ അബ്യൂസ് അല്ലെങ്കിൽ അത് നെഗ്ലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്, കടുത്ത ശിക്ഷയും കാര്യങ്ങളും ഒക്കെയാണ് കാത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. അതായത് ചില മൃഗങ്ങളെ അന്യായമായിട്ട് കൊല്ലലോ അല്ലെങ്കിൽ ഗുരുതരമായിട്ട് പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ Article 466 പ്രകാരം കർശനമായിട്ടുള്ള ശിക്ഷ നേരിടുന്നതായിട്ട് വരും. അപകടമായിട്ടുള്ള ഏതെങ്കിലും അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ തെരുവ് മൃഗങ്ങളെ ഉപേക്ഷിക്കുന്നതും വലിയൊരു കുറ്റമായിട്ട് തന്നെയാണ്, തെരുവിൽ മൃഗങ്ങളെ ഉപേക്ഷിക്കുന്നതും വലിയ കുറ്റമായിട്ട് തന്നെയാണ് കാണാറുള്ളത്. വളർത്തുമൃഗങ്ങളെ കൊല്ലുകയോ അല്ലെങ്കിൽ അവയ്ക്ക് വിഷം കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, പലപ്പോഴും ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് ഇപ്പം പൂച്ചയ്ക്കും പട്ടിക്കും അറിയത്തില്ലല്ലോ അവർക്ക് നടുവിൽ ഈ വേലി കെട്ടിയിരിക്കുന്നത് അതിരുകൾ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും തൻ്റെ കോമ്പൗണ്ട് ഇവിടെ വരെ മാത്രമാണ് എന്നുള്ള കാര്യം ഈ പ്രാവം മൃഗങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഈ വിഷം വെക്കുന്നതും ഒക്കെ വലിയ സർവ്വസാധാരണമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിവിടെയാണെങ്കിൽ 1 വർഷം വരെ തടവും 10,000 ദിർഹംസ് വരെ പിഴയും കിട്ടാൻ സാധ്യതയുള്ള ശിക്ഷയാണെന്നുള്ളൊരു കാര്യം ഓർത്തുകൊള്ളുക. മൃഗങ്ങളെ ഉപദ്രവിക്കൽ അല്ലെങ്കിൽ മൃഗങ്ങളെ പരിചരിക്കാതിരിക്കൽ, പീഡിപ്പിക്കൽ, ഇവയൊക്കെ തന്നെ ഉടമകൾക്ക് 5,000 ദിർഹംസ് വരെ പിഴ കിട്ടാനുള്ള സാധ്യതകളാണ്. അശ്രദ്ധ മൂലം മറ്റൊരാളുടെ മൃഗത്തിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ തന്നെ 3,000 ദിർഹംസ് വരെ പിഴ കൊടുക്കും. ആ മൃഗത്തിന് എന്തെങ്കിലും പരിക്ക് രൂക്ഷമായി അത് ആ മൃഗം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 10,000 ദിർഹംസ് വരെയും പിഴ ഈടാക്കും എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അനുമതിയില്ലാതെ മൃഗങ്ങളെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതിനെല്ലാം തന്നെ കർശനമായിട്ടുള്ള ശിക്ഷകളുള്ള അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നിയമങ്ങൾ, അനിമൽ പ്രൊട്ടക്ഷൻ നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് UAE. അതുകൊണ്ട് ഇവിടെ മൃഗങ്ങളുടെ കാര്യത്തിൽ ഇടപഴകുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊള്ളുക. മൃഗങ്ങളെ വളർത്തുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകം മനസ്സിൽ കുറിച്ച് വെച്ചിരിക്കുക കേട്ടോ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച രാഹുൽഗാന്ധി. സൗദിയിലേക്ക് ഹൂതി ആക്രമണ ശ്രമം, 6 ബലിസ്റ്റിക് മിസൈലുകൾ തകർത്ത് സേന. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രാജ്യദ്രോഹിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഗ്യാനേഷ് കുമാർ രാജിവെക്കണമെന്നും ഇന്ത്യയുടെ ജനാധിപത്യം തകരുന്നത് കോൺഗ്രസ് മിണ്ടാതെ നോക്കി നിൽക്കില്ലെന്നും രാഹുൽ. ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുലിന്റെ പരാമർശം. ബിജെപിക്കും ഗ്യാനേഷ് കുമാറിനുമെതിരെ കടുത്ത വാക്കുകളാണ് വാർത്താ സമ്മേളനത്തിൽ രാഹുൽഗാന്ധി ഉന്നയിച്ചത്. ഇന്ത്യയിൽ വോട്ടുകൾ കൊള്ളയടിക്കപ്പെടുകയാണ്. വോട്ടു ചോരി കാരണം എംപിമാർ പാസാക്കുന്ന നിയമങ്ങൾ നിയമവിരുദ്ധമായി തീരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ 400 സീറ്റുകൾ നേടുമെന്നും അടുത്ത 30 വർഷത്തേക്ക് എൻഡിഎ ഭരണത്തിൽ തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനും ജനാധിപത്യത്തെക്കുറിച്ച് ഇത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ പറയാനാകില്ല. കാരണം ജനാധിപത്യത്തിൽ നിന്ന് ഭരണവിരുദ്ധ വികാരം ഇല്ലാതാവില്ല എന്നും രാഹുൽ. വോട്ട് വെട്ടിനിർത്തലിലൂടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണെന്ന് സിജിപി. 2024 തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതെ പോയതോടെ ബിജെപി പരിഭ്രാന്തിയിലാവുകയും പ്രാദേശിക ശക്തികളെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും ലക്ഷ്യമിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി വോട്ടുകൾ നീക്കം ചെയ്തുവെന്ന് സിജിപി. സൌദിയിലേക്ക് ഹൂതി ആക്രമണ ശ്രമം, 6 ബലിസ്റ്റിക് മിസൈലുകൾ തകർത്ത് സൌദി സഖ്യസേന. തൈഫ, യാംപു എന്നിവിടങ്ങളിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. തുടർച്ചയായി ഉണ്ടാകുന്ന വ്യോമാക്രമണങ്ങളോട് സൌദി അറേബ്യ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഹൂതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം സൈനിക നീക്കങ്ങളെ രാജ്യം അതീവ ശക്തമായി തന്നെ നേരിടുമെന്ന് സൌദി സഖ്യസേനാ വക്താവ് തുർക്കി അൽ മാലിക്കി എക്സിൽ കുറിച്ചു. സിഎംആർഎൽ എംഡി ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേജുകൾ പുറത്തുവിട്ട് ബിജെപി നേതാവ് ഷോൺ ജോർജ്. ഡയറിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരും. SFIO കോടതിയിൽ നൽകിയ രേഖയുടെ പകർപ്പാണ് പുറത്തുവിട്ടതെന്ന് ഷോൺ. UDF LDF നേതാക്കളുടെ പേരുകളും ഡയറിയിലുണ്ട്. വി ഡി സതീശനെ കൂടാതെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെയും പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ, പന്ന്യൻ രവീന്ദ്രൻ, എസ് ശർമ്മ അടക്കമുള്ള LDF നേതാക്കളുടെ പേരും ഡയറിയിലുണ്ട്. മുരളീധരൻ BJP എന്ന പേരും ഷോൺ പുറത്തുവിട്ട പകർപ്പിലുണ്ട്. കരിമണൽ ഖനനത്തിന് ഭീഷണി നേരിട്ട ഘട്ടത്തിൽ പണം നൽകിയെന്നാണ് കർത്തയുടെ മൊഴി. സിഎംആർഎൽ എക്സാലോജി കേസിലെ SIT അന്വേഷണം DGP ഉത്തരവിൽ ഗുരുതരമായ നിയമപ്രശ്നമെന്ന് ഷോൺ ജോർജ്. കേസിൽ ആരോപണ വിധേയനാണ് നിലവിലെ ആഭ്യന്തരമന്ത്രി. പ്രതിയെന്ന് പറയുന്ന ആൾ തന്നെ FIR ഇട്ട് അന്വേഷണം വേണ്ടെന്ന് പറയുന്നു. ED കേസെടുക്കണമെന്നാവശ്യപ്പെട്ടത് DGP. കഴിഞ്ഞ 15 ദിവസമായി അന്വേഷണം വൈകിപ്പിച്ചു. FIR ഇട്ട് അന്വേഷണം വേണ്ടെന്ന തിരക്കഥ സർക്കാർ ഉണ്ടാക്കിയതെന്നും ഷോൺ ആരോപിച്ചു. ഭയമില്ലെങ്കിൽ കേസ് CBIക്ക് വിടണം. കാലങ്ങളായുള്ള കൂട്ടുകച്ചവടമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. വിജിലൻസ് അന്വേഷണം വേണ്ടിവന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്നും ഷോൺ ജോർജ്. പിണറായി വിജയന്റെ അഴിമതി VD സതീശനും തുടരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അഴിമതിരഹിത കേരളം സൃഷ്ടിക്കും എന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. 140 ദിവസം കഴിഞ്ഞു, ജനം കാണുന്നതെന്താണ്? ഇത് ചർച്ചയാക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നു. കൊള്ള നടന്നു എന്നതിൽ ആർക്കും സംശയമില്ല. പിണറായി ജയിലിൽ പോകണമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഈ സർക്കാരിന് ഒളിച്ചുവെയ്ക്കാനാണ് ആഗ്രഹം. FIR ഇടുന്നില്ല, വിജിലൻസ് അന്വേഷണമില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ജനം ചോദിക്കുന്നു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറുപടി പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സിഎംആർഎൽ മുൻ MD ശശിധരൻ കർത്തയുടെ ഡയറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ. പണം വാങ്ങിയോ, കർത്ത പണം നൽകിയിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയ ചാർട്ടേഡ് വിമാനത്തിന്റെ സ്പോൺസർ ആരാണെന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത്. ചിപ്സൺ ഏവിയേഷനാണ് ഇതിന്റെ ബില്ലടച്ചത് എന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നു. ബംഗളൂരു ആസ്ഥാനമായ കേരള ചന്ദ്ര ലോജിസ്റ്റിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ചാർട്ടേഡ് വിമാനത്തിലാണ് മുഖ്യമന്ത്രി പറന്നിരുന്നത്. ചിപ്സൺ ഏവിയേഷൻ അടച്ച ബില്ലിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. കേരള സർക്കാരുമായി വിമാന കരാർ പുതുക്കാൻ താൽപര്യമില്ലെന്ന് ചിപ്സൺ ഏവിയേഷൻ. കരാറിനായി വഴിവിട്ട നീക്കങ്ങൾ നടത്തിയിട്ടില്ലെന്ന് വിശദീകരണം. മുഖ്യമന്ത്രി VD സതീശന്റെ യാത്രാ വിവാദത്തിന് പിന്നാലെയാണ് ചിപ്സൺ ഏവിയേഷന്റെ വിശദീകരണം. സർക്കാരുമായുള്ള കരാർ കമ്പനിക്ക് ലാഭകരമല്ലെന്നും ചിപ്സൺ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. കർണാടകയിലെ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ KJ ജോർജിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേരളചന്ദ്ര ഏവിയേഷന്റെ വിമാനത്തിലാണ് മുഖ്യമന്ത്രി മലപ്പുറത്തേക്ക് പോയതും മടങ്ങിവന്നതും. ഇതിനുള്ള ചെലവ് വഹിച്ചിരിക്കുന്നത് ചിപ്സൺ ഏവിയേഷനാണ്. മുതലാളിമാരുടെ സൌജന്യത്തിൽ യാത്ര നടത്തുന്നത് തുടരുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആരാണ് വിമാനങ്ങൾ നൽകുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. സ്ഥിരമായി ഇത് തുടരുമെന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും അധികാരമില്ല. പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കും. ആരുടെ സ്പോൺസർഷിപ്പിലാണ് മംഗലാപുരത്തേക്കും മലപ്പുറത്തേക്കും പോയതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും എം വി ഗോവിന്ദൻ. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണക്കിരീടം സുരക്ഷിതമായുണ്ടെന്ന് ദേവസ്വം ബോർഡ്. വിഷയത്തിൽ തിരുവാഭരണം കമ്മീഷണർ ബോർഡിന് വിശദീകരണം നൽകി. മറ്റു ചില വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ പരിശോധന തുടരുമെന്നും വിവരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തൻ 2012 സമർപ്പിച്ച 55 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കിരീടം കാണാതായി എന്നായിരുന്നു പുറത്തുവന്ന വിവരം. നിലവിൽ കിരീടം നഷ്ടമായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അമേരിക്ക വീണ്ടും ആക്രമിച്ചാൽ യുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ. പരമോന്നത നേതാവ് മൂത്തബ ഖാംനയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവാണ് ഇക്കാര്യം പറഞ്ഞത്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഹോർമുസ് കടലിടുക്കിലേക്കും സംഘർഷം വ്യാപിച്ച സാഹചര്യത്തിലാണ് പരാമർശം. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്നും ഹോർമുസ് തുറക്കില്ലെന്നും ഇറാൻ. അന്തിമ വ്യവസ്ഥകൾ ഇറാൻ ഖത്തറിനും പാകിസ്ഥാനും കൈമാറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അമേരിക്കയിൽ. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷീ യുഎസിലെത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും നേരിട്ടെത്തി ചൈനീസ് പ്രസിഡന്റിനെയും ഭാര്യയെയും സ്വീകരിച്ചു. വാഷിംഗ്ടണിൽ നടക്കുന്ന നിർണായക ഉഭയകക്ഷി ചർച്ചകളിൽ ഇറാൻ യുദ്ധം, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യാപാര തീരുവകൾ എന്നിവ പ്രധാന ചർച്ചയാകും. ഈ വർഷം കാലാവധി അവസാനിക്കുന്ന അമേരിക്ക ചൈന വ്യാപാര കരാർ നീട്ടുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. റഷ്യയുടെ വരുമാന മാർഗ്ഗങ്ങൾ അടച്ചുപൂട്ടാനും യുദ്ധനീക്കങ്ങൾ തടസ്സപ്പെടുത്താനും ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. റഷ്യയുടെ വരുമാനത്തെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരണമെന്നും സെലൻസ്കി യുഎൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമ വെങ്കല മെഡൽ നേടി. 16 വർഷത്തിനുശേഷമാണ് ഈ ഇനത്തിൽ ഇന്ത്യ മെഡൽ നേടുന്നത്. പുരുഷന്മാരുടെ 100 മീറ്ററിൽ ഇന്ത്യയുടെ 2 താരങ്ങൾ സെമിയിൽ കടന്നു. അനിമേഷ് കുജൂർ, ഗുരീന്ദർ വീർ സിംഗ് എന്നിവരാണ് സെമിയിലെത്തിയത്. നാളെയാണ് സെമി മത്സരങ്ങൾ. നേരത്തെ വുഷുവിൽ വനിതകളുടെ 60 കിലോ സാന്റ വിഭാഗത്തിൽ ഇന്ത്യയുടെ റോഷ്ബിന ദേവി വെള്ളിമെഡൽ നേടിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് വിജയം. ദക്ഷിണ കൊറിയ 8-2 തകർത്തു. ശനിയാഴ്ച ആതിഥേയരായ ജപ്പാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത പൂൾ മത്സരം. ഏഷ്യൻ ഗെയിംസ് ഇ ഫുട്ബോൾ, ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്ത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: ഈ പ്രേതബാധയുണ്ട് എന്ന് കാലാകാലങ്ങളായി പലരും പറഞ്ഞു വിശ്വസിച്ച അല്ലെങ്കിൽ പല കഥകളിലൂടെ കേട്ട് പരിചയിച്ച ചില സ്ഥലങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ടായിരിക്കും. നമ്മുടെ യുഎയിലും ഉണ്ട് അത്തരത്തിലുള്ള ചില സ്ഥലങ്ങൾ, അല്ലെങ്കിൽ യുഎയിൽ പലപ്പോഴും ഏറ്റവും അധികം പ്രേത ബംഗ്ലാവ് എന്നുള്ള പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവുക റാസൽ ഖൈമയിലെ ആ ഒരു ബംഗ്ലാവിനെ കുറിച്ചിട്ടായിരിക്കും. അത് ഇന്ന് കുറേ വാർത്തകളിൽ നിറയുന്നുണ്ട്. വേറൊന്നുമല്ല, റാസൽ ഖൈമയിലെ ആ 35 കിടപ്പുമുറികളൊക്കെയുള്ള വലിയ കൊട്ടാരം, പലപ്പോഴും പ്രേത കൊട്ടാരം എന്നൊക്കെ പറയാറുള്ള ആ കൊട്ടാരം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 23.5 lakhs, അതായത് എനിക്ക് തോന്നുന്നു 2.5 million മാത്രമേ ഉള്ളൂ, 2.5 million ദിർഹത്തിനാണ് അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. യുഎഇ നിവാസികൾക്കൊക്കെ, അതിപ്പോൾ പ്രവാസികൾക്കും ഇവിടെ താമസിക്കുന്നവർക്കും ഇവിടുത്തെ സിറ്റിസൻസിനും ഒക്കെ തന്നെ വലിയ കൗതുകവും ആൻഡ് അവരുടെ ഭാവനയെ വളർത്താൻ വേണ്ടി പലപ്പോഴും പല കഥകൾ മെനഞ്ഞിട്ടുള്ള ആ ഒരു ഭാവനയൊക്കെ ഉണർത്തിയിട്ടുള്ള ആ ഒരു കൊട്ടാരം വീണ്ടും വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ എനിക്ക് തോന്നുന്നു 2025 മറ്റോ ആണെന്ന് തോന്നുന്നു, 2019 ഇതിനെ കംപ്ലീറ്റ്ലി നവീകരിച്ച് മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് പ്രേതബാധയുള്ള ഒരു കൊട്ടാരം എന്ന പേരിലാണ് ഈ ഒരു കൊട്ടാരം അറിയപ്പെടാറുള്ളത്. അൽഖാസ്മി പാലസ് ആണ് കേട്ടോ. അൽഖാസ്മി പാലസ് വീണ്ടും ഇങ്ങനെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ്. ഫർണിച്ചറുകളൊന്നുമില്ലാതെ 2.5 crore ദിർഹത്തിന് പഴയ വസ്തുക്കളും ആൻഡ് അവിടെയുള്ള പല ശേഖരങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള സംഗതികളെല്ലാം തന്നെ വാങ്ങാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. 1985 റാസൽ ഖൈമയിൽ ഒരു കുന്നിൻ മുകളിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. 85 എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് 40 വർഷങ്ങളായിട്ടുണ്ട്. 40 വർഷം കഴിഞ്ഞിട്ടുണ്ടല്ലേ. വർഷങ്ങളോളം ആളൊഴിഞ്ഞ് കിടന്നതിനെ തുടർന്നാണ് ഈ കൊട്ടാരത്തിൽ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ മറ്റും കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. ആ കഥകൾ ഇങ്ങനെ പറഞ്ഞ് പല ചെവികളിലേക്ക് എത്തുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും വീഴുന്ന ശബ്ദം കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിലും ചിലപ്പോൾ പൂച്ചയോ പട്ടിയോ ഒക്കെ കയറി എന്തെങ്കിലും തട്ടിയ സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത്. അതൊരാൾ മറ്റൊരാളോട് പറയുമ്പോഴത്തേക്കും അത് അവിടെ ഒരു വലിയ ശബ്ദം കേട്ടെന്നാവും, അത് മറ്റൊരാളോട് പറയുമ്പോഴത്തേക്കും വലിയൊരു അലർച്ച കേട്ടെന്നാവും. അതിങ്ങനെ പതിയെ പതിയെ പറഞ്ഞു വരുമ്പോഴത്തേക്കും പലതരത്തിലുള്ള പ്രേത സാന്നിധ്യങ്ങൾ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യരുടെ കാര്യമല്ലേ, നിസ്സാരമായിട്ടായിരിക്കും ഒരു കഥ സ്പ്രെഡ് ആകുന്നത്. എന്തായാലും അങ്ങനെ കുപ്രസിദ്ധി ആർജിച്ച ആ ഒരു കൊട്ടാരം വീണ്ടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഈ ഏഷ്യൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൻ്റെ ഇടയിലായിരിക്കും ഇത് വളരെ ചെറുതായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇതുവരെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹൊറർ ടൂറിസം എന്ന് പറയുന്നൊരു സംഗതി ആക്ച്വലി യൂറോപ്പിലൊക്കെ ഭയങ്കര രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള ഒന്നാണ്. അതായത് ഇത്തരത്തിൽ ഹോണ്ടഡ് എന്ന് പറയപ്പെടുന്ന ചില കെട്ടിടങ്ങളെ അവിടെ കുറച്ചുകൂടെ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് ഒരു ഹോണ്ടഡ് വൈബ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഒരു ടൂറിസം സാധ്യതയാക്കി മാറ്റുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ സാധ്യതകളുള്ളൊരു സംഗതിയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ പ്രേത കഥകൾക്കൊരു വിരാമം ഉണ്ടാവട്ടെ, അവിടെ കുറച്ചു പേരൊക്കെ താമസിക്കട്ടെ, ഇതൊരു പുതിയ ഇന്നോവേഷനായി മാറട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
3: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2
4: FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: Gen Z,
9: let's go.
8: Let's go.
9: Let's go. Let's go. Let's go.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte aravugal, naalayude aarogyam. Dubai Investment Park 1-il. Call now 054-22-45901.
1: September 26-ന് എന്താ പരിപാടി?
2: September 26-നല്ലേ പരിപാടി.
3: Please make some noise for
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?

0: ചാനലുകളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
1: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
0: യു എയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ

അത്രയ്ക്ക് ഇത് സിയാ എൻട്രി. കഴിഞ്ഞ മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് സെപ്റ്റംബർ 7 പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രാക്ക്, ഒരു വീഡിയോ, അതായത് ധനുഷിന്റെ ഏറ്റവും പുതിയ ചിത്രം ഓമിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു റോളിലേക്ക് മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്ക എത്തുന്നു. അതും ആ ക്യാരക്ടറിന്റെ എൻട്രി സമയത്താണ് നമ്മുടെ സായ ബഹങ്കാറിന്റെ ആ ഒരു BGM മമ്മൂക്കയുടെ ഒരു വോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊരു പോഷണം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ വരുന്ന വരികളാണ് അത്രയ്ക്ക് ഇത് സിയാ എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഓറ കംപ്ലീറ്റ്ലി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ ഒരു കടന്നുവരവൊക്കെ ഉണ്ടല്ലോ.

0: രസമല്ലേ കാണാൻ വേണ്ടിട്ട്. എന്തായാലും ഓം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരിക്കും മമ്മൂക്ക ആരാധകർ എല്ലാവരും തന്നെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു വലിയ ഒരു ക്ലാഷിനുള്ള സാധ്യത കൂടി അവിടെ ഉണ്ടായിരുന്നു. അതായത് മമ്മൂക്ക ഒരു എക്സ്റ്റെൻഡ് ക്യാമിയോ പോലെ ഒരു വരുന്ന തമിഴ് ചിത്രമായിട്ടുള്ള ഓം, കൂടെ ക്ലാഷിന് വരുന്നത് തലൈവർ രജനീകാന്തിന്റെ ജയിലറായിരുന്നു. ജയിലറിൽ ലാലേട്ടന്റെ ഒരു സാന്നിധ്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു ക്ലാഷ് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് ഇന്നതേ അറിയിപ്പ് വന്നിരിക്കുകയാണ്. രജനീകാന്തിന്റെ ജയിലറിനും അതുപോലെ തന്നെ സൂര്യയുടെ വരാനിരിക്കുന്ന സീനിനുമൊക്കെ വേണ്ടിയിട്ട് ധനുഷിന്റെ ഓം വഴിമാറി കൊടുക്കുകയാണ്. ആൻഡ് ഒരു സോളോ ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു റിലീസ് മതി എന്ന് തീരുമാനം എടുത്തുകൊണ്ടാണ് അവർ ഒക്ടോബർ 15 റിലീസ് ആകാൻ വേണ്ടിയിരുന്ന ഓമിന്റെ റിലീസ് മാറ്റിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം ദീപാവലി റിലീസ് ആയിട്ട് നേരത്തെ സൂര്യയുടെ പടവും കൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളതുകൊണ്ട് ദീപാവലിക്കും പടം വരുന്നില്ല. ഈ ഒരു വ്യവസായത്തിൽ സിനിമാ വ്യവസായം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ താര സിനിമകളെല്ലാം ഒരുമിച്ച് വന്നാൽ ശരിയാവില്ല എന്നുള്ള കാഴ്ചപ്പാടിന്റെ പുറത്താണ് അല്ലെങ്കിൽ ആ ഒരു ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ ദീപാവലി റിലീസിൽ നിന്നും ചിത്രം പിൻവാങ്ങുന്നത്. ഒരു പുതിയ റിലീസ് ഡേറ്റ് എന്തായാലും ഉടനെ അവതരിപ്പിക്കും അല്ലെങ്കിൽ ഉടനെ അറിയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും തമിഴ് സിനിമയിൽ നിന്നും വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൽ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ 3 സിനിമകളാണ്. ഈ 3 സിനിമകളിലും മലയാളികളുടെ സാന്നിധ്യം അത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം തലൈവർ രജനീകാന്തിന്റെ ജയിലറിലേക്ക് വരികയാണെങ്കിൽ ജയിലറിലെ മുഖ്യ കഥാപാത്രങ്ങളിൽ പലതും ചെയ്തിരിക്കുന്നത്, ഒഫ്കോഴ്സ് ജയിലറിന്റെ ഫസ്റ്റ് പാർട്ടിൽ അറിയാലോ ഗംഭീര വില്ലൻ വേഷമാണ് വിനായകൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പടത്തിലേക്ക് വരുമ്പോൾ, സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ സുരാജിന്റെ ഒരു വേഷമുണ്ട്. സുരാജിനോടൊപ്പം തന്നെ പാർഷ്യൽ മലയാളിയായിട്ടുള്ള വിദ്യാബാലനുണ്ട്. പിന്നെ കോട്ടയൻ നസീർ, ഹക്കീം ഷാജഹാൻ തുടങ്ങി വലിയൊരു മലയാള താരനിര തന്നെയുണ്ട്. പിന്നെ അവരെല്ലാം നയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ലാലേട്ടനും ഉണ്ട്. പിന്നെ ഇതിൽ ഓമിലാണെങ്കിൽ മമ്മൂക്കയുടെ സാന്നിധ്യം. പിന്നെ സീൻ അറിയാലോ, സൂര്യയുടെ റിലീസാകാനിരിക്കുന്ന സീൻ കംപ്ലീറ്റ്ലി കേരള കഥയാണെന്ന് തന്നെയാണ് പറയുന്നത്. നെസ്ലിൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. സംവിധാനം ചെയ്തിരിക്കുന്നത് ആവേശം ഡയറക്ട് ചെയ്ത ജിത്തു മാധവനാണ്. നസ്രിയാണ് നായിക, സുഷീൻ ശ്യാമാണ് മ്യൂസിക്. അങ്ങനെ ഈ 3 വലിയ തമിഴ് സിനിമകളിലും നമ്മൾ മലയാളികളുടെ വലിയ സാന്നിധ്യം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 സിനിമകളിലാണ് ഏറ്റവും അധികം എക്സ്പെക്ടേഷൻസ് ഈ വർഷം തമിഴ് സിനിമ പ്രേക്ഷകർക്ക് ആരാധകർക്കൊക്കെ ഉള്ളത്. ഇനി എന്തായാലും കാത്തിരിക്കാം. ഇതിനിടയിൽ മറ്റൊരു ആഘോഷത്തിന്റെ കാര്യം കൂടി പറയട്ടെ. EMNF ഒരുമിച്ചോണം സീസൺ 2 ഈ ഒരു ഓണക്കാലത്ത് ദുബായിൽ ഒരു 1.5 ആഘോഷം തന്നെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ലൈവ് എനർജി കൊണ്ട് വേദി കീഴടക്കാൻ വേണ്ടിയിട്ട് സഞ്ചാരി ബാൻഡും ആര്യ ദയാലും ഒക്കെ എത്തിച്ചേരുന്നുണ്ട്. വേദിയിൽ ഒരുപാട് പെർഫോമൻസുകൾ, പ്രത്യേകിച്ചും മിമിക്സ് ഷോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സമത് മിമിക്സിന്റെ, സമതിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്, നമ്മൾ ഇവിടെ പലതവണ നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. സമതിന്റെ ഒരു ഗംഭീര പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. ഗംഭീര ഓണസദ്യയും ആവേശകരമായിട്ടുള്ള കുറേയധികം മത്സരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡേറ്റ് ഓർത്ത് വെച്ചോളൂ, സെപ്റ്റംബർ 26 ന്യൂഡോൺ പ്രൈവറ്റ് സ്കൂൾ മുഹൈസന 4 വെച്ചിട്ടാണ് ഈ ഗംഭീര ഓണാഘോഷം EMNF സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ്സ് ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ അവൈലബിൾ ആണ്, ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തിരിക്കുക. ഈ ഓണം നമുക്ക് കളറാക്കാം, അടിച്ച് പൊളിക്കാം. EMNF ഒരുമിച്ചോണത്തിൻ്റെ ആ ഒരു കളർഫുൾ പരിപാടികളോടൊപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ, പ്ലാറ്റിനം ലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 to Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം
3: സംഭവം നടന്നു. ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
2: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
4: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
11: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
12: Joy Alukas, world's favorite jeweler.
11: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
13: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
14: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
15: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
2: സഞ്ചാരി ബാൻഡ് ആര്യ ദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
15: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
15: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
15: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ആഴ്ചയിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഉത്തരം സൺഡേ അല്ല മൺഡേ എന്നുള്ളതായിരിക്കും. കാരണം വേറൊന്നുമല്ല, വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ റൊട്ടീൻ ലൈഫിന്റെ ഭാഗമായിട്ട് മാറുന്നതിനോടുള്ള ഒരു വിമുഖത. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അങ്ങനെയാണല്ലോ. ഞായറാഴ്ച വൈകുന്നേരം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഉള്ളിൻ്റെ ഉള്ളൊരു സങ്കടമാണ് നാളെ സ്കൂളിൽ പോകണമല്ലോ എന്നുള്ളത്. അത് പിന്നീട് കോളേജിലേക്ക് എത്തി. കോളേജ് ലൈഫിൽ നമ്മൾ അത്രത്തോളം നമ്മൾ ഒരു ടെൻഷൻ അടിക്കത്തില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണെങ്കിലും തിങ്കളാഴ്ച വർക്കിംഗ് ഡേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വിമുഖതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആഫ്റ്റർ ഓൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മുടെ വിമുഖതയൊക്കെ നമ്മൾ മറക്കും അല്ലേ. ഇനി എന്തായാലും ഈ തിങ്കളാഴ്ച ഓർത്തുള്ള പേടി, അതിന് പറയുന്ന പേരാണ് സൺഡേ സ്കെയറീസ് എന്നുള്ള കാര്യം കേട്ടോ. നാളെ വീണ്ടും ഓഫീസിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്കോ സ്കൂളിലേക്കൊക്കെ പോകണമല്ലോ എന്നോർത്ത് ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ആശങ്കയും സങ്കടത്തെയും ഇന്ന് സൈക്കോളജി ലോകം വിളിക്കുന്ന പേരാണ് സൺഡേ സ്കെയേഴ്സ് എന്നുള്ളത് കേട്ടോ. ജോലിയിലെ ബാക്കി കാര്യങ്ങളെയോ അല്ലെങ്കിൽ ഡെഡ്ലൈനുകളെയൊക്കെ കുറിച്ച് ഓർത്ത് ആകലപ്പെടുക, വൈകുന്നേരം ആകുമ്പോഴേക്കും വല്ലാത്തൊരു മടുപ്പും ഒരു ഒരു എനർജി ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ അനുഭവപ്പെടുക, ഇതിനെയൊക്കെയാണ് സൺഡേ സ്കെയറീസിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളായിട്ട് പിറകിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് ഞായറാഴ്ച വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം ഒരു ലേറ്റ് നൈറ്റ് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വല്ലാത്തൊരു മടിയും കാര്യങ്ങളുമൊക്കെ തോന്നുന്നത് എന്നാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. എനിവേ എന്തായാലും ജസ്റ്റ് ചുമ്മാ പോകുന്നതിന് മുൻപേ ഇങ്ങനൊരു സംഘത്തിന് അല്ലെ, ഇപ്പം എല്ലാത്തിനും ശാസ്ത്രീയമായിട്ടുള്ള പേരുകളും ശാസ്ത്രീയമായിട്ടുള്ള നിഗമനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നൊരു കാലമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തിങ്കളാഴ്ച തുടങ്ങുന്നതിന് മുൻപ് ഞായറാഴ്ച വൈകുന്നേരത്ത് ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടിന് പോലും സൈക്കോളജി തന്നെ അഡ്രസ് ചെയ്തിരിക്കുന്ന പേരാണ് സൺഡേ സ്കെയറീസ്. അപ്പോൾ നമുക്ക് പറയാമല്ലോ വൈകുന്നേരത്തെ ഞായറാഴ്ച വൈകുന്നേരത്തൊക്കെ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സൊക്കെ വിളിക്കുകയാണെങ്കിൽ പറയാം നോ ആക്ച്വലി ആമോൺ ഞാനിങ്ങനെ സൺഡേ സ്കെയറീസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇന്ന് മീറ്റ് ചെയ്യേണ്ട നാളെ മീറ്റ് ചെയ്യാന്നൊക്കെ പറയാമല്ലോ, പുതിയൊരു വാക്കായിട്ട് കൂട്ടിയാൽ മതി. എന്തായാലും ആ ഒരു ഇൻഫർമേഷനോട് കൂടി നമ്മളിന്ന് ഷോ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. നാളെ വെള്ളിയാഴ്ചയാണ്, അപ്പോൾ ഹാപ്പി വീക്കെൻഡ് ഇൻ അഡ്വാൻസ് എല്ലാവർക്കും. നാളെ നമ്മുടെ മൂവി സ്ക്രീനിംഗ് ഉണ്ട്, ധൂമകേതുവിൻ്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ് ഞാൻ എന്തായാലും നാളത്തെ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയ കോൺടെസ്റ്റ് ഒക്കെ ഓപ്പൺ ആണ്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോഗു, ഒപ്പം നായികയായി നിഖില വിമലം.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
4: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
5: You're listening to Home 92.2 FM. Home is a feeling.

0: 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joya Lucas presents Home 92.2 FM First Anniversary Birthday Bash.
2: Joya Lucas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
2: 50 മില്യണിലധികം
1: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

You are listening to Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: പുലരിക്കുന്നം പൊന്നിൽ മുക്കിയതാരാണ്?
2: ഇത് കൊള്ളാം.
1: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
2: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

You're listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Uh-huh.